ആകാശവാണി തൃശൂർ ഇന്ന് ശകവർഷം 1948 വൈശാഖം 19 മലയാള വർഷം 1201 മേടം 26 2026 മെയ് 9 ശനിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 59 സെക്കൻഡ്.

0: ലതാ മുരളീധരൻ.
1: ശുഭദിനാശംസയോടെ വന്ന ഒരു സന്ദേശം പ്രസക്തമായി തോന്നി. സത്യത്തെക്കുറിച്ചായിരുന്നു. അതിങ്ങനെ, സത്യമെന്നത് ശസ്ത്രക്രിയ പോലെയാണ്. വേദനിപ്പിക്കും, പക്ഷേ വേദന പൂർണ്ണമായി മാറ്റപ്പെടും. എന്നാൽ നുണയോ വേദന സംഹാരി ഗുളിക പോലെ തൽക്കാലം ശമനം തരും, പക്ഷേ ആവർത്തിക്കും പ്രശ്നങ്ങൾ. ശരിയാണ്, സത്യം പറഞ്ഞാൽ പറഞ്ഞ വാക്ക് സംഭാഷണം ഓർത്തുവെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നുണയോ പറഞ്ഞതെന്താണെന്ന് കൃത്യമായി ഓർത്തുവെക്കണം, തെറ്റിപ്പോവാതിരിക്കാൻ. കൃത്യമായി ആ നുണ തന്നെ നിലനിർത്തിയാലേ മുന്നോട്ടു പോകാനാകൂ. നിലനിർത്താനാണെങ്കിലോ പല പ്രാവശ്യം ആലോചിച്ച് പുതിയ പല നുണകളും ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ നാണക്കേടില്ലാതെ നിലനിർത്താൻ കഴിയൂ. പിന്നെ മുഖഭാവവും മറ്റും ഒട്ടും വ്യത്യാസമില്ലാതെ ഇരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. സത്യത്തിന് ഈ പ്രശ്നമൊന്നുമില്ല, സ്വതന്ത്രമായി നടക്കാം. എന്ത് പ്രശ്നം അതിനാൽ വന്നാലും ഒരു പ്രാവശ്യമേ വരൂ. സത്യം മറ്റുള്ളവർക്ക് വലിയ വേദനയുണ്ടാക്കുന്നതാണെങ്കിൽ പക്ഷേ പറയാതിരിക്കുകയും ആവാം. നമ്മെ അടിമകളാക്കുന്ന തെറ്റിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കാൻ സത്യത്തിന് മാത്രമേ കഴിയൂ. ഈ സത്യത്തെ അന്വേഷിച്ചാണ് ഗാന്ധിജിയെ പോലുള്ള മഹാരഥന്മാർ പുറപ്പെട്ടത്. ഈ സത്യത്തെ അദ്ദേഹം ദൈവം എന്ന് വിളിക്കുകയും ചെയ്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ഗാന്ധിജിയുടെ പുസ്തകം സ്മരണീയമാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ വാഴ്ത്തുന്നത് തന്നെ സത്യവാദിയായിട്ടാണ്. പക്ഷേ മഹായുദ്ധം വന്നപ്പോൾ ആ യുദ്ധത്തിൽ ജയിക്കാനുപയോഗിച്ച തന്ത്രങ്ങളിൽ ഒന്ന് സത്യം മാത്രം പറയുന്ന അദ്ദേഹത്തെ ഉപയോഗിച്ച് ദ്രോണാചാര്യരെ നിർവീര്യനാക്കാനായി അശ്വത്ഥാമ ഹത എന്നുറക്കയും കുഞ്ചല എന്നു പതുക്കെയും പറയിപ്പിക്കുന്നതായിരുന്നു. ഇതിൽ യുധിഷ്ഠിരൻ മാനസികമായി ഒരുപാട് വേദനിച്ചു. ഒരു വശത്ത് സർവദാ പൂജിതനായ ഗുരുനാഥനെ വാക്കുകളിലൂടെ വഞ്ചിക്കുകയെന്നത്, മറ്റൊരു വശം താൻ ഇന്നുവരെ ദൈവമായി കണക്കാക്കിയ സത്യത്തെ സ്വാർത്ഥലാഭത്തിനായി ദുരുപയോഗം ചെയ്യുക എന്നത്. എന്നാൽ ആ തന്ത്രം വിജയിച്ചു. ഒരിക്കലും തോൽപ്പിക്കാനാവാത്ത വില്ലാളി വീരനായ ദ്രോണാചാര്യരെ മാനസികമായി തളർത്തി വിജയം അദ്ദേഹത്തിനു മേൽ സ്ഥാപിച്ചു. ഒരു ആനയെ അശ്വത്ഥാമ കുഞ്ചല എന്ന് തൽക്കാലം നാമകരണം നടത്തി അതിനെ വധിച്ച് ന്യായീകരണം പറഞ്ഞ വാക്കിനു വരുത്തി യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഉറക്കെ അശ്വത്ഥാമ ഹത എന്നും കുഞ്ചല എന്ന ആന എന്ന് പതുക്കെയും. പിന്നെ മഹാഭാരത യുദ്ധത്തിൽ ഇത്തരം വ്യതിയാനങ്ങൾ പലതുണ്ട്. ആത്യന്തികമായി ധർമ്മം ജയിക്കണം എന്ന തത്വത്തിലൂന്നിയാണ്. ഭീഷ്മദ്രോണാദികൾ പാണ്ഡവപക്ഷത്ത് നിന്നില്ല എന്നത് ശ്രീ മഹാഭാരതത്തിലെ ഏറ്റവും മുഖ്യമായ ധർമ്മ സമസ്യയാണ്. ഭീഷ്മപർവത്തിലെ ഒരു പ്രസ്താവനയിലാണ് ഈ സമസ്യയ്ക്ക് ഉത്തരം പറഞ്ഞു കാണുന്നത്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വതർത്ഥോ ന കസ്യചിത് ഇതി സത്യം മഹാരാജ ബദ്ധോ സ്മ്യർത്ഥേന കൗരഹ. വ്യക്തി അർത്ഥത്തിന് ദാസനാവുന്നു, അർത്ഥം ആരുടെയും ദാസത്വം വഹിക്കുന്നില്ല, ഇത് സത്യം. അർത്ഥം മൂലം അവരെല്ലാം കൗരവരോട് ബദ്ധരായിരുന്നു. അർത്ഥം എന്ന പദത്തിന് ഇവിടെ വിപുലമായ വിവക്ഷയാണുള്ളത്, നാനാവിധമുള്ള പ്രതിജ്ഞാബദ്ധത. സത്യം പറയണം, അസത്യം പറയരുത്, ചൂഷണത്തിലോ മോഷണത്തിലോ ഏർപ്പെടരുത്, അപരന് ദ്രോഹമാകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്നിവ പൊതുവെ ധർമാധർമ്മ വിവേചനത്തിൽ പ്രസക്തങ്ങളാകുന്നു. ഏത് വ്യക്തിയും സാഹചര്യവശാൽ എത്തിപ്പെടുന്ന ചില അവസ്ഥകൾ, അവ മറ്റുള്ളവർ പ്രേരിപ്പിച്ചതും ആകാം. ഭീഷ്മന്റെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ. എന്നാൽ സത്യവാദിയും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ ചൂതുകളിയുടെ ലഹരിയിൽ ആമഗ്നനും ആകൃഷ്ടനും ആയത് ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതും സ്മരണീയമാണല്ലോ. മുഖം ഹിരൺമയ പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. സത്യം വദ ധർമ്മം ചര.
0: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലാപനം ആർ വിമലസേനൻ നായർ.
2: ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും

0: മുത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു പറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് എൻ എൻ കക്കാടിന്റെ സഫലമി യാത്ര എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആർ വിമലസേനൻ നായർ.

0: Trinidad and Tobago for the final leg of his visit. US President Donald Trump has announced a three-day ceasefire between Russia and Ukraine, noting that the temporary truce coincides with Russia's Victory Day celebrations commemorating the then-Soviet Union's role in the World War II. In a post on Truth Social, Mr. Trump said the ceasefire would take place from 9th to 11th of May and would include a suspension of all kinetic activity between the two countries. Mr. Trump stated that the request for the temporary truce was made directly by him and noted that the agreement will also include a prisoner exchange involving 1,000 prisoners from each side. The standoff over the Strait of Hormuz has intensified after Iran rejected a US-backed draft resolution at the United Nations Security Council, calling it flawed and politically motivated. Tehran argued that the proposal will legitimize unlawful actions rather than help resolve the conflict. Iran said the only path towards stability is ending the war, lifting the US maritime blockade on Iranian ports and restoring normal shipping through the Strait of Hormuz. The draft resolution, backed by the United States along with Bahrain, Saudi Arabia, UAE, Kuwait and Qatar, seeks to protect the freedom of navigation in one of the world's most critical energy corridors. Washington has accused Iran of threatening commercial shipping and destabilizing maritime traffic. Israel and Lebanon will resume negotiations with 2 days of intensive talks facilitated by the U.S. on 14th of May and 15th of May. U.S. State Department said delegations from both countries will meet in order to form a comprehensive peace and security agreement that substantively addresses the core concerns of both countries. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം അയ്യപ്പ ഭക്തിഗാനങ്ങൾ ശീർക്കാഴി ശിവചിദംബരം പാടിയത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ ഇന്ന ഷോപ്പ് എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം ഗ്രോത്ത് വേവ്സ് ഫലപ്രദമായ ആശയവിനിമയം. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിന്റെ ഭൃംഗഗീതി എന്ന കവിത ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പ്രചരിപ്പിക്കാൻ വേളൂക്കര പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി. 8:45 9:15 വൈകിട്ട് 5:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 കാത്തതും കാതോർത്തതും. 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി. 10:15 തമിഴ് ചുൽമാലെ. 11:00 ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗൽ ജില്ല സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട് കുമ്പിടി ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഗിരിജ പെരുവമ്പ്. പദം അമ്മ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 ദസ്തയോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 15. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം. നല്ലേപ്പിള്ളി പി നാരായണസ്വാമി, നല്ലേപ്പിള്ളി പി വൈദ്യനാഥനും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ. 3:00 വനിതാവേദി. ലോക മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 ബാലലോകം പുനഃപ്രക്ഷേപണം, 5 മണിക്ക് സംസ്കൃത പരിപാടി.

0: അഞ്ച് പതിനഞ്ചിന് പാട്ടുകളും 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:00 8:30 ചലച്ചിത്രഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും. കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ ഡോക്ടർ ജി സുജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8:00 നാടകം ഔറംഗസേബ്, രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം. അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഴ സംബന്ധിച്ച് മഞ്ഞ ജാഗ്രത.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ, ആരോഗ്യ ജീവിതം.
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
6: ശനി രാവിലെ 11:50.
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: കാഴ്ച
7: തിങ്കൾ രാവിലെ 8:30.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ. പ്രഭാത വന്ദനം, അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ശീർക്കാഴി ശിവചിദംബരം പാടിയത്.

0: ഷേർഖായി ശിവചിദംബരം പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുതിർന്ന 3 കോൺഗ്രസ് നേതാക്കളും പിന്മാറില്ലെന്നിരിക്കെ പ്രശ്നപരിഹാരത്തിന് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഇന്നലെ അർദ്ധരാത്രിയോടെ ഡൽഹിയിലെത്തി. ഇന്ന് വൈകിട്ടോടെയോ നാളെയോ തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇന്ന് രാവിലെ 10 മുതൽ 20 ദിവസത്തേക്ക് ചാലക്കുടി പഴയ പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഈ കാലയളവിൽ എറണാകുളം ഭാഗത്തേക്കുള്ള കിഴക്കുഭാഗത്തുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശത്തേക്ക് ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടും. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയാകും. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 പേരുടെ പിന്തുണ തെളിയിക്കുന്ന കത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി 3 തവണയും TVK നേതാവ് വിജയയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തിരിച്ചയച്ചു. 120 പേരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടെങ്കിലും മുസ്ലിം ലീഗ്, വിടുതലൈ ചിരുതൈകൾ കക്ഷി എന്നിവയുടെ പിന്തുണ കത്ത് ഹാജരാക്കിയിട്ടില്ലെന്ന് ലോക്ഭവൻ ചൂണ്ടിക്കാട്ടി. സമാധാന കരാറിനുള്ള സാധ്യതകളെ അപകടത്തിലാക്കി ഹോർമുസിൽ വീണ്ടും US ഇറാൻ ഏറ്റുമുട്ടൽ. കടലിടുക്കിലുണ്ടായിരുന്ന തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഇറാൻ തീരങ്ങളിലും US വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ഇന്ത്യയടക്കം രാജ്യങ്ങൾക്കെതിരെ ട്രംപ് സർക്കാർ ചുമത്തിയ 10% അധിക തീരുവ US കോടതി റദ്ദാക്കി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. IPLൽ ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. കൊൽക്കത്തയുടെ തുടർച്ചയായ 4 ജയമാണിത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മത്സരങ്ങളുടെ എണ്ണം കൂടാൻ സാധ്യത. 2028 ആകുമ്പോഴേക്കും 94 മത്സരങ്ങളാകുമെന്ന് സൂചന നൽകി ലീഗ് ചെയർമാൻ അരുൺ ധൂമൽ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: നിങ്ങൾ പ്രമേഹ

0: ണെങ്കിൽ ഇടയ്ക്കിടെ നേത്ര പരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
6: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
5: പ്രായോജകർ,
6: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
7: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ്? ചോദ്യം ആവർത്തിക്കാം. കേരള പോലീസിന്റെ ആപ്തവാക്യം, മോട്ടോ എന്താണ്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
2: ഫോൺ 94 97 45 79 70.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ്?

അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാൽമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായി സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും

ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. അറിയിപ്പുകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ

0: ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
1: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കടകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടിവികെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടിവികെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടിവികെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടിവികെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടിവി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ എകെ എംഎൽഎ എസ് കാമരാജ് അണ്ണാ ഡിഎംകെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എഎംഎംകെ തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡിഎംകെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നതുമൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
1: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻഐഎ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവയ്ക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മിഷൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യുഡിഎഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളിനാണ് ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ്സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സി ബംഗളൂരു എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7

0: ഇവയ്ക്കാണ് മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ മൂന്നുപേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വിട്ടറി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഃ. സുവേന്ദു അധികാരി അദ്യ പശ്ചിമബംഗാളരാജ്യ പ്രഥമസ്യ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രിരൂപേണ ശപഥഗ്രഹണം കരിഷ്യതി. കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇത്യത്ര ശപഥഗ്രഹണസമാരോഹം ആയോജ്യത്തെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിത്ഷാ, ഭാജപാധ്യക്ഷ നിതിൻ നവീന, കേന്ദ്രീയമന്ത്രിണ, എൻഡിഎ ശാസിതാനാം രാജ്യാനാം മുഖ്യമന്ത്രിണഃ ച ശപഥഗ്രഹണസമാരോഹേ ഭാഗം ഗ്രഹീഷ്യന്തി ഇത്യപേക്ഷാ അസ്തി. പൂർവം ഹ്യഃ ശ്രീ അധികാരിവര്യഃ രാജ്യ ഭാജപാ വിധായികാദലസ്യ നേതാ നിർവാചിതഃ അഭവത്. കൊൽക്കത്തനഗരെ ഗൃഹമന്ത്രിണഃ അമിതഷാഹസ്യ ഉപസ്ഥിതൌ വിധായകദലസ്യ സഭാ അഭവത്. സഭായാഃ അധ്യക്ഷഃ ശ്രീഷാഹഃ അവദത് യത് സർവേ പ്രസ്താവാഃ സുവേന്ദു അധികാരിണഃ പക്ഷേ ഏവ പ്രാപ്താനി. ഭാജപാ വിധായികാദലസ്യ നേതൃത്വേ നിർവാചനാനന്തരം ശ്രീ അധികാരി പശ്ചിമബംഗസ്യ രാജ്യപാലേന ആർ എൻ രവിനാ സഹ മിലിത്വാ രാജ്യേ പ്രഥമം ഭാജപാ നേതൃത്വസ്യ സർവകാരസ്യ നിർമ്മാണായ പ്രതിജ്ഞാം പ്രദത്തവാൻ. വിധാനസഭാ നിർവാചനെ ഭാജപേതി ദലം ഐതിഹാസികം വിജയം പ്രാപ്നോത്. ടിഎംസി തി ദലസ്യ 15 ശാസനം ച സമാപിതം. പുതുച്ചേരി രാജ്യേ രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധനസ്യ മുഖ്യമന്ത്രിപദസ്യ പ്രത്യാശീ എൻ രംഗസാമി ഇത്യേഷഃ ഉപരാജ്യപാലേന കെ കൈലാസനാഥന് വര്യേണ സഹ മിലിത്വാ അഗ്രിമസർവകാരസ്യ നിർമ്മാണായ പ്രസ്താവഃ പ്രദത്തവാൻ. ശ്രീരംഗസാമി ബഹുസംഖ്യായാം വിധായകാനാം സമർത്ഥനപത്രാണി ഉപരാജ്യപാലായ സമർപ്പിതവാൻ. രക്ഷാനുസന്ധാന വികാസ സംഘടനേന DRDO ഇത്യനേന ഭാരതീയ വായുസേനയാ ച ഗുരുവാസരെ ഒഡിഷാ തടസ്യ സമീപേ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരേതി ശസ്ത്രസ്യ പ്രഥമോഡ്ഡയന പരീക്ഷണം സഫലതയാ സമ്പാദിതം. താരേതി ഭാരതസ്യ പ്രഥമാ സ്വദേശീയ ग्लाइड शस्त्रव्यवस्थास्ति या मार्गनिर्देशित युद्धोपकरणान् यथार्थ निर्देशित शस्त्र

0: देशेषु परिवर्तयति। दुबई नगरे भारतस्य वाणिज्य दूतावासेन समुद्रे मृतस्य एकस्याः नौकायाः भारतीयस्य चालकदलस्य मृत्योः विषये शोकः प्रकटितः। एकस्मिन् सामाजिकान्तर्जालीये पटले सन्देशे कॉन्सुलेट जनरल इत्यनेन घटनैषा दुर्भाग्यपूर्णम् उक्तम्। सः पोतस्य स्वामिना सह निरन्तरं सम्पर्के अस्ति, अधिकविवरणानि च अन्वेष्टुं प्रयासरतः अस्ति। दूतावासेन आश्वासितं यत् अस्मिन् विषये सर्वविध साहाय्यं प्राधान्येन प्रदीयन्ते। हॉर्मुज जलसन्ध्यां गतिरोधः तदा तीव्रः अभवत् यदा संयुक्तराष्ट्रसङ्घस्य सुरक्षापरिषदि अमेरिका समर्थितस्य प्रस्तावस्य प्रारूपम् ईरान देशेन निराकृतम्। तद्दोषपूर्णं राजनीतिना प्रेरितं चास्तीति उक्तम्। तेहरानेन उक्तं यत् अयं प्रस्तावः विवादस्य समाधाने साहाय्यं न कृत्वा अवैधरूपेण कार्यं कर्तुं प्रेरयिष्यति। तेहरानेन संयुक्तराष्ट्रसङ्घस्य सदस्यराष्ट्रान् प्रस्तावितस्य प्रस्तावस्य समर्थनं न कर्तुं प्रार्थितम्। आईपीएल क्रिकेट क्रीडायां गतरात्रौ दिल्ल्याः अरुण जेटलीति क्रिकेट क्रीडाङ्गणे कोलकाता नाइट राइडर्स दलेन दिल्ली कैपिटल्स दलम् अष्टस्तोभैः पराजितम्। अद्य जयपुरस्य सवाई मानसिंह क्रीडाङ्गणे राजस्थान रॉयल्स दलम् गुजरात टाइटन्स दलम् सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्धसप्तवादने भविष्यति। प्रियाः श्रोतारः, संस्कृतजगता सम्बद्धैः विभिन्नैः क्रियाकलापैः संवलितस्य संस्कृत साप्ताहिकीति विशिष्ट कार्यक्रमस्य प्रसारणम् आकाशवाण्याः FM गोल्ड प्रवाहिकातः रविवासरे मध्याह्ने सार्धैकवादनतः भविष्यति। भवन्तः सर्वे श्रोतुं प्रभवन्ति। इति वार्ताः।
1: ആകാശവാണി തൃശൂർ, സമയം 7 മണി.
2: പുലരിപ്പൂക്കൾ.
1: പുലരിപ്പൂക്കളിൽ ആദ്യം
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. പ്രായോജകർ
4: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
5: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
6: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
7: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒരേ ഡിസൈനിൽ, ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ റാബി വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU റൈസ് 2026 എന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU പീസ് 2026 എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റേസ് 2026 പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുന്നതിനായി 5 ലക്ഷം രൂപ വരെയും ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം എന്നീ മേഖലകളിൽ കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുള്ള പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിൽ എത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം ലഭ്യമാക്കുന്നു. അപേക്ഷകൾ 2026 ഈ മാസം 16-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പറുകൾ 9778436265, മറ്റൊരു നമ്പർ 0487243832. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികൾ

ായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, അയർ, പച്ചക്കറിയിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻകഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകൾ ആയ കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-237-726. ആവർത്തിക്കാം, 0487-237-726. മണ്ണാർക്കാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യം.

0: കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872370726. ആവർത്തിക്കാം, 04872370726. മണ്ണാർക്കാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 04812373710 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. പിടക്കോഴിക്കുഞ്ഞുങ്ങൾ, പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും 5 രൂപ നിരക്കിലും വിൽക്കപ്പെടുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ ഒരിക്കൽ കൂടി 04812373710.
1: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ ഇനി
8: സ്വാസ്ഥ്യം.
9: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
8: ഫലപ്രദമായ ആശയവിനിമയം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ.
10: നമസ്കാരം, ഗ്രോത്ത് വേവ്സിലേക്ക് സ്വാഗതം. ജനുവരി മുതൽ ഇതുവരെ നാം ഒരുപാട് സഞ്ചരിച്ചു, പുതിയ പല കാര്യങ്ങളും മനസ്സിലാക്കി. സഹാനുഭൂതിയെക്കുറിച്ച്, സ്വയംബോധത്തെക്കുറിച്ച്, വിമർശനാത്മക ചിന്തയെക്കുറിച്ച്, ഓരോ മാസവും ഓരോ ജീവിത നൈപുണ്യം. ഇന്ന് ആ യാത്രയിലെ ഒരു പുതിയ പ്രധാന അധ്യായത്തിലേക്ക് കടക്കാം, ഫലപ്രദമായ ആശയവിനിമയം. നമുക്ക് വാക്കുകൾ കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് പാലങ്ങൾ പണിയാൻ സാധിക്കും, അതേ വാക്കുകൾ കൊണ്ട് മതിലുകളും പണിയാം. ആ വ്യത്യാസം എന്തെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നാളെ വരുന്നില്ല, ശരി. മീര ഫോൺ അടച്ച് മേശവലിപ്പിൽ വച്ചു. ആ ഒരൊറ്റ വാക്ക് ശരി ഉള്ളിലൊരു കല്ലുപോലെ ഇരുന്നു. നിത്യയ്ക്ക് എന്താ എന്നോട് ദേഷ്യമാണോ, അതോ എന്നെ മടുത്തോ, അതോ ശരിക്കും ഒരു കാര്യവുമില്ലാതെ വെറുതെ ശരി എന്ന് പറഞ്ഞതാണോ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, കാരണം മീര തിരിച്ചൊന്നും ചോദിച്ചില്ല, നിത്യ വിശദീകരിച്ചതുമില്ല. രണ്ടുപേരും കാത്തിരുന്നു, ആരെങ്കിലും ആദ്യം മിണ്ടട്ടെ എന്ന് വിചാരിച്ച്. ആരും മിണ്ടിയില്ല. ആ നിശബ്ദത ദിവസങ്ങളോളം നീണ്ടു. ഇതേ സാഹചര്യം വ്യത്യസ്തമായി സങ്കല്പിക്കൂ. നാളെ വരുന്നില്ല, അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രിയിൽ പോകണം. അയ്യോ സാരല്ല, ഞാൻ വല്ലത് ചെയ്യണോ, എന്തെങ്കിലും സഹായം? വേണ്ടടി, താങ്ക്സ്. ആ ഒരു മെസ്സേജ്, അമ്മയ്ക്ക് സുഖമില്ല, അത്രമാത്രം. ആ ഒരു വാക്യമുണ്ടായിരുന്നെങ്കിൽ ആ നിശബ്ദത ദിവസങ്ങളോളം നീളുമായിരുന്നില്ല. ആശയവിനിമയം എന്നത് വലിയ പ്രസംഗങ്ങളല്ല, ചിലപ്പോൾ ഒരൊറ്റ സത്യസന്ധമായ വാക്യം, അതുമാത്രം മതിയാകും. ആശയവിനിമയം എന്നത് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ആവശ്യങ്ങൾ, അത് മറ്റൊരാളിലേക്ക് വ്യക്തമായി എത്തിക്കുക എന്നതാണ്. അതേസമയം അവരുടേതും ശ്രദ്ധയോടെ സ്വീകരിക്കുക എന്ന്, ഇതാണ് യഥാർത്ഥ ആശയവിനിമയം. ഇതൊരു വൺ വേ പ്രവൃത്തിയല്ല, രണ്ടു ദിശകളിലും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് പോലെ. പറയുന്നതും കേൾക്കുന്നതും ഒരുപോലെ പ്രധാനം. ഒരു കാര്യം കൂടി, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, മറ്റൊരാൾക്ക് കിട്ടുന്നത് മറ്റൊന്ന്. ഈ വിടവാണ് മിക്ക തെറ്റിദ്ധാരണകളുടെയും മൂലകാരണം. ആ വിടവ് അടയ്ക്കുക എന്നത് ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ആശയവിനിമയത്തിൻ്റെ പല ഘടകങ്ങൾ പരിശോധിക്കാം. ഫലപ്രദമായ ആശയവിനിമയത്തിന് 7 അടിസ്ഥാന തത്വങ്ങളുണ്ട് എന്നാണ് പഠിപ്പിക്കാറ്. ഇവയെ 7 C's എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ 3 നാം എന്തു പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. 1, വ്യക്തത, ക്ലാരിറ്റി. സന്ദേശം ലളിതവും നേരിട്ടുള്ളതുമാകണം, കേൾക്കുന്നയാൾക്കൊരു സംശയവും ഉണ്ടാകരുത്. 2, സംക്ഷിപ്തത, കൺസൈസ്നെസ്. ആവശ്യമുള്ളത് മാത്രം പറയുക, അനാവശ്യ വിശദീകരണങ്ങൾ സന്ദേശത്തിൻ്റെ കാതൽ നഷ്ടപ്പെടുത്തും എന്ന് തിരിച്ചറിയുക. 3, സ്പഷ്ടത, കോൺക്രീറ്റ്നെസ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കുകൾ വേണ്ട, ഉദാഹരണങ്ങളും വസ്തുതകളും ഉപയോഗിച്ച് കാര്യം വ്യക്തമാക്കുക. അടുത്ത 3 നാം എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. പരിഗണന, കൺസിഡറേഷൻ. കേൾക്കുന്നയാളുടെ

കാര്യങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക. പൂർണ്ണത, കംപ്ലീറ്റ്നെസ്, പറയേണ്ട കാര്യം മുഴുവനും പറയുക. ഒരു പ്രധാന വിവരം വിട്ടുപോയാൽ ആ സന്ദേശം അപൂർണമാകും. മര്യാദ, കർട്ടസി, ഏത് സാഹചര്യത്തിലും ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയും സംസാരിക്കുക. ഭാഷ മൃദുവായിരിക്കുമ്പോൾ സന്ദേശം കൂടുതൽ ദൂരം സഞ്ചരിക്കും. 7, കൃത്യത, കറക്റ്റ്നെസ്. ഒരു ഗുണനിലവാര പരിശോധന പോലെ പറഞ്ഞത് ശരിയാണോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ 7 തത്വങ്ങളും ഔപചാരിക സന്ദർഭങ്ങളിൽ മാത്രമല്ല, അനൗപചാരിക സംഭാഷണങ്ങളിലും ഒരു കൂട്ടുകാരനോടോ അച്ഛനോടോ ടീച്ചറോടോ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന ഘടകം ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ്. കേൾക്കുക എന്നതിൻ്റെ അർത്ഥം മറുപടി ആലോചിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നല്ല, മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. നേരിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നയാളുടെ മുഖത്തു നോക്കുക, ഇടയ്ക്ക് തലയാട്ടുക, ഞാൻ കേൾക്കുന്നുണ്ട് എന്നൊരു ഭാവം നൽകുക. മറ്റൊരാൾക്ക് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടാൻ അതുമാത്രം മതി. അവർ പറഞ്ഞു തീർന്ന ശേഷം അത് നിങ്ങളുടെ സ്വന്തം വാക്കുകളിലൊന്ന് ആവർത്തിച്ചു നോക്കൂ. അതായത്, നിനക്ക് ഇങ്ങനെ തോന്നിയല്ലേ, ആ ഒരു വാക്യം മറ്റൊരാൾക്ക് താൻ ശരിക്കും മനസ്സിലാക്കപ്പെട്ടു എന്ന തോന്നൽ നൽകുന്നു. മറ്റൊരു ഘടകം ശരീരഭാഷയാണ്. നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ ശക്തമായി ചിലപ്പോൾ നമ്മുടെ മുഖഭാവവും ശരീരചലനങ്ങളും സന്ദേശം നൽകും. കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, ശ്രദ്ധയോടെ അഭിമുഖീകരിക്കുക. സ്വരഭേദം സംഭാഷണങ്ങളിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു എന്നെടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരു വാക്ക് വ്യത്യസ്ത ഭാവത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങൾ ലഭിക്കും. ശരി എന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ ഒന്ന്, ദേഷ്യത്തോടെ പറഞ്ഞാൽ മറ്റൊന്ന്. സാധാരണയായി ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും പരിഹാരങ്ങളും നോക്കാം. 1, മറ്റൊരാളെല്ലാം മനസ്സിലാക്കി എന്നു കരുതുക. ഞാനെല്ലാം പറഞ്ഞല്ലോ, അവർക്കും മനസ്സിലായി കാണും എന്ന ധാരണ, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനുള്ള പരിഹാരം എന്താണ്? നമ്മൾ ഉറപ്പ് വരുത്തുക, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ, നിനക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടോ? ഈ ഒരു ചോദ്യം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കും. 2, കേൾക്കുന്നതിനു മുൻപ് പ്രതികരിക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തീരുന്നതിനു മുൻപേ നാം മറുപടി ആലോചിക്കാൻ തുടങ്ങും. ആ നിമിഷം നാം കേൾക്കുന്നത്, ശ്രദ്ധിക്കുന്നത് നിർത്തുകയാണ്. അതിനുള്ള പരിഹാരം ക്ഷമയോടെ കേട്ട് ശീലിക്കുക എന്നതാണ്. അവർ പറഞ്ഞു തീർന്ന ശേഷം ഒരു നിമിഷം നിർത്തി ആലോചിച്ച ശേഷം മാത്രം പ്രതികരിക്കുക. ആ ഒരു നിർത്തൽ, ആ ഒരു പോസ് ബന്ധങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരും. നിശബ്ദത ഒരു ഉത്തരമാണെന്ന് കരുതുക. ഒരു സാധാരണ പ്രശ്നമാണിത്. ഞാനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന വലിയ തെറ്റിദ്ധാരണ. നിശബ്ദതയ്ക്ക് ഓരോ ആൾക്ക് ഓരോ അർത്ഥം കൊടുക്കാൻ സാധിക്കും. അത് ദേഷ്യമാകാം, നിരാശയാകാം, അനാസ്ഥയാകാം, ബഹുമാനമില്ലായ്മയാകാം, അങ്ങനെ അങ്ങനെ തുടരും. ഇതിനെന്താ പരിഹാരം? ആവശ്യമുള്ളപ്പോൾ വ്യക്തമായി പറയുക. ഒരു കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ, ഇപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ എൻ്റെ മനസ്സ് ഒരുങ്ങിയിട്ടില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം, ഇത്രമാത്രം പറഞ്ഞാൽ മതി. നിശബ്ദതയേക്കാൾ ആ ഒരു വാക്യം എത്രയോ ഭേദം. 4, ഡിജിറ്റൽ സന്ദേശങ്ങൾ മതി എന്ന് കരുതുക. ഇന്ന് നാം ജീവിക്കുന്ന കാലത്ത് ഒരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ, സന്ദേശ സേവനങ്ങൾ, ഓഡിയോ കുറിപ്പുകൾ, വീഡിയോ സന്ദേശങ്ങൾ, ഇവയൊക്കെ ആശയവിനിമയത്തെ എളുപ്പമാക്കി എന്ന് നാം കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ആ കഴിവിനെ ദുർബലപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു. ഒരു ശബ്ദ സന്ദേശത്തിന് ഒരു മുഖഭാവമില്ല, ഒരു വീഡിയോ കുറിപ്പിന് നേരിട്ടുള്ള സാന്നിധ്യമില്ല. ഒരു ചിരി, ഒരു നോട്ടം, ഒരു നിമിഷത്തെ നിശബ്ദത, ഇവ ഒരു സ്ക്രീനിലൂടെ കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന ആശയവിനിമയം പലപ്പോഴും അപൂർണമാണ്. ചിലപ്പോൾ അത് ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതിനു പകരം ദുർബലപ്പെടുത്തും. പരിഹാരം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് പറയാൻ ശീലിക്കുക. ഒരു സന്ദേശം അയക്കുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കൂ, ഇത് നേരിട്ട് പറയാൻ കഴിയുമോ. ആ ഒരു ശ്രമം ഒരു ബന്ധത്തിൻ്റെ ഗുണനിലവാരം മാറ്റിമറിക്കും. നല്ല ആശയവിനിമയം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും കൂടി നമുക്ക് പരിശോധിക്കാം. ഫലപ്രദമായ ആശയവിനിമയം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മെ സഹായിക്കും. സൗഹൃദത്തിൽ വ്യക്തമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ കുറയും, ബന്ധങ്ങൾ ആഴമേറിയതാകും. കുടുംബത്തിൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും തുറന്നു പറയുമ്പോൾ വീട് സുരക്ഷിതമായ പരസ്പര ധാരണയുള്ള ഇടമാകും. വിദ്യാഭ്യാസത്തിൽ ടീച്ചർമാരോട് സംശയം ചോദിക്കാനും ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷി കൈവരുമ്പോൾ ഇത് പഠനത്തെ ആഴത്തിൽ സ്വാധീനിക്കും. ഭാവിയിൽ ഗ്രൂപ്പ് ടാസ്കുകളിലും അഭിമുഖങ്ങളിലുമൊക്കെ ഉയർന്ന യോഗ്യതകളുണ്ടെങ്കിൽ പോലും ആശയവിനിമയ ശേഷി കുറഞ്ഞ ഒരാൾ നന്നായി ആശയവിനിമയം ചെയ്യുന്ന മറ്റൊരാളെക്കാളും പലപ്പോഴും പിന്നിൽ പോകും. ഇത് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. അറിവുണ്ടാകുന്നത് കൊണ്ട് മാത്രം പോരാ, അത് പ്രകടിപ്പിക്കാൻ കൂടി കഴിയണം. ആ കഴിവ് ആർജിക്കുന്നവർ അവർ സമൂഹ ശില്പികളാകുന്നു. തങ്ങളുടെ ചുറ്റുപാടിനെ, ബന്ധങ്ങളെ, അവസരങ്ങളെ എല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് രൂപപ്പെടുത്തുന്നവർ. ഇതെല്ലാം കേട്ടു, ഇനി എന്ത് ചെയ്യും എന്ന്
ചിന്തിക്കുന്നു.

0: വരുത്താവുന്നവർക്ക് ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് വരുത്താനാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. കുട്ടികൾക്കായി ഈ ആഴ്ച ക്ലാസ്സിൽ ടീച്ചറോട് ഒരു സംശയം ചോദിക്കാൻ ശ്രമിക്കാം. മെസ്സേജ് ആയിട്ടല്ല, നേരിൽ. ചെറിയൊരു കാര്യം, പക്ഷേ ആ ശീലമുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ദിവസങ്ങളായി മൗനം പാലിക്കുകയാണെങ്കിൽ കാരണങ്ങൾ ഊഹിക്കാതെ ഒന്ന് നേരിട്ട് ചോദിക്കൂ, എന്താ പറ്റിയേ? ആ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളെ സ്നേഹബന്ധം ഊഷ്മളമാക്കാൻ. യുവാക്കൾക്കായി ആരോടെങ്കിലും ഒരു പ്രധാന കാര്യം പറയേണ്ടി വരുമ്പോൾ സന്ദേശമായി അയക്കുന്നതിനു മുൻപ് ആ കാര്യം നേരിട്ട് പറയാൻ കഴിയുമോ എന്ന് ആലോചിക്കൂ. ഒരു സംഭാഷണത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വെറും വാക്കുകൾ മാത്രമല്ല, ഭാവം, ശബ്ദം, ആ സാന്നിധ്യം ഇതൊക്കെ കൂടിയാണ്. കൂടാതെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കൂ. ആ ഒരു ചെറിയ മാറ്റം, ആ ഒരൊറ്റ ശീലം ഒരുപാട് ബന്ധങ്ങളിൽ വ്യത്യാസമുണ്ടാക്കും. മീരയും നിത്യയും ഒടുവിൽ സംസാരിച്ചു കേട്ടോ. ഒരാഴ്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിത്യ ചോദിച്ചു, നിനക്ക് ദേഷ്യമുണ്ടോ? മീര പറഞ്ഞു, ഇല്ല. പക്ഷെ എന്തു പറ്റി എന്നറിയില്ല. ആ ഒരൊറ്റ ചോദ്യം മാത്രം ഒരാഴ്ചത്തെ നിശബ്ദത അവസാനിപ്പിച്ചു. ആശയവിനിമയം ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യമല്ല. ഇത് ദിവസവും ഓരോ സംഭാഷണത്തിലും ഓരോ ബന്ധത്തിലും ശ്രദ്ധയോടെ പരിശ്രമിക്കേണ്ട ഒരു നൈപുണ്യമാണ്. ആ പരിശ്രമം ചെറുതല്ല, പക്ഷെ ആ പരിശ്രമത്തിന്റെ ഫലവും ചെറുതല്ല. നിങ്ങളുടെ വാക്കുകൾ പാലങ്ങളാകട്ടെ.
1: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ.
2: ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം,
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: പുലരിപ്പൂക്കളിൽ കേൾക്കാം.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി,
8: പ്രായോജകർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
11: ഇന്ന് ജി ശങ്കരക്കുറുപ്പിന്റെ ഭൃംഗഗീതി എന്ന കവിത, ചൊല്ലുന്നത് രാജീവ് കരൽമണ.
12: അംഗസൗഭാഗം കണി കാണുവാനില്ലാത്തോരു ഭൃംഗമാണെന്നാലെന്ത് അപ്പൂവിന് ഞാനേ ജീവൻ. അംഗസൗഭാഗം കണി കാണുവാനില്ലാത്തോരു ഭൃംഗമാണെന്നാലെന്ത് അപ്പൂവിന് ഞാനേ ജീവൻ. പ്രേമത്തിൻ ചില്ലിൽ കൂടി നോക്കുമ്പോൾ ഏതും തോന്നും കാമനീയകത്തിൻ്റെ കളിവീടായി തന്നെ.

ഉണ്ടായി. അരികച്ചരിക്കുമ്പോൾ എന്റെ കാറ്റേറ്റാൽ തന്നെ വിരിയും മുഖം വേഗമംഗകം വേപം കോലും. ഞാൻ അടുത്തണഞ്ഞാകിൽ മിണ്ടുകില്ല അടക്കിക്കൊണ്ടാ നറും സ്മിതം നിൽക്കും കണ്ടഭാവവുമെന്നേ മുഖരാ.

തിരിയേ ചെല്ലും യാത്ര ചൊല്ലുവാൻ നൂറാവൃത്തി. കാലമെന്നൊന്നില്ലെന്നല്ലുഗ്രഭാസ്കര രശ്മിജ്വാലയ്ക്ക് ചൂടിലൽപ്പം പ്രേമത്തിൽ മുങ്ങിപ്പോയാൽ

0: ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ ഭൃംഗഗീതി എന്ന കവിത, ചൊല്ലിയത് രാജീവ് കരൽമണ്ണ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ, ജാഗ്രത.
4: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
7: ഫോൺ 9387168444.
8: പുലരിപ്പൂക്കളിൽ അവസാനമായി
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
10: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
11: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
12: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
12: ഫോൺ 8129110887.
11: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
13: സഹപ്രായോജകർ
14: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
16: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
14: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
17: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത, ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3-5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 4-8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പ ലഭിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4-7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-32 മധ്യേ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3-8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന mitrasoft.kswdc.org എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9496015

0: 0013 അല്ലെങ്കിൽ 0487-2381-593. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ സിവിൽ സർവീസ് പ്രിലിമിനറി പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള ബാച്ച് ജൂൺ ആദ്യവാരം ആരംഭിക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും 50% സബ്സിഡി ലഭ്യമാണ്. അപേക്ഷയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് kile.kerala.gov.in/kile IAS academy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0471-2479-9966. മറ്റൊരു നമ്പർ 8075-76-8537.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: പുലരിപ്പു സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം.
8: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി SJ. യുഎൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
9: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ TVKക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. TVK നേതാക്കൾ 2 പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLA പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ TVK പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ

0: രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡിഎംകെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐ സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: യു എൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. യു എൻ പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ

0: ും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. IPL ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി തൃശൂർ. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: സഹപ്രായോജകർ
4: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
5: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
4: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
5: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
1: നാളെ May 10 വിവാഹിതരാകുന്ന ഷഹന, ഷെഫീഖ് എന്നിവർക്ക് വിവാഹമംഗളാശംസകൾ നേരുന്നു. വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദ്, സക്കീന, ഫാസിൽ, ഫാരിസ്, ഷാഹിദ് എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അച്ചുവിന് പിറന്നാൾ ആശംസകൾ നേരുന്നു അഭിയേട്ടൻ, ഒപ്പം മക്കളായ സ്വാത്വിക, ധ്രുവ്, ദേവ് എന്നിവർ തൃശൂരിൽ നിന്നും. ആശംസകളുടെ ഗാനവിധ. ചില്ല് എന്ന ചിത്രത്തിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് MB ശ്രീനിവാസൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
6: ആകാശവാണി തൃശൂർ. സമകാലികം.
7: നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, അമിതവണ്ണം, അമിത കൊളസ്ട്രോൾ തുടങ്ങി നിരവധി രോഗങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നു. ഇവയിൽ പലതും നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നതിനാൽ ഇവയെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. അനാരോഗ്യകരമായ ആഹാര രീതി ഒഴിവാക്കുക എന്നത് ഇതിൽ ഏറെ പ്രാധാന്യമേറിയ ഒന്നാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗമൊരുക്കി പൊതുജനങ്ങൾക്ക് മാതൃകയാവുകയാണ് തൃശൂരിലെ വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം. വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ പരിപാടികളിലും ആരോഗ്യകരമായ ഭക്ഷണപാനീയങ്ങൾ മാത്രമേ നൽകൂ എന്നൊരു നയം തന്നെ ഈ കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളിലേക്ക് കടക്കുന്നതിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ്.
8: തൃശൂർ ജില്ലയിലെ വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ഔദ്യോഗിക പരിപാടികൾക്കും ആരോഗ്യകരമായ ഭക്ഷണപാനീയങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് ഒരു ഓഫീസ് പോളിസി തയ്യാറാക്കുകയും ചെയ്തു. ഇത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പ്രൊമോഷൻ ഇനീഷ്യേറ്റീവ് എന്ന പേരിലാണ് ഞങ്ങൾ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചത്. അത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഊർജിതമായ ഈ ശ്രമങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് കേവലമായൊരു കൗതുകമോ അല്ലെങ്കിൽ റൊമാൻറ്റിക് സങ്കല്പമോ ആയല്ല ഞങ്ങൾ ഇതിനെ കാണും. അതിൽ ഞങ്ങൾ ശേഖരിച്ച ഡാറ്റയുടെ ഒരു പിൻബലം, അത് ഞങ്ങൾ എത്തിച്ച ഒരു പ്രവർത്തനമാണ് ഈ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പ്രൊമോഷൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഞങ്ങൾ പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ 34,225. ഞങ്ങൾക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ബാധിച്ചവരുടെ എണ്ണം 6,500 വരും. ഇത് ആകെ ജനസംഖ്യയുടെ ഒരു 19% വരുന്നുണ്ട്. അതായത് 5-ൽ 1 ഈ രണ്ട് രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉള്ളവരാണ്. 30 വയസ്സിന് മുകളിലുള്ള 30% പേരും ഇതിലേതെങ്കിലും ഒരു രോഗം ബാധിച്ച ഒരവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യ, അതായത് മുതിർന്ന ആൾക്കാർ, അതൊരു 23% മേലെ വരും. അത് നമ്മുടെ കേരളത്തിന്റെ ശരാശരിയേക്കാളും ഉയർന്നു നിൽക്കുകയാണ്. കേരളത്തിലെ ശരാശരി ഒരു 16-18% എന്നുള്ളതാണ് നമ്മളുടെ അറിവ്. അപ്പോൾ വേളൂക്കര പഞ്ചായത്തിന് പ്രായം കൂടി വരുന്നു എന്നും കൂടി പറയേണ്ടി വരും. ഇവരുടെ പകുതിയിലധികം പേരും ഈ ജീവിതശൈലി രോഗങ്ങൾ ഏതെങ്കിലും ഉള്ളവരാണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പക്ഷാഘാതം, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സങ്കീർണതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ പക്ഷാഘാതം ബാധിച്ച 160 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. വൃക്കരോഗങ്ങൾക്ക്

0: ഡയാലിസിസ് ഒരു 55 പേരുണ്ട്. അതില് 25 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നവരുമാണ്. അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങളും അതിന്റെ സങ്കീർണതകളും കൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, അത് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് രോഗചികിത്സയ്ക്ക് വേണ്ടി വരുന്ന വലിയ ചെലവ്, രോഗം സങ്കീർണമാകുമ്പോൾ അതിന്റെ ഭാരിച്ച ചെലവുകൾ, ഈ രോഗികളായ ആളുകളുടെയും അവരുടെ വീട്ടുകാരുടെയും ഒക്കെ തൊഴിലും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടാൽ അതിന്റെ ചെലവുകൾ, ഇതെല്ലാം ചേർന്ന് ഓരോ വ്യക്തിയുടെയും ആ കുടുംബങ്ങളുടെയും ജീവിതം താളം തെറ്റിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. മരുന്ന് പരിശോധനാ സംവിധാനങ്ങൾ, രോഗസങ്കീർണതകളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, പെൻഷൻ, പാലിയേറ്റീവ് സംവിധാനം തുടങ്ങിയ മേഖലകളിൽ ഇങ്ങനെ ചെലവ് കുത്തനെ ഉയരുന്നത് പഞ്ചായത്ത് ഉൾപ്പെടെ, പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും ബാധിക്കും എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. ഇതാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങി വെക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്.
1: ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പരിശ്രമങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് നഴ്സ് ജെസ്സി.
2: മേളക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള ഇടപെടലുകൾ, അതിന്റെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് നേരത്തെ സൂചിപ്പിച്ച കണക്കുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. പ്രവർത്തകർ പ്രധാനമായും 3 മേഖലകളാക്കി തിരിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഒന്നാമതായി നേരത്തെ രോഗനിർണയം നടത്തുക. അതിനുവേണ്ടി 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും വർഷത്തിലൊരിക്കലെങ്കിലും സ്ക്രീനിങ്ങിന് വിധേയരാക്കുക. രണ്ടാമതായി രോഗം കണ്ടെത്തിയവർക്ക് ശാസ്ത്രീയമായ ചികിത്സയും തുടർ പരിശോധനകളും ഉറപ്പാക്കി രോഗസങ്കീർണത ഒഴിവാക്കുന്നു. മൂന്നാമതായി ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങളുടെ പ്രതിരോധം. ഇതിൽ മൂന്നാമതായി പറഞ്ഞ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വഴിയുള്ള പ്രതിരോധം പറയാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. അതിനാൽ ഉറച്ചിലുകൾക്കപ്പുറത്ത് പ്രവർത്തനത്തിലൂടെ ഒരു മാറ്റത്തിലേക്ക് എങ്ങനെ പോകാമെന്ന് കൂട്ടായി ആലോചനകളുടെ ഭാഗമായി മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്ലാസുകൾ, പരിശീലനങ്ങൾ, യോഗങ്ങൾ തുടങ്ങിയ ഔദ്യോഗിക പരിപാടികളിലും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പോളിസി തയ്യാറാക്കി. ഔദ്യോഗിക പരിപാടികളിൽ സാധാരണയായി നൽകി വരുന്ന ഭക്ഷണ പാനീയങ്ങളെ ലിസ്റ്റ് ചെയ്തു അവയുടെ കലോറി, പോഷക മൂല്യം എന്നിവ പരിശോധിച്ച് നിയന്ത്രിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ആയവ രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പകരമായി എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. പാനീയങ്ങളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉള്ളതും ഉയർന്ന കലോറി ഉള്ളതുമായ പാനീയങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതിനു പകരമായി ശുദ്ധജലം, നാരങ്ങാവെള്ളം, സംഭാരം, കരിക്കുപ്പ് എന്നിവ ഉൾപ്പെടുത്തി. സ്നാക്സ് അഥവാ ലഘുപലഹാരമായി വറുത്തതും പൊരിച്ചതും ഉയർന്ന മധുരമുള്ളതുമായ ബിസ്ക്കറ്റ്, കേക്ക്, ഐസ്ക്രീം, വട, പഴംപൊരി എന്നിവയ്ക്ക് പകരം പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങളും പ്രോട്ടീൻ ചേർത്ത സാലഡുകളും നിയന്ത്രിത അളവിൽ കപ്പലിന്റെ ബദാം, കശുവണ്ടി തുടങ്ങിയ നട്സും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അത്തരത്തിൽ ഒരു ഓഫീസ് പോളിസി ഉണ്ടാക്കി. ആരോഗ്യ കേന്ദ്രത്തിനകത്ത് നടന്ന പരിപാടികളിൽ പലതവണ പരീക്ഷണാർത്ഥത്തിൽ അത് നടപ്പിലാക്കി. തുടർന്ന് പഞ്ചായത്ത് തല ആരോഗ്യ ശില്പശാലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോളിസി ആധികാരികമായി പ്രഖ്യാപിച്ചു. ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് ആരോഗ്യ പ്രവർത്തകർ തന്നെ തയ്യാറാക്കിയ സംഭാരവും പ്രോട്ടീൻ സമൃദ്ധമായ കാര്യം നൽകി. പേരക്ക, കാരറ്റ്, കുക്കുമ്പർ, വേവിച്ച ചിക്കൻ, വേവിച്ച് ചെറുതായി അരിഞ്ഞെടുത്ത സോയ ചങ്ക്സ് എന്നിവ ചേർത്തിളക്കി അതിൽ സാലഡ് ഡ്രസ്സിംഗായി തൈര്, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവയുടെ മിശ്രിതം ചേർത്ത് രുചികരവും ആരോഗ്യകരവുമായ ഒരു തുടക്കം അങ്ങനെയാണ് ഞങ്ങൾ നടത്തിയത്.
1: അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ ഒഴിവാക്കുകയും ഒപ്പം ഭക്ഷണം രുചികരമായും ആരോഗ്യകരമായും തയ്യാറാക്കി കഴിക്കുന്നതിന്റെ പുതിയ സാധ്യതകളാണ് ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ദീപ.
3: നമ്മൾ ഈ പദ്ധതി തുടരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വേളൂക്കരയിൽ നടത്തിയ 2 പഠനങ്ങളില് പങ്കാളികളായവരില് 43% പേരും പൊണ്ണത്തടി ഉള്ളവരാണ്. അതില് 20% അമിതഭാരമുള്ളവരാണ്. 60% പേരും കുടവയറുള്ളവരാണ്. രോഗമില്ലാത്തവരില് രോഗം പുതുതായി വരാനും രോഗമുള്ളവരിൽ രോഗനിയന്ത്രണ നിരക്ക് കുറയ്ക്കാനും കാരണമാകുന്ന ഘടകങ്ങളാണ് അമിതഭാരവും കുടവയറും. 24% പേർ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നുണ്ട് എന്ന് ഈ പഠനത്തില് ഉത്തരം നൽകിയത്.

0: ഇത് സ്ഥിതിയെ ഭയങ്കര ഗൗരവമാക്കുന്ന കാര്യമാണ്. ചായ വട തുടങ്ങിയ വർഷങ്ങളായി നമ്മുടെ ഭക്ഷണശീലമായി മാറിയ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണ വസ്തുക്കളോട് നമ്മൾക്കും പ്രത്യേകിച്ച് വിയോജിപ്പുകളൊന്നും ഇല്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം കൂടുമ്പോൾ കൂടിയ അളവിൽ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇഷ്ടമുള്ള ഇത്തരം ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മിക്കതിലും ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നീ ഘടകങ്ങൾ ഏതെങ്കിലും കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. ഇവ അമിതമാകുന്നത് അനാരോഗ്യത്തിന് കാരണമാകും എന്നത് തീർച്ചയാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ ഭക്ഷണശാലകളിലും അൺലിമിറ്റഡ് ഫുഡ് എന്ന ബോർഡുകളാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവരും അവിടേക്ക് അറിയാതെ തന്നെ ചെന്നുകൊണ്ടിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ചായ. ഈ ചായ എപ്പോൾ കിട്ടിയാലും എത്ര കിട്ടിയാലും കഴിക്കുന്നവരാണ് കൂടുതൽ പേരും. മധുരവും പാലും ചേർത്ത് ചായ ഏകദേശം 100 കലോറി വരെ വരാമെന്നാണ് തെളിയുന്നത്. സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾക്ക് പുറമെ കൂടുതലായി ഒരു ചായ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് 4 കിലോ ഭാരം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. വേവിച്ചതും പൊരിച്ചതുമായ, അതായത് പഞ്ചസാര അഥവാ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ആവശ്യത്തിലധികം നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ളപ്പോൾ ഏറ്റവും ആവശ്യം വേണ്ടതായ പ്രോട്ടീൻ എന്ന പോഷക ഘടകം നമ്മൾക്ക് ആവശ്യത്തിന് ലഭ്യമാകുന്നില്ല. എല്ലാ രുചികളും വേണ്ടെന്ന് വെക്കുക എന്നുള്ളതല്ല, മറിച്ച് അളവിൽ നിയന്ത്രിക്കുക എന്നതിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. ഒപ്പം ഭക്ഷണം രുചികരമായും ആരോഗ്യകരമായും തയ്യാറാക്കി കഴിക്കുന്നതിന്റെ പുതിയ സാധ്യതകൾ തേടുകയും വേണം. ഇതിലേക്ക് വഴി തുറക്കലാണ് വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ചെറിയ ഒരു മാറ്റം വലിയ ആരോഗ്യ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയാണ്.
1: ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള പദ്ധതി വിഹിതം രോഗികളുടെ എണ്ണം വർദ്ധിച്ചതുമൂലം കഴിഞ്ഞ 2 വർഷത്തിനിടെ തന്നെ കാര്യമായി വർദ്ധിപ്പിക്കേണ്ടി വന്നു. അതോടൊപ്പം രോഗികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവിടേണ്ടി വന്ന തുകയും. ഇതാണ് ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണയായത്. വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമിത സുധീന്ദ്രൻ.
2: 2 വർഷം മുന്നേ വേളൂക്കര പഞ്ചായത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനുള്ള ഒരു പദ്ധതി വിഹിതമായി മാറ്റിവെച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോൾ അതിൽ 6 ലക്ഷമായിട്ട് നമുക്ക് ഉയർത്തേണ്ടി വന്നിരിക്കുന്നു. പക്ഷാഘാതം ബാധിച്ച സ്ഥിര വൈകല്യവും സംഭവിക്കുകയും പെൻഷൻ നൽകേണ്ടി വരികയും ചെയ്യുന്നവരുടെ എണ്ണവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് നിത്യവും കിടപ്പ് രോഗികളും പാലിയേറ്റീവ് ചികിത്സ വേണ്ടുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. പഞ്ചായത്ത് സർക്കാർ സംവിധാനങ്ങളുടെ ചിലവ് മാത്രമല്ല ഓരോരുത്തരും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്ന തുക വർദ്ധിച്ചു വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് മാത്രമല്ല വേളൂക്കരയിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പ്രസിന് ഒരു എസ്റ്റിമേറ്റ് പ്രകാരം 1 വർഷം 8.5 കോടി രൂപ വരെ വേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. പ്രായമായവരുടെ സംഖ്യയും അനുപാതവും കൂടുന്നതും കൂടി പരിഗണിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ എല്ലാ ആരോഗ്യ നേട്ടങ്ങളെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് നല്ല ഭക്ഷണങ്ങൾക്കായുള്ള ചെറുതെങ്കിലും നിർണായകമായ ഒരു ശ്രമത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഇത് നമ്മൾ കൊണ്ടുപോയേ പറ്റൂ. ആരോഗ്യ കേന്ദ്രത്തിൽ തുടങ്ങി പതുക്കെ പതുക്കെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുറഞ്ഞ എണ്ണം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരുടെ തന്നെ പങ്കാളിത്തത്തോടെ ആരോഗ്യപരമായ സാലഡും പാനീയങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന രീതിയിൽ പരീക്ഷിക്കും. ആരോഗ്യ വളണ്ടിയർമാരിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്ത് ആരോഗ്യപരമായ ബദൽ ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിശീലനവും നൽകും. കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ഓർഡറുകൾ അനുസരിച്ച് അവ എത്തിക്കുന്നതിന് ഈ ഗ്രൂപ്പിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടികളുടെ നടത്തിപ്പ് ചെലവിനെ ആരോഗ്യപരമായ ഭക്ഷണത്തിലേക്കുള്ള മാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിച്ചു വരികയാണ് ഇതുവരെയുള്ള പരിപാടികളിൽ നിന്നുള്ള സൂചനകൾ. ഇതുവരെയുള്ള ആരോഗ്യ പരിപാടികളിൽ നിന്നുള്ള സൂചനകൾ ശുഭകരമാണ്. ആരോഗ്യ പ്രവർത്തകർ തന്നെ ഉണ്ടാക്കി ആരോഗ്യ ശില്പശാലയിൽ വിതരണം ചെയ്ത വേവിച്ച ചിക്കൻ പൊടി ചേർത്ത പ്രോട്ടീൻ റിച്ച് സാലഡ്, ബട്ടർ മിൽക്ക് എന്നിവയുടെ ചെലവ് വന്നത് ഒരാൾക്ക് ഏകദേശം 20 രൂപ ആണ്. ഇത് ചായ, ലഘു പലഹാരം എന്നിവ ശൈലിയുടെ തുല്യമോ കുറവോ

0: ആണ്. പതിറ്റാണ്ടുകളായി ആർജിച്ച രുചികളെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ ബദൽ രൂപങ്ങൾ വളർത്തിക്കൊണ്ടു വന്നേ പറ്റൂ. ഭക്ഷണ വ്യായാമ ശീലങ്ങളിൽ പുതിയ മാറ്റത്തിന് ആണ് വേളൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമം. അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളുടെ പിന്തുണ വളരെ നിർണായകമാണ്. ഞങ്ങൾ 10,000 തവണ പറയുന്നതിനേക്കാൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ മാധ്യമങ്ങളുടെ ഒരൊറ്റ ഇടപെടലുകൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് തന്നെ പിന്തുണ നൽകി നന്ദി പറയുകയും തുടർന്നു കൂടെയുണ്ടാകണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.
1: ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗം അതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതാ ഘടകങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇതിൽ പ്രധാനമാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ. വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതി മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കെല്ലാം മാതൃകയാകട്ടെയെന്നും അതുവഴി നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശൈലിയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കട്ടെയെന്നും സമകാലികം പ്രത്യാശിക്കുന്നു.
2: സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം YS പൗർണമി. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
7: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
8: അല്ല, അതെങ്ങനെ?
10: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
10: ഫോൺ 8078788881.
6: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. കേരള പോലീസിന്റെ ആപ്തവാക്യം, മോട്ടോ എന്താണ്? ഉത്തരം: മൃദുഭാവേ ദൃഢകൃത്യേ. സംസ്കൃതത്തിലുള്ള ഈ വാക്യത്തിന്റെ അർത്ഥം മൃദുവായ പെരുമാറ്റം, ദൃഢമായ കർമ്മങ്ങൾ എന്നതാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം ജനമൈത്രി ഈ ആപ്തവാക്യം കാഴ്ചവെക്കുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം: മൃദുഭാവേ ദൃഢകൃത്യേ. സംസ്കൃതത്തിലുള്ള ഈ വാക്യത്തിന്റെ അർത്ഥം മൃദുവായ പെരുമാറ്റം, ദൃഢമായ കർമ്മങ്ങൾ എന്നതാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം ജനമൈത്രി ഈ ആപ്തവാക്യം കാഴ്ചവെക്കുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചിന്താവിഷയം: വിജയികൾ ഒരിക്കലും പിന്മാറുന്നില്ല, പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കുന്നില്ല. വിൻസ് ലൊംബാർഡി. വിജയികൾ ഒരിക്കലും പിന്മാറുന്നില്ല, പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കുന്നില്ല. വിൻസ് ലൊംബാർഡി.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
2: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
5: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കും.

ഇന്നുച്ചയ്ക്ക് 12:10 കേൾക്കാം അയ്യപ്പൻ പാട്ട്, കുമ്പിടി ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. കേൾക്കാം ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഒരു മണിക്ക് ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഗിരിജ പെരുവമ്പ്, പദം അമ്മ. കേൾക്കാം ഗാനമഞ്ജരി ഉച്ചയ്ക്ക് 1:00.

0: Tech giant Google is exploring investment opportunities in India across AI as well as of service and drones. And with that, it's back to you, Shagun.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Suvendu Adhikari to take oath as first BJP Chief Minister West Bengal this morning. Prime Minister Narendra Modi and Home Minister Amit Shah to attend the swearing-in ceremony. Uncertainty continues over government formation in Tamil Nadu. Lieutenant General N.S. Raja Subramani appointed new Chief of Defence Staff. IMD forecasts heavy rainfall over Keralam, South Interior Karnataka, Tamil Nadu and Puducherry during next 2 days. And in football, India scripts history by qualifying for AFC Under-17 Women's Asian Cup quarter-finals for the first time. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ 90-ന്റെ നിറവിൽ ആകാശവാണി.
3: 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
4: ദിസ് ഈസ് ആകാശവാണി.
2: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്കൊഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോട് കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി മൊഴികൾ,
2: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
2: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
3: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണം എന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
2: ഹൃദയസ്വരങ്ങൾ, പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
3: ചലച്ചിത്ര അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജയലക്ഷ്മി സി.
5: ആകാശവാണി എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം ഉണർത്തുന്ന മധുരസ്മരണകളാണ് നൽകുന്നത്. അതിന് കാരണം എൻ്റെ ബാല്യകാല ഓർമ്മകൾ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ആകാശവാണിയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പ്രയാസമായിരിക്കും. കാരണം അവർക്ക് വിരൽ തുമ്പിലെല്ലാം ലഭിക്കുന്ന സമയമാണ്. പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആകാശവാണിക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എന്നിലുള്ള ശബ്ദകലാകാരിയെ തൊട്ടുണർത്തിയതിൽ ആകാശവാണിക്ക് നല്ല പങ്കുണ്ട്. കാരണം ആകാശവാണിയിലൂടെ കേട്ടിരുന്ന ചലച്ചിത്രഗാനങ്ങളും നാടകങ്ങളും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് വേണ്ട ഒട്ടനവധി പരിപാടികൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നൊരു ശ്രോതാവായിരുന്നു ഞാൻ. സ്കൂൾ വിട്ട് വന്ന ഉടനെ റേഡിയോ ഓൺ ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നു. അന്നൊക്കെ വിനോദവും വിജ്ഞാനവും ഒരുപോലെ പകർന്നു തന്നിരുന്ന ഒരു മാധ്യമമാണ് ആകാശവാണി. ഇപ്പോഴും സിഗ്നേച്ചർ ട്യൂണൊക്കെ കഴിഞ്ഞ് ആകാശവാണി തൃശ്ശൂർ എന്ന് കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരിക. ഓരോ പ്രോഗ്രാംസിനും പ്രത്യേകം ടൈമും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ 9:16 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, പിന്നെ 10th എക്സാം ടൈം ആയി കഴിഞ്ഞാൽ സിലബസിനെ കുറിച്ചൊക്കെ പ്രത്യേക ക്ലാസ്സൊക്കെ ഉണ്ടായിരിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ആ ക്ലാസ്സൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. റേഡിയോയിലൂടെ ഒഴുകി വരുന്ന ഈ ശബ്ദം കേട്ടുകെട്ടാണെന്നറിയില്ല, അവരൊക്കെ നേരിട്ട് കാണാനുള്ളൊരു ആഗ്രഹവും എനിക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതേ സീറ്റിലിരുന്ന് എനിക്കും അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ആകാശവാണിയുടെ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചിരുന്നു. ഞാനെന്ന ആസ്വാദകയെ ശരിക്കും ആ മാധ്യമത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി എന്നത് വിശ്വസിക്കാൻ പറ്റാത്ത സ്വപ്നതുല്യമായ ഒരു അംഗീകാരമായി ഞാനെന്നും കാണുന്നു. ആ ഒരു ശ്രോതാവിൽ നിന്നും ഇന്നിങ്ങനെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ

0: ഇന്ത്യയിൽ രൂപാന്തരം പ്രാപിച്ചത്, അതിനുള്ള കോൺഫിഡൻസ് കിട്ടിയത് എല്ലാം ആകാശവാണിയിൽ നിന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ 200-ൽ കൂടുതൽ സിനിമകളിലും പരസ്യചിത്രങ്ങളിലും അതുപോലെ ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം ഒക്കെ ഒരുപാട് ശബ്ദം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആകാശവാണി എൻ്റെ ഒരു പ്രയോറിറ്റി തന്നെയാണ്. കാരണം ഇപ്പോഴും എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാനതെല്ലാം മാറ്റിവെച്ച് ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങൾക്കൊക്കെ ശബ്ദം കൊടുക്കാൻ ഓടിയെത്താറുണ്ട്. എന്നും എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ് ആകാശവാണി.
1: കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ.
2: ആകാശവാണിയിൽ സീനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ച എം ഇന്ദിര.
3: നവംബർ 30 ആകാശവാണി മംഗലാപുരം നിലയത്തിൽ കാലെടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ആകാശവാണിക്കാലം ആരംഭിച്ചത്. 33 വർഷത്തെ ബന്ധമുണ്ട് എനിക്ക് ആകാശവാണിയുമായി. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ കേൾക്കുന്നത് ആകാശവാണിയുടെ സ്വരമാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ ഭാഗമായാണ് ഞാൻ ആദ്യമായി ഒരു റേഡിയോ നിലയം സന്ദർശിക്കുന്നത്. അത് ആകാശവാണി തൃശൂർ നിലയമായിരുന്നു. അന്ന് അവിടെയുള്ള സ്റ്റാഫുമായി അടുത്ത് ഇടപെട്ടപ്പോൾ മനസ്സിനുള്ളിലൊരു ആഗ്രഹം ഉദിച്ചിരുന്നു. ഇതുപോലെ എനിക്കും ആകാശവാണിയിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയും അങ്ങനെയൊരു സ്വപ്നം കാണുകയും ചെയ്തു. ഒടുവിൽ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. എൻ്റെ പ്രാർത്ഥനയും പ്രയത്നവും കൊണ്ട് 1989 നവംബർ 30 ഞാൻ ആകാശവാണിയുടെ ഭാഗമായി. ആദ്യത്തെ പോസ്റ്റിംഗ് മംഗലാപുരത്തായിരുന്നു. ആദ്യമായി കേരളത്തിന് പുറത്തു പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ത്രില്ലും ഒപ്പം ചങ്കിടിക്കുന്ന ഭയപ്പാടുമായാണ് ഞാൻ മംഗലാപുരം ആകാശവാണിയിൽ എത്തുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ എനിക്കെൻ്റെ പ്രവർത്തന മേഖലയായ സ്റ്റുഡിയോവും കൺട്രോൾ റൂമും ട്രാൻസ്മിറ്ററും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. തികച്ചും ഒരു വിദ്യാർത്ഥിയായി തന്നെയാണ് ഞാൻ ആദ്യമായി ആകാശവാണിയിൽ എത്തുന്നത്. ആ കൗതുകം ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല. 1992 ഞാൻ തൃശൂർ ആകാശവാണി നിലയത്തിൽ എത്തുന്നത്. 1992 1999 2002 മുതൽ 2006 രണ്ട് ഘട്ടങ്ങളിലായി ഏതാണ്ട് 11 വർഷക്കാലം ഞാൻ തൃശൂർ ആകാശവാണി നിലയത്തിൽ പ്രവർത്തിച്ചു. 33 വർഷത്തിൻ്റെ ആകാശവാണി ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലമായിരുന്നു തൃശൂർ നിലയത്തിലെ ആ 11 വർഷങ്ങൾ. മംഗലാപുരം നിലയത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഭാഗമായി ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും ശ്രീ ധർമ്മസ്ഥലയും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവുമെല്ലാം സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത്. അതുപോലെ തന്നെ ആകാശവാണിയോട് ചേർന്ന് കിടക്കുന്ന കദ്രി പാർക്കും കദ്രി ഹിൽസും കദ്രി ക്ഷേത്രവുമെല്ലാം എൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരെ കൊണ്ടും അതിനേക്കാൾ സാങ്കേതിക ജ്ഞാനമുള്ള ഓഫീസർമാരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ആകാശവാണി തൃശൂർ നിലയം. അതുകൊണ്ട് തന്നെ ആസ്വദിച്ചും സന്തോഷിച്ചും ജോലി ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്ത് ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികളിൽ ഏറ്റവും അധികം ഞാൻ ആസ്വദിച്ചിരുന്നത് എഴുത്തുപെട്ടി എന്ന പ്രോഗ്രാമായിരുന്നു. അതിലെ ചേട്ടനും ചേച്ചിയും, അവരെ നേരിൽ കാണാനും പരിചയപ്പെടാനും പിന്നീട് എല്ലാവരെയും പോലെ എനിക്കും അവർ സ്വന്തം ചേട്ടനും ചേച്ചിയുമായി മാറാനും അവസരമുണ്ടായത് തൃശൂർ നിലയത്തിൽ വന്നപ്പോഴാണ്. വളരെ സമൃദ്ധമായ കലാകാരന്മാരും കലാകാരികളും പ്രോഗ്രാം സ്റ്റാഫും എഞ്ചിനീയറിംഗ് സ്റ്റാഫും അനൗൺസേഴ്സും ആകാശവാണിയുടെ സ്വരവും സൗന്ദര്യവുമായ അനൗൺസർ സ്റ്റാഫ് ടീമിനെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അവരായിരുന്നു ശ്രോതാക്കളുടെ താരങ്ങൾ, എന്നത്തെയും സൂപ്പർ സ്റ്റാർസ്. സമയബന്ധിതമായ ഒരു ജീവിത പാഠമാണ് ആകാശവാണിക്കാലം എന്നെ പഠിപ്പിച്ചത്. സമയത്തിന്റെ വില മനസ്സിലാക്കാനും ഓരോ സെക്കൻഡുകൾ ഫലപ്രദമായി ഉപയോഗിക്കാനും ആകാശവാണി എനിക്ക് തന്ന പരിശീലനം ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഓരോ വിജയങ്ങൾക്കും കരുത്തും ശക്തിയും പകർന്നു നൽകി. ലോക പ്രശസ്തനായ സാക്സഫോൺ ചക്രവർത്തി കദ്രി ഗോപാലനാഥിനെ നേരിൽ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും എനിക്ക് ഭാഗ്യമൊരുക്കിയത് ആകാശവാണി മംഗലാപുരം നിലയമാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗിൽ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു എന്നത് എൻ്റെ ആകാശവാണി കാലത്തെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. തിലതരംഗം പോലുള്ള അപൂർവ സംഗീതത്തിന്റെ വിദ്യയും മധുരവും മനോഹാരിതയും ആസ്വദിക്കാനെല്ലാം എനിക്ക് അവസരം കിട്ടിയത് ആകാശവാണിക്കാലത്താണ്. അതെനിക്ക് പുതുമയുള്ള ഒരു സംഗീത അനുഭവമായിരുന്നു. ഞാനൊരു തൃശൂർക്കാരി ആയിരുന്നെങ്കിലും തൃശൂർ പൂരത്തിൻ്റെ ഭംഗിയും ആവേശവും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞതും അത് അനുഭവിച്ചതും ശരിക്കും എൻ്റെ തൃശൂർ ആകാശവാണിക്കാലത്താണ്. അന്നത്തെ പൂരം ലോകത്ത് ആകമാനമുള്ളവർക്ക് ഒരു ആകാശവാണി പൂരം തന്നെയായിരുന്നു. മടത്തിൽവരവും ഇലഞ്ഞിത്രമേളവും കുടമാറ്റവുമെല്ലാം ലോകം ആദ്യമായി ആസ്വദിച്ചതും അടുത്തറിഞ്ഞതും ആകാശവാണിയുടെ സ്വരത്തിലൂടെയാണ്. സ്വരവും ശബ്ദവും കൊണ്ട് ആകാശവാണി

0: പൂരം നടത്തി ലോകം മുഴുവനും. അതിനൊക്കെ പിന്നിൽ പ്രതിഭയുള്ള കലാകാരന്മാരോടൊപ്പം പ്രക്ഷേപണം എന്ന വിദ്യയ്ക്കായി ആ കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, എന്നാൽ ഒരിക്കലും വേദിയിലോ പൊതുജനത്തിന് മുന്നിലോ എത്താത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ പ്രയത്നമാണ് ഈ പൂരങ്ങളെല്ലാം. അതാണ് സംഗീതവും വിജ്ഞാനവും വാർത്തകളും വിനോദങ്ങളുമായി മലയാളിയുടെ ഹൃദയത്തിൽ ആകാശവാണി തൃശൂർ നിലയം വേഗത്തിൽ ഇടം നേടിയത്. ഓരോ കാലത്തും സാങ്കേതിക വിദ്യ കൊണ്ട് ആകാശവാണി ശ്രോതാക്കളെ അത്ഭുതപ്പെടുത്തിയതിനു പിന്നിൽ റെക്കോർഡിംഗ് ലൈവ് റിലേ ടീമിന്റെ പ്രതിഭ ഒരു പ്രധാന ഘടകമാണ്. എന്നും ശ്രോതാക്കളും പ്രഭാഷകരും പ്രക്ഷേപകരും തമ്മിലുള്ള ഒരു ആത്മബന്ധവും രക്തബന്ധവും ആയിരുന്നു ആകാശവാണിയുടെ ശക്തിയും സൗന്ദര്യവും. 1956 ഒരു റിലേ സ്റ്റേഷൻ മാത്രമായി ആരംഭിച്ച തൃശൂർ ആകാശവാണി നിലയം കേരളത്തിലെ മൂന്നാമത്തെ നിലയമായിരുന്നെങ്കിലും പിന്നീട് സാംസ്കാരിക കേരളത്തിന്റെ നാവായത് മാറുകയും വളരുകയും ചെയ്തു. ആകാശവാണിയിലെ ജോലി എനിക്ക് ഒരിക്കലും ഒരു വരുമാന മാർഗം മാത്രമായിരുന്നില്ല. എല്ലാ തരത്തിലുള്ള കലകൾ ആസ്വദിക്കാനും നിരവധി കലാകാരന്മാരെ നേരിൽ കാണാനും പരിചയപ്പെടാനും യാത്രകൾ ചെയ്യാനും റെക്കോർഡിങ്ങുകളിൽ പങ്കെടുക്കാനും എനിക്ക് കിട്ടിയ അവസരങ്ങളാണ് ഏറ്റവും ഭാഗ്യവും എൻ്റെ ജീവിതത്തിലെ പുണ്യവും. ആകാശവാണിയിൽ ജോലി ലഭിച്ചതിന് ശേഷം മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജോലി ലഭിച്ചെങ്കിലും ആകാശവാണി നിലയത്തിൽ ജോലി ചെയ്യുന്ന അന്തസ്സും സാമൂഹ്യ പിന്തുണയും കണക്കിലെടുത്ത് അവിടം വിട്ടുപോകാൻ തോന്നിയില്ല. ആകാശവാണിയിൽ ജോലി ചെയ്യുക എന്നത് വലിയ ഒരു അംഗീകാരമാണ്. അത് റിട്ടയർമെന്റിന് ശേഷവും എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ആകാശവാണി ഒരു അവശ്യ സർവീസ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആകാശവാണി ടെക്നിക്കൽ സ്റ്റാഫ് ടീം, അനൗൺസേഴ്സ്, ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ്സ് എല്ലാം ആ വിഷുക്കണി കണ്ടതും ഓണമുണ്ടതും ദീപാവലി ആഘോഷിച്ചതും ഈസ്റ്ററും ക്രിസ്മസും റംസാനും എന്തിനു പറയുന്നു, സ്വന്തം ജന്മദിനങ്ങൾ പോലും ആഘോഷിച്ചത് ആകാശവാണിയുടെ കൂടെ അതിന്റെ മുറ്റത്തും അകത്തളങ്ങളിലുമാണ്. ഇപ്പോഴും ജീവിതത്തിന്റെ ഈ ഏറ്റവും നല്ല ദിവസങ്ങളെല്ലാം ആഘോഷിക്കുന്നത് ആ പഴയ ആകാശവാണിക്കാലത്തെ ആഘോഷങ്ങളുടെ ഓർമ്മക്കാലം ആയി തന്നെയാണ്. ഭാരതത്തിന്റെ ശബ്ദമാണ് ആകാശവാണി. ആ ശബ്ദത്തിന് ഭാഗമാകാൻ സാധിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ഇനിയും ഒരു ജന്മം ഉണ്ടായാലും എനിക്ക് എന്നെ അടയാളപ്പെടുത്താൻ ആകാശവാണി അവസരം നൽകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുതന്നെയാണ് എനിക്കുള്ള അടുത്ത ജന്മമോഹവും സ്വപ്നവും. 90 നിറവിൽ നിൽക്കുന്ന ആകാശവാണിക്കും ആകാശവാണി തൃശൂർ നിലയത്തിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മുഴുവൻ ശ്രോതാക്കൾക്കും സ്നേഹാദരം.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ.
2: കാര്യാട്ടുകരയിൽ നിന്നുള്ള ശ്രോതാവായ ചന്ദ്രിക നാരായണൻ.
3: തൊണ്ണൂറിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ആകാശവാണിക്ക് എൻ്റെ എല്ലാ ഭാവുകങ്ങളും. ഞാൻ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ തൃശ്ശൂർ ഓഫീസിൽ നിന്നും 2013 നവംബറിൽ റിട്ടയർ ചെയ്തു. 14 മുതൽ ഞാൻ ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്. ഇപ്പോൾ എനിക്ക് 68 കഴിഞ്ഞു. ആദ്യകാലത്തൊക്കെ ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമേ കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. രാത്രി 10 മുതൽ 11 വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടിട്ടേ ഉറങ്ങാറുള്ളൂ. അന്നൊക്കെ ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും പാട്ട് കേൾക്കാൻ തയ്യാറായിരിക്കും. കൂടാതെ ദിവസവും വൈകിട്ട് 4 ശ്രീലങ്ക പ്രക്ഷേപണ നിലയത്തിൽ നിന്നും മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. പിന്നീട് ജോലിയായപ്പോൾ രാവിലെ 9 വരെയുള്ള എല്ലാ പരിപാടികളും അടുക്കളയിലെ ജോലിയോടൊപ്പം കേൾക്കുന്നത് പതിവായിരുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയാൽ കുട്ടികളുടെ കാര്യങ്ങളുമായി തിരക്കിലാവും. ഞായറാഴ്ച രാവിലെ 7 മുതൽ 7:25 വരെ പ്രക്ഷേപണം ചെയ്തിരുന്ന നാടക ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. അതുപോലെ ലളിത സംഗീത പാഠം പഠിപ്പിക്കുമ്പോൾ അതോടൊപ്പം മൂളുകയും എഴുതി വെക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഞായറാഴ്ച ദിവസം 12:40 പ്രക്ഷേപണം ചെയ്തിരുന്ന കൗതുക വാർത്ത ശ്രീ രാമേന്ദ്രൻ സാർ വായിച്ചിരുന്നത് കേൾക്കാൻ താല്പര്യമായിരുന്നു. മുൻപ് പ്രക്ഷേപണം ചെയ്തിരുന്ന എഴുത്തുപെട്ടി കത്തിലൂടെ മാത്രം ആയിരുന്നത് ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 7:35 ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയായി മാറിയപ്പോൾ കത്തുമുഖേനയും വാട്സപ്പ് സന്ദേശമായും ഓഡിയോ ആയും ധാരാളം ശ്രോതാക്കൾ ആകാശവാണിക്കുണ്ടായി എന്ന വസ്തുത സന്തോഷം തന്നെ. അതുപോലെ ഞാൻ ജോലിയിലുള്ളപ്പോൾ ഓഫീസിൽ നിന്ന് ആകാശവാണിയിലേക്കുള്ള കത്തുകൾ അഡ്രസ് ചെയ്തിരുന്നു. വിവിധ വ്യവസായങ്ങൾ നടത്തുന്നതിനും വായ്പയെടുത്തവർക്ക് പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള അറിയിപ്പ്, ഖാദി തുണിത്തരങ്ങൾക്കുള്ള റിബേറ്റ്, ഓണം മേളയോടനുബന്ധിച്ച് ഉദ്ഘാടനം എന്നിവയെ സംബന്ധിച്ചുള്ള നോട്ടീസുകളായിരിക്കും മിക്കതും. ഇപ്പോഴും ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ തുടങ്ങിയ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. ആരോഗ്യം, വിജ്ഞാനം, കല, വയലും വീടും, കൃഷിപാഠം എന്നീ പരിപാടികളെല്ലാം വളരെ ഉപകാരപ്രദമാണ്. മുൻപ് കമ്പോള നിലവാരം

0: പ്രക്ഷേപണം ചെയ്തിരുന്നത് അച്ഛനും കേൾക്കാറുണ്ടായിരുന്നു. അച്ഛനും ആകാശവാണിയുടെ നല്ലൊരു ശ്രോതാവായിരുന്നു. 90-ൻ്റെ നിറവിലെത്തിയിരിക്കുന്ന ആകാശവാണിക്ക് ഒരിക്കൽ കൂടി ഞാൻ മംഗളങ്ങൾ നേരുന്നു.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സഹകരണം മെജോ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മെയ്ഡ് ഇൻ USA ഈ ചിത്രത്തിൽ P. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാസാഗർ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: മങ്കൂബ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, മയൂഖം എന്ന ചിത്രത്തിൽ ചിത്രം.

0: ചലച്ചിത്ര ഗാനങ്ങളിനി 9:15 കേൾക്കാം. ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: കാത്തതും കാതോർത്തതും
2: ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘനാളത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നു കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ യു കെ കുമാരൻ.
3: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന് വന്നപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചങ്കുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താ മാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ട അനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലിയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉദ്ദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ അന്ന് ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ നിന്ന് മടങ്ങിയത്. കഥ വായിച്ച് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നത് അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായൊരനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് യു കെ കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്ന് പോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്.

അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമേ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹ്റലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മെഹ്റലിക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടകം എഴുത്തായിരുന്നു. പിന്നീട്

അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടക എഴുത്തായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, യു എ ഖാദർ, കെ എ കൊടുങ്ങല്ലൂർ, ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിന് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത് സാമ്പത്തിക പരാധീനത ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണി നിന്ന് ലഭിച്ചിരുന്ന പ്രതിഫല തുക അക്കാലത്ത് എൻ്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ വളരെയേറെ ഉപകരിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രധാനമായും ആകാശവാണിയെ കാണുന്നത്. കാരണം ആകാശവാണിക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. കാരണം ഏതൊരു കാര്യത്തിനും ആകാശവാണിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുവാൻ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ കർഷകർ ആകാശവാണിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെയുള്ള സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈയൊരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നോ എന്നെനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താ മാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോഴ് പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും

0: എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ഏറ്റവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
1: കാത്തതും കാതോർത്തതും എന്ന പരമ്പരയിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് എഴുത്തുകാരൻ യു കെ കുമാരൻ. കാത്തതും കാതോർത്തതും.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം ആദ്യം കേൾക്കാം.
1: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് ആലപിച്ചത്, കൈതപ്രത്തിന്റെ വരികൾക്ക് ഇണ പകർന്നത് ദീപക് ദേവ്.

ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

തസ്കരവീരൻ ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. മധു ബാലകൃഷ്ണൻ പാടിയത്, എം ഡി രാജേന്ദ്രന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ ജാസ്തി ഗിഫ്റ്റ് ഈണം നൽകി അശ്വാരൂഢൻ എന്ന ചിത്രത്തിൽ ജാസ്തി ഗിഫ്റ്റും അഖില ആനന്ദും പാടിയ ഗാനം കേൾക്കാം.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: മധ്യമാവതി. കർണാടക സംഗീതത്തിൽ അത്യന്തം മംഗളപ്രദവും ആത്മീയ സൗന്ദര്യം ഉള്ളതുമായ ഒരു രാഗമാണ് മധ്യമാവതി. 22-ാമത് മേളകർത്ത രാഗമായ ഖരഹരപ്രിയയിൽ നിന്നുമാണ് ഈ രാഗത്തിൻ്റെ ഉത്ഭവം. ഇത് ഔടവ ഔടവ രാഗം അഥവാ പെൻഡറ്റോണിക് സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇപ്രകാരമാണ്: ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകളി നിഷാദം, ഷഡ്ജം.

ഉപയോഗിച്ച് ഒരു കച്ചേരി അവസാനിപ്പിക്കുന്നത്. പ്രകടനത്തിനിടയിൽ സംഭവിച്ച ഏതെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഇല്ലാതാക്കുമെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഏത് സമയത്തും ഇത് ഉപയോഗിക്കാമെങ്കിലും പരമ്പരാഗതമായി ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കച്ചേരിയുടെ അവസാനത്തിലാണ് ഇത് ആലപിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മധ്യമാവതിക്ക് തുല്യമായ രാഗമാണ് മധുമത് സാരംഗ് അഥവാ മേഘ് മൽഹാർ. പുരന്ദരദാസരുടെ ഏറെ പ്രശസ്തമായ ഒരു രചനയാണ് ഭാഗ്യദ ലക്ഷ്മി ബാരമ്മ എന്ന കീർത്തനം. ഇത് സാധാരണയായി മധ്യമാവതി രാഗത്തിൽ ആദ്യ താളത്തിലാണ് ആലപിക്കപ്പെടുന്നത്. ഈ ഗാനം കൂടുതലായി മധ്യമാവതിയിൽ ആലപിക്കപ്പെടുന്നുവെങ്കിലും ചിലപ്പോൾ ശ്രീരാഗത്തിലും അവതരിപ്പിക്കപ്പെടാറുണ്ട്. മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്ന ഈ കൃതി ഭാഗ്യവും സമൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കാനുള്ള ഭക്തിപൂർണമായ ഒരു പ്രാർത്ഥനയാണ്.

ഇത് ഒരു സർവസ്വര മൂർച്ഛനാകാരക രാഗമാണ്. അതായത് ഗ്രഹഭേദത്തിലൂടെ മോഹനം, ഹിന്ദോളം, ശുദ്ധസാവേരി, ശുദ്ധധന്യാസി തുടങ്ങിയ മറ്റ് രാഗങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. മംഗളരാഗം എന്നറിയപ്പെടുന്ന ഈ രാഗം

ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മറ്റൊരു പ്രശസ്ത കൃതിയാണ് കർപ്പകമേ കൺപാറായി. കർണാടക സംഗീതത്തിലെ പ്രമുഖ സംഗീതജ്ഞനും രചയിതാവുമായ പാപനാശം ശിവന്റെ കൃതിയാണ് ഇത്. ചെന്നൈ മൈലാപ്പൂരിലെ കർപ്പകാമ്പാൾ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു രചനയാണ് ഇത്. മധ്യമാവതിയുടെ മാധുര്യവും ഭക്തിഭാവവും ഈ കൃതിയിൽ അതിമനോഹരമായി പ്രതിഫലിക്കുന്നു. ആസ്വദിക്കാം വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം
2: ശ്യാമ. ശാന്തവും ധ്യാനാത്മകവുമായ കർണാടക സംഗീതത്തിലെ ഏറെ പ്രശസ്തമായ ഒരു രാഗമാണ് ശ്യാമ. 29th മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിൽ നിന്നുമാണ് ഈ രാഗത്തിൻ്റെ ഉത്ഭവം. ഇത് ഒരു ഔടവ ഷാടവ രാഗമാണ്. അതായത് ആരോഹണത്തിൽ 5 അവരോഹണത്തിൽ 6 സ്വരങ്ങൾ ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇപ്രകാരമാണ്.

ലളിതവും ആഴവുമുള്ളതായ ഭാവമാണ് ഇതിൻ്റെ പ്രത്യേകത. അധിക അലങ്കാരങ്ങളോ വേഗത്തിലുള്ള സഞ്ചാരങ്ങളോ ഇല്ലാതെ ദീർഘസ്വരങ്ങളിലൂടെ ശാന്തത സൃഷ്ടിക്കുന്ന രാഗമാണ് ഇത്. ഈ രാഗം സാധാരണയായി ശാന്തത, സമാധാനം, ആത്മീയത എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഇത് പലപ്പോഴും ധ്യാനാത്മക കൃതികൾക്കും ഭക്തിഗാനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു. മുത്തുസ്വാമി ദീക്ഷിതരുടെ അന്നപൂർണേ വിശാലാക്ഷി, സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ച മാനസ സഞ്ചരരെ തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക കൃതികളാണ്. ആസ്വദിക്കാം. കർണാടക സംഗീതത്തിലും ചലച്ചിത്ര ഗാനരംഗത്തും ഒരുപോലെ പ്രസിദ്ധമായ മാനസ സഞ്ചരരെ എന്ന ഗാനത്തിൻ്റെ ഇടയ്ക്ക, ചെണ്ട, ഘടം എന്നീ താളവാദ്യങ്ങളുടെ അകമ്പടിയോടെയുള്ള ഒരു ഫ്യൂഷൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ആനന്ദ ഭൈരവി. കർണാടക സംഗീതത്തിലെ ഏറ്റവും പുരാതനമായ രാഗങ്ങളിൽ ഒന്നായ ഈ രാഗം ആനന്ദവും ഭക്തിയും കരുണയും ഒരുമിച്ച് ചേർന്ന ഒരു സംഗീതാനുഭവം നമുക്ക് നൽകുന്നു. ഈ രാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് അതിൻ്റെ സുന്ദരമായ വക്രസഞ്ചാരവും ഗമകസമ്പന്നമായ സ്വരപ്രയോഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരുടെ മനസ്സിൽ ശാന്തിയും ആത്മീയതയും നിറയ്ക്കാൻ ഇതിന് കഴിയുന്നു. മാത്രമല്ല, ആനന്ദഭൈരവി ക്ലാസിക്കൽ സംഗീതത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുമ്മി കോലാട്ടം പോലുള്ള ജനകീയ നൃത്തങ്ങളിലും ജീവിക്കുന്ന ഒരു രാഗമാണ്. സാധാരണയായി കൈക്കൊട്ടിയുള്ള നൃത്തത്തോട് ചേർന്നാണ് കുമ്മി അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ സംഗീതഭാവം നമുക്ക് ആസ്വദിക്കാം വയലിൻ തന്ത്രികളിലൂടെ.

0: राग परिचयम्
1: रागम्
2: ചെഞ്ചുരുട്ടി. ജനപ്രിയവും ശ്രുതിമധുരവുമായ കർണാടക സംഗീതത്തിലെ ഏറെ പ്രസിദ്ധമായ ഒരു രാഗമാണ് ചെഞ്ചുരുട്ടി അഥവാ സെഞ്ചുരുട്ടി. 28-ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ലഘുവായതും ആഹ്ലാദകരവുമായ നാടോടി രസത്തിന് പേരുകേട്ട ഇത് തില്ലാനകളിലും കാവടിച്ചിന്തുകളിലും ധാരാളമായി ഉപയോഗിക്കുന്നു. വീണാ ശേഷണ്ണരുടെ തില്ലാനകൾ, ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യരുടെ മാടുമേക്കും കണ്ണ, ത്യാഗരാജസ്വാമികളുടെ നവനീത ചോര തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. ആസ്വദിക്കാം. 1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം.
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി. അർജുനൻ.

0: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം: അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം: കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം: സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ആയോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: നേർവഴി.

0: നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽജിഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സാർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: ഇപ്പോൾ സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി എ സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതിൽ നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലെ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
2: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കാഴ്ചയില്ലാത്തൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട് TTS എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: ഇപ്പം
2: നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് എം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിന് ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ

0: ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ചു കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ

0: ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. അതിൽ ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെങ്കിൽ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പോൾ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTSകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പോൾ ഗൂഗിൾ സ്പീക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരുമെന്ന് കരുതാം അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി. ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാൾ ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
0: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പം അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിൻ്റെ തന്നെ സ്ക്രീൻ റീഡറായിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്കിന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
0: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാനും സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്. പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പോൾ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പോൾ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവേ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഒടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പോഴത്തെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്കതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിൻ്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്രയും ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവുമായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളുണ്ട്.

0: അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോൾ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട്
1: അതും
0: വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യത കുറവ്, വെബ്സൈറ്റിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ AIയുടെ അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെയേറെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷേ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കവാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ലളിതം മധുരം.
1: ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരവിചാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. നമ്മുടെ സകല വികാരങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും കാണാനുണ്ടാവില്ല. ഈ കലയ്ക്ക് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടാവാം. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്ന ലളിതഗാനങ്ങൾ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ഓർമ്മകളാണ് ഇന്നും ശ്രോതാക്കളുടെ മനസ്സുകളിൽ. മലയാളി മനസ്സുകളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ഒട്ടേറെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒത്തുചേർന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് ശ്രവണസുന്ദരമായ അനവധി ഗാനങ്ങളാണ്. ഗാനശാഖയിൽ ആസ്വാദക മനസ്സുകളെ കീഴടക്കിയ ആകാശവാണിയുടെ ശേഖരത്തിലെ ലളിതഗാനങ്ങൾ കോർത്തിണക്കിയ ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി ഓരോ ശ്രോതാവിനും ഓരോരോ തലത്തിൽ ഗതകാല സ്മരണകൾ തൊട്ടുണർത്തുന്നവയാണെന്നതിൽ സംശയമില്ല. അതൊരു പക്ഷേ ബാല്യത്തിന്റെ, കൗമാരത്തിന്റെ, യൗവനത്തിന്റെ, പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, വേർപാടിന്റെയൊക്കെ ഓർമ്മകൾ പേറുന്നവയാവാം. ആകാശവാണിയുടെ ശ്രോതാക്കൾക്കായി ലളിതം മധുരത്തിന്റെ മറ്റൊരധ്യായമിത.
0: ലളിതം മധുരം.
1: അധരങ്ങളിൽ നിന്നുണർന്ന് ജഗത്തിൽ നിറയുന്ന സ്വരരാഗധാരകളോട് ആത്മഹർഷമായി നിറയാനാണ് കവി പറയുന്നത്. ഉത്രാടരാത്രി കഴിഞ്ഞ് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞ് നിലാവിന്റെ പൊൻശോഭ ദൂരെ പോയി മറിയുകയും ചെയ്തു. ഉത്രാടരാത്രിയുടെ യാത്രയോടെ തിരുവോണപ്പുലരി പിറന്ന് ആകാശത്തിൽ പുത്തൻ കിരണങ്ങൾ ഉയർത്തി സൂര്യൻ ഉദിച്ചുയർന്നു. ഗതകാലത്തെ സൗഭാഗ്യമുണർത്തുന്ന ഓർമ്മകളുടെ സായുജ്യം എന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷമുയർത്തി. വരികൾ കെ എൽ ശ്രീകൃഷ്ണദാസിന്റേത്, ഈണമിട്ടത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, രാധികാതിലകിന്റെ മധുരമൂറുന്ന ആലാപനവും.

0: ലളിതം മധുരം.
1: ബാല്യമെന്ന കളിത്തൊട്ടിലിൽ നിന്നുണരാത്തവരാണ് നാം എല്ലാം. ബാല്യത്തെ തഴുകി ഉണർത്തുന്ന ഓർമ്മകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഗാനം. നിറപ്പകിട്ടേകി വിടരുന്ന ഓർമ്മതൻ പൂവുകൾക്ക് ഒരു കോടി ഇതളുകളുണ്ട്. ഒരിക്കൽ പോലും നിറം മങ്ങി പൊഴിഞ്ഞു പോവാതെ കാത്തുസൂക്ഷിക്കുന്ന ആ പൂവുകൾ പൊട്ടിച്ചെടുത്ത് പൂത്താലത്തിൽ ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്നു. വീണുടഞ്ഞുപോയ വിലമതിക്കാനാവാത്ത ബാല്യത്തിന്റെ കുളിരോർമ്മകൾ, കളി പറഞ്ഞിരുന്നതും കളിവീടുണ്ടാക്കിയതുമെല്ലാം ഇന്നോർക്കുമ്പോൾ തോന്നുന്നത് ബാല്യം മിഴിനീരിലും പൂക്കുന്ന പുളകമായാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒളിക്കുന്ന മുത്തുകൾ പെറുക്കി നോക്കുമ്പോൾ മനസ്സിന്റെ കോണിൽ എവിടെയോ മരിക്കാതെ കിടക്കുന്ന കളിത്തത്ത പാടുന്ന കവിതയായാണ് ബാല്യത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും തിരിച്ചുകിട്ടാത്ത ബാല്യത്തെക്കുറിച്ച് ഓർക്കാത്തവരായി ആരുമുണ്ടാവില്ല. വളരെ മനോഹരമായി ഗതകാല സ്മരണ ഉണർത്തുന്ന വരികളിലൂടെ ബാല്യത്തെ വരച്ചുകാട്ടുന്നു പി കെ ഗോപി ഈ ഗാനത്തിലൂടെ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണം. ബാല്യത്തെ തൊട്ടുണർത്തുന്ന ആലാപനവുമായി ജി വേണുഗോപാൽ.

0: ലളിതം മധുരം.
1: വിടർന്നു നിൽക്കുന്ന ഓണപ്പൂക്കളുടെ പുഞ്ചിരി കണ്ടാൽ തളിരിടുന്ന ഓമൽക്കിനാക്കൾ ഒത്തിരിയാണ്. ഓണക്കിളികളോട് ഒരു പുതിയ ശ്രുതിഗീതം പങ്കിടാമോ എന്നാണ് കവി കോന്നിയൂർ രവി ഈ ഗാനത്തിലൂടെ ചോദിക്കുന്നത്. എന്റെ മനസ്സിലെ മണമൂറുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താൻ വഴിയായി പതിക്കുമോ എന്നും ആവണി മാസത്തിലെ പൂനിലാവിനോട് ആകാശത്തെ അമ്പലത്തിരുനടയിൽ നക്ഷത്രദീപം കൊളുത്താൻ കഴിയുമോ എന്നുമൊക്കെ ചോദിക്കുകയാണ്. കോന്നിയൂർ രവിയുടെ വരികളാണ് ഇത്. ഈണം നൽകിയത് വെൺമണി സി കെ പ്രകാശ് കുമാർ. പാടിയത് ലതാ ചന്ദ്രൻ.

ലളിതം മധുരം. കിഴക്കിന്റെ പൂങ്കവിളിൽ ആദിത്യൻ ഉദിച്ചുയർന്നപ്പോൾ പുലരി വിടർന്നതോടൊപ്പം പൂക്കളുടെ വിടർന്ന സൗരഭ്യവും നിറച്ചാർത്തും കൊണ്ട് എന്തെന്നില്ലാത്ത സൗന്ദര്യം കൈവന്നു. ഇനിയും ഉണർന്നെണീക്കാത്ത കിളിമകളോട് പുലരി പൂങ്കതിരു കാണാൻ ഉണരാനാണ് പൂവച്ചൽ ഖാദർ ഈ വരികളിലൂടെ ആവശ്യപ്പെടുന്നത്. കെ പി ഉദയഭാനുവിന്റെ സംഗീതത്തിൽ ചിത്രയുടെ ആലാപനം. ഈ പഴയകാല ലളിതഗാനം ഒന്ന് കേൾക്കൂ.

0: ലളിതം മധുരം.
1: തലമുറകൾ എത്ര കൊഴിഞ്ഞു വീണാലും ഒളിമങ്ങാത്ത ഓർമ്മകളായി മനുഷ്യ മനസ്സിനെ കീഴടക്കിയ ലളിതഗാനങ്ങൾ. ഒട്ടേറെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒത്തുചേർന്നപ്പോൾ പിറവിയെടുത്തത് മനോഹരങ്ങളായ നിരവധി ഗാനങ്ങളാണ്. ആലാപന മികവുകൊണ്ട് ആ ഗാനങ്ങളെ ഓർമ്മയുടെ മണിച്ചപ്പിൽ സൂക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ കൊണ്ടെത്തിക്കാൻ പാകപ്പെടുത്തിയെടുത്ത ഗായകരുടെ പങ്ക് ഒത്തിരി വലുതാണ്. പാടാത്ത വീണ പോലും പാടിപ്പോകുന്ന ഗാനങ്ങൾ, അങ്ങനെ നിരവധി പേരുടെ കയ്യൊപ്പ് പതിഞ്ഞ ലളിതഗാനങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് തന്നെ സന്തോഷം ഏറെ നൽകുന്നതാണ്.
0: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
2: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. പരിപാടി സമാപിച്ചു. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: ആകാശവാണി തൃശൂർ. സ്വരസംഗീത.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. ഇത് മുളകുത്താവ് കൃഷ്ണമാഷല്ലേ? സ്വരസംഗീതികയുടെ പ്രോഗ്രാമായിട്ടാ വിളിച്ചത്.
1: കർണാടക സംഗീതം സ്ഥിരമായിട്ട് അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്.
2: സ്ഥിതികൾ സാധാരണ ഇപ്പൊ സ്വരസാഗരം, അതുപോലെ കാലത്ത് 9:30 പിന്നെ തിങ്കളാഴ്ചകളിലൊക്കെ രാത്രി 9:30 കച്ചേരികള്.
0: അതെ അതെ.
2: ദേശീയ സംഗീത പരിപാടി
0: ആകാശവാണി വളരെ വളരെ വിലയേറിയ ഒരു ശ്രോതാവാണ് അങ്ങ് ഞങ്ങൾക്കറിയാം.
2: അതുപോലെ രവിവാസരീയ സംഗീത പരിപാടി, പിന്നെ വിശേഷ അവസരങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപ സംഗീത കച്ചേരി വളരെ പ്രസിദ്ധമാണ്. അത് ഞാൻ എന്റെ ഓർമ്മ സൃഷ്ടി പറയുകയാണെങ്കിൽ 75 മുതൽ 50 കൊല്ലമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്.
0: അതുപോലെ
2: തന്നെ ഈ സ്വാതി തിരുനാൾ സംഗീതോത്സവം, ചെമ്പൈ സംഗീതോത്സവം, അങ്ങനത്തെ വിശേഷാലവസര കച്ചേരികളൊക്കെ പരമാവധി കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ സ്വരസംഗീതിക, ഇതുപോലെ സാധാരണക്കാരിലേക്ക് സംഗീതത്തിന് അടുപ്പിക്കാൻ വളരെ പറ്റിയ ഒരു പരിപാടിയായിട്ടുള്ള ഒരെണ്ണാണ് ഈ ഒരു രാഗം പല ഭാവം. അത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നാറുണ്ട്. ഇതുപോലെ രാഗപരിചയം, സിനിമ കാട്ടിലെ രാഗങ്ങളും കർണാടക സംഗീത രാഗങ്ങളുമായിട്ട്
0: പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നത്
2: അതെ അതെ, അത് അനുരൂപ ചെയ്യുന്ന പരിപാടിക്ക് പലപ്പോഴും വളരെ, കാരണം വ്യത്യസ്ത രാഗങ്ങള് അത് സാധാരണക്കാരിലേക്ക് കടന്നു.
0: അതെ അതെ അതെ,
2: ആ പരിപാടി വളരെ പ്രയോജനപ്രദമായിട്ട് തോന്നാറുണ്ട്.
0: അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറ് എല്ലാതരം സംഗീതവും ആസ്വദിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടക സംഗീതമായാലും ശരി, നമ്മുടെ ഫോക്ക് ആർട്ട് ഫോംസ് ഉള്ള സംഗീതം ആയാലും ശരി,
2: കഥകളിപ്പദങ്ങള് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പിന്നെ നാടൻ സംഗീതം ഉച്ചയ്ക്ക് 12

0: വ്യത്യസ്ത സംഗീത ശൈലികൾ
1: അത്
0: ധാരാളം കേൾക്കും. മാത്രമല്ല അത് പറയുമ്പോ ഞങ്ങൾ അവിടെ തീയാറ്റുപാട്ട് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിൽ സാധാരണ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കല അയ്യപ്പൻ
1: തീയാറ്റ
0: പാട്ട് തന്നെ ആകാശവാണിയിൽ പലതവണ അവതരിപ്പിക്കാൻ അവസരം
1: കിട്ടി. ഒരേ സമയം ഒരു റിച്വലിസ്റ്റിക് ഫോം ഓഫ് ആർട്ടും ആണ്, അതേസമയം അല്പം ഒരു വിഷ്വൽ അല്ലെ ദൃശ്യകലയും കൂടിയാണ് അല്ലേ?
0: അതെ അതെ. അത് അതിനെന്താന്ന് വെച്ചാൽ ശ്രവ്യാംശം അതിന്റെ പാട്ട് ഗാനാത്മകമായിട്ടുള്ള അംശങ്ങളുമുണ്ട്, ഒപ്പം തന്നെ അതിന്റെ മുദ്ര ആയിട്ടുള്ള അഭിനയത്തോട് കൂടിയിട്ടുള്ള ഈ കൂത്ത് എന്ന് പറയുമ്പോ അതിന്റെ മുദ്രാഭിനയത്തെ
1: ഒരേ സമയം ഒരു ശ്രവ്യകലയാണ് ദൃശ്യകലയാണ്.
0: അപ്പൊ അത് രണ്ടും ദൃശ്യവും ശ്രവ്യം രണ്ടും കൂടി സമ്മേളിക്കുന്നതാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ കർണാടക സംഗീതം സാറ് വളരെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഈ കർണാടക സംഗീത രംഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അതായത് പഴയ തലമുറയിലെ കർണാടക സംഗീതവും ഇപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഇന്ന് സർവ്വതാ കൊണ്ടാടപ്പെടുന്ന കർണാടക സംഗീതത്തിലും
0: അത് സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും 73 ആലത്തൂര് സുബ്രഹ്മണ്യരുടെ കച്ചേരി തൃശ്ശൂർ ത്യാഗബ്രഹ്മ സംഗീത സഭയാണ് എന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഇക്കാര്യത്തിൽ ഒന്ന്. കാരണം ഒരു 50 ആയിട്ട് ഞാൻ അവിടെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അപ്പൊ കണ്ടമാനം കച്ചേരികൾ കേൾക്കാം. അപ്പൊ പഴയ തലമുറയിൽ പെട്ട പെന്തി രാമനാഥൻ, എസ് രാമനാഥൻ, പാലക്കാട്ട് നാരായണസ്വാമി, ശമ്മൻകുട്ടി ശ്രീനിവാസ അയ്യർ, ഇതുപോലെ ഇപ്പൊ വയലിനാണ് ടി എൻ കൃഷ്ണൻ, ആൽക്കുടി ജയരാമൻ, അതല്ലെങ്കിൽ ബാലചന്ദർ ചിട്ടിബ, ഇങ്ങനത്തെ വ്യത്യസ്ത ഉപകരണ സംഗീതത്തിലൊക്കെ ഉണ്ട്. അത് അന്നത്തെ ഇതൊന്ന് അല്പസ്വല്പം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അതിന് സ്വീകാര്യമായിട്ടുള്ള വശങ്ങളുണ്ട്, ചിലത് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റാത്ത മാറ്റങ്ങളും വന്നിട്ടുണ്ട്.
1: എം ഡി രാമനാഥന്റെ സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ലെങ്കിലും അതിന്റെ ആഴം വളരെ വലുതായിരുന്നല്ലോ.
0: എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും മനസ്സിൽ അന്നും ഇന്നും ആരാധിക്കുന്ന കൊണ്ട് നടക്കുന്ന ഒരു കർണാടക സംഗീതത്തിലെ ബിംബം എന്ന് പറഞ്ഞാൽ എം ടി രാമനാഥനാണ്. അതൊരു എന്താ പറയാ, പതിഞ്ഞ മട്ടിൽ പാടുമ്പോൾ ഒരു രാഗത്തിന്റെ ഭംഗി കൂടുതൽ മനോഹരാകുന്നാണ് ഞാൻ കരുതിട്ടു നിൽക്കുന്നത്. പാലക്കാട്ട് നാരായണ സ്വാമി ആണെങ്കിലും ശരി, ഇപ്പൊ സന്താനോ സോമോ അവരൊക്കെ താല്പര്യമാണ്, പക്ഷെ എം ടി രാമനാഥനാണ് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു വിഗ്രഹം എന്ന് തന്നെ പറയാം.
1: എം ടി രാമനാഥൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അർഹിച്ചിരുന്നൊരു പരിഗണനയും ലഭിച്ചിരുന്നു എന്ന കാര്യം സംശയമാണ് അല്ലേ സാർ?
0: തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടില്ല. ഈവൻ സാധാരണ സംഗീത കലാനിധി പുരസ്കാരം ഒക്കെ കിട്ടുമ്പോ ഇന്ന് വളരെ ആ മാറ്റം എന്ന് പറയുമ്പോൾ 40 ചേർന്ന പ്രായത്തിലുള്ളവർക്ക് സംഗീത കലാനിധി കൊടുക്കുമ്പോ 59 എന്റെ ഓർമ്മ. അതുപോലും എം ടി രാമനാഥന് കിട്ടാതെ പോയി. അത് അല്പം നിർഭാഗ്യകരായിട്ടുള്ള ഒന്നാണ്, കാരണം അദ്ദേഹത്തെ പോലെ ഒരു മഹാപ്രതിഭ ഒക്കെ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ.
1: അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓരോ രാഗങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഗാലാപന ശൈലി കേട്ടാൽ മതി എന്ന് തോന്നിയിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും എന്താന്ന് വെച്ചാല് അദ്ദേഹം ഈ രാഗം എന്ന് പറഞ്ഞാൽ വളരെ പതിഞ്ഞ മട്ടിലും പിന്നെ അദ്ദേഹത്തിന്റെ ആത്മഗീതം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്, ഏറ്റവും വശ്യമായിട്ടുള്ളത് സ്പർശിക്കപ്പെടേണ്ട ഭാഗം അദ്ദേഹത്തിന്റെ മർമ്മം കാണുന്നത്, അത് പ്രത്യേകിച്ച് പതിഞ്ഞ ശൈലി ആകുമ്പോ അത് ശ്രോതാക്കൾക്ക് അത് കൂടുതല് ഒരു സുഖം പകരും.
1: അതെ, പിന്നെ ഞാൻ നേരിട്ട് കേട്ടിരുന്നെങ്കിലും അദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടിയല്ല പാടുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു.
0: തീർച്ചയായിട്ടും ഞാൻ വാസ്തവത്തിൽ എന്റെ ജോലി രംഗം എന്ന് പറയുമ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകൻ, പ്രത്യേകിച്ച് കോമേഴ്സ് അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത്. പക്ഷെ ഞാൻ പഴയ തലമുറയിൽ എം ടി രാമനാഥന്റെ 9 ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു നിധിയായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ. അദ്ദേഹം ഒരിക്കലും ഓഡിയൻസ് നോക്കി പാടില്ല, അദ്ദേഹത്തിന്റെ ആ സ്വന്തം വഴി കൂടെ ആയിട്ട് ആരാധകരെ സൃഷ്ടിച്ചെടുക്കുക ചെയ്യാം.
2: എം ഡി രാമനാഥൻ പാടിയ കേദാരഗൗളം രാഗത്തിലുള്ള നീലകണ്ഠ ഭജേ എന്ന് തുടങ്ങുന്ന കൃതിയിൽ നിന്നും ഒരു ഭാഗം.

0: അദ്ദേഹത്തിന്റെ ഏകദേശം സമകാലീനം തന്നെ ആയിരുന്നില്ലേ ജി എൻ ബി, ജി എൻ ബാലസുബ്രഹ്മണ്യം? അവരുടെ ശൈലികള് ശരിക്കും രണ്ട് ധ്രുവത്തിലെ പോലെ ആയിരുന്നു അല്ലേ?
1: അവരൊക്കെ ഒരേ സമയത്ത് ധാരാളം ശോഭിച്ചിരുന്ന ആൾക്കാരാണ്.
0: അതെ, പക്ഷെ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു പാടുന്ന ശൈലികള്.
1: അത് അത് സംശയമില്ല.
0: അതെ, ഒരാള് വളരെ സ്പീഡിലുള്ള രാഗ റെൻഡറിങ്ങും
1: ദ്രുതമായിട്ടുള്ളതാവുമ്പോ ഈ പ്രത്യേകിച്ച് എൻ ടി രാമനാഥന്റെ വിസ്തരിച്ചെടുക്കുന്ന രാഗങ്ങളുടെ ഒക്കെ അതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ, പിന്നെ ചില പ്രത്യേകം പറയാൻ രീതികളുള്ള കാപ്പി പോലെയുള്ള ചില രാഗങ്ങളൊക്കെ അദ്ദേഹം പാടുമ്പോ അതിന് പകരം വയ്ക്കാനില്ലാത്ത ഒന്ന് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നീലാംബരിയിൽ അദ്ദേഹം പാടാറുണ്ട്
0: ഷഹാന മുഖാരി. അതുപോലെ ഈ കർണാട്ടിക് പ്യൂരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കർണാടക സംഗീതജ്ഞൻ കെ വി എൻ അല്ലേ, പാലക്കാട് കെ വി എൻ ആണ്.
1: അതാത് സംശയമില്ല. അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോ തന്നെ ആ അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ പ്രിയ ശിഷ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
0: അതെ, അദ്ദേഹം ആദ്യം പഠിച്ചിരുന്നത് പാലക്കാട് സി എസ് കൃഷ്ണയ്യർ സാറിന്റെ അടുത്തായിരുന്നു.
1: അത് ശരിയാണ്.
0: അതിനുശേഷം ഒരു അഡ്വാൻസ് ട്രെയിനിങ് എന്ന നിലയ്ക്കാണ് അരിയക്കുടി അടുത്ത് ചെയ്യുന്നത്.
1: അതെ, അരിയക്കുടി. അതാ എന്റെ എന്താന്ന് വെച്ചാൽ ഒരു കച്ചേരിയുടെയും അല്ലെങ്കിൽ ചിത്രപ്രധാനം എന്തിനും ഇപ്പൊ കഥകളിയാണെങ്കിൽ അതിന് ഒരു സമ്പ്രദായ ശുദ്ധി എന്ന് പറയും.
0: അതെ അതെ,
1: അത് ഈ സംഗീതത്തില് അരിയക്കുടി കൊണ്ടുവന്നതാണ് എന്ന് സാധാരണ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ നിലയിലും ഭദ്രമായിട്ടുള്ള പാലക്കാട് നാരായണ സ്വാമിയുടെ എന്ന് പറയുമ്പോ, പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഓഡിയൻസിന്റെ മുമ്പിൽ ചില സംഗീതജ്ഞർ അപൂർവ രാഗങ്ങൾ എടുത്തിട്ട് വല്ലാതെ ഒരു കസർത്ത് കേട്ട എനിക്ക് അതിനോടല്ല ഏറ്റവും പോപ്പുലർ ആയിട്ട്
0: പാടിയാൽ തന്നെ ആ രാഗം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കേൾവിക്കാർക്ക് പറ്റണം. അത് ഈ ഒരു പറഞ്ഞ പോയിന്റ് ഇന്നത്തെ ചെറുപ്പക്കാരായ കലാകാരന്മാർ അല്ലെങ്കിൽ സംഗീതജ്ഞന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.
1: അത് തീർച്ചയായിട്ടും ഞാനത് പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രോതാക്കൾക്ക് ഒരൊറ്റ ഗ്ലാൻസില് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. പിന്നെ പാടുന്നവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ മാത്രമുള്ളതല്ല എന്നുള്ളതും കൂടി അതില് ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുകയാണ്.
0: പിന്നെ ഈ കർണാടക സംഗീതത്തെ നമ്മളിങ്ങനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജി എൻ ബി എന്ന് പറയുന്നത് ഒരു കർണാടക സംഗീത രംഗത്തെ ഒരു നാഴികകല്ലായിട്ട് കണക്കാക്കാവുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന്. അതായത് കർണാടക സംഗീത രംഗം ബിഫോർ ജി എൻ ബി ആഫ്റ്റർ ജി എൻ ബി എന്ന രീതിയിലൊരു തരംതിരിവ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ?
1: ഈ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ജി എൻ ബി എന്ന് പറയുമ്പോ ഒരു നല്ല വലിയ പ്രതിഭയും കാര്യങ്ങളും. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു ഇതില് പറയുകയാണെങ്കിൽ ഈ ചെമ്മൻകുടിക്ക് കർണാടക സംഗീതത്തില് ഒരു പ്രത്യേക സ്ഥാനമില്ലെങ്കിൽ ഈ ശിഷ്യ പ്രശിഷ്യരായിട്ടും ഇല്ലെങ്കിൽ ആ ഒരു സംഗീതത്തിന് മറ്റൊരു രീതിയിൽ ഉടച്ചു വാർത്തിട്ടുള്ള ഒരു സംഗീതജ്ഞ എന്ന് പറയുമ്പോ അത് ചെമ്മൻകുടിയായിട്ടും സാധാരണ പറയാവുന്നതാണ്.
0: അത് ശരിയാണ്, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഇന്നിപ്പോ വളർന്നു വന്നിട്ടുള്ള പേരെടുത്തിട്ടുള്ള സംഗീതജ്ഞൻ മുഴുവൻ ഈ ചെമ്മൻകുടിയുടെയും ജി എൻ ബിയുടെയും എം ഡി രാമനാഥന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ധാരാളമുണ്ട് അല്ലേ? ഇവരുടെയൊക്കെ നല്ല അംശങ്ങൾ എടുത്തിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇന്ന് പേരെടുത്തിട്ടുള്ള എല്ലാ കലാകാരന്മാരും മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ജി എൻ ബിയും അതുപോലെ ചെമ്മൻകുടിയും എം ഡി രാമനാഥൻ എന്നൊക്കെ പറയുന്നത് ഈ രംഗത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച അധികായന്മാർ തന്നെ.

0: തന്നെയാണ്.
1: സംശയമൊന്നുമില്ല.
0: പിന്നെ ഇന്ന് ഇന്നത്തെ പുതിയ തലമുറയിലെ സംഗീതജ്ഞരെ അവർ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്താണെന്നാണ് സാറിന്റെ അഭിപ്രായം കൂടുതൽ?
1: എന്റെ ഏരിയ എന്ന് പറയുമ്പോ ഞാൻ അതായത് ഈ പാരമ്പര്യ എന്റെ ഒരു ഞാനൊരു പാട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികളല്ല, കുട്ടികളുണ്ട്. പക്ഷെ ഈ പാരമ്പര്യത്തിനെ അപ്പാടെ തള്ളി കളയാതെ ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളും പുതുമേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത് നല്ലത് തന്നെയാണ്.
0: അതെ അതെ. പിന്നെ കർണാടക സംഗീതം കൂടാതെ സാറ് കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുള്ള മേഖലയാണല്ലോ കഥകളി സംഗീതം.
1: കഥകളി സംഗീതം നല്ല പോലെ കേൾക്കാറുണ്ട്.
0: അതെ. കഥകളി സംഗീതത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയെ കുറിച്ച് സാറിന്
1: ഇന്നത്തെ അവസ്ഥ പറഞ്ഞ രണ്ട് രീതിയുണ്ട്. ഒരർത്ഥത്തില് ഒരു കണക്കിന് പഴയ കാലത്ത് ഇപ്പൊ കലാമണ്ഡലം നീലകണ്ഠ നമ്പിശൻ ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണക്കുറുപ്പ് ഇതുപോലെ കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന ആ ഒരു തലമുറയിൽ പെട്ടവരും എന്റെ പിന്നീടുള്ളവരാണ് ശങ്കരനം ഭ്രാന്തിരി, ഹൈദരലി, വന്മണി,
0: ഹരിദാസ്,
1: ഇതുപോലെ തന്നെ കലാനിലയം ഉണ്ണികൃഷ്ണൻ,
0: മാടമ്പി വാസുദേവൻ നമ്പൂതിരി. അതെ. അപ്പൊ ഏതായാലും സാർ ഇത്രയും സമയം നമ്മള് സംഗീതപരമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. സാറിന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സംഗീതജ്ഞരുടെയും പാട്ടൊക്കെ നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കാം.
1: എനിക്കിഷ്ടം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എം ഡി രാമനാഥൻ, പാലക്കാട്ട് നാരായണസ്വാമി, ഇതുപോലെ സന്താനം, മധുരൈ, ഇവരൊക്കെ എനിക്ക് ഇഷ്ടം ഇതുമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ശേഷോപാലനോ, തൃശൂർ രാമേന്ദ്രൻ, മണിയേരുടെ പേര് മറക്കുക,
0: അഭിഷേക് ഗുരുഗ്രാം.
1: അതെ.
0: എന്തായാലും വളരെ സന്തോഷം സാർ. അപ്പൊ സാറിന് ഇഷ്ടമുള്ള ഈ ഒരു ലിസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റിന്റെ ഏതെങ്കിലും ഒന്ന് രണ്ട് കൃതികൾ നമ്മൾ അല്പം കേൾപ്പിക്കാം, സമയത്തിന്റെ പരിമിതി അനുസരിച്ച്. തീർച്ചയായിട്ടും
1: രാഗങ്ങള് ഇപ്പൊ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയുകയാണെങ്കിൽ അത് പറയാനാ ബുദ്ധിമുട്ട്. പക്ഷെ പേരിന് ഞാൻ രണ്ടു മൂന്നെണ്ണം പറയാം. അത് അവിടുത്തെ ലഭ്യത അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കേദാരകളം എന്ന് പറയുമ്പോൾ ഞാൻ അത് കഥകളിയിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ എനിക്ക് പതിഞ്ഞതിനോട് എപ്പോഴും ഒരു ഇഷ്ടം കൂടുക. അപ്പൊ നീലകണ്ഠം ഭജ എന്ന് പറഞ്ഞിട്ട് ദീക്ഷിതർ കൃതിയുണ്ട്. ഇനി അതല്ലെങ്കിൽ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കരുടെ
0: സരഗുണപാലിമ്പാലിമ്പാണ്ട്,
1: ആ കേദാരകളം ഏതെങ്കിലും കൃതി വെച്ച് കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷം.
0: ഇനി
1: ഇതുപോലെ കല്യാണി രാഗം
0: പലപ്പോഴും
1: അത് പ്രത്യേകിച്ച് എനിക്ക് സ്വാധീന കൃതികളോട് എനിക്കൊരു പ്രത്യേക ആഭിമുഖ്യമുണ്ട്. അപ്പൊ അതിൽ പറയാൻ പറഞ്ഞു നവരാത്രി മണ്ഡപമൊക്കെ ആലോചിക്കുമ്പോ തന്നെ സ്വാഭാവികമായിട്ടാല് പങ്കജലോചന എന്ന് പറയുന്ന കല്യാണി കീർത്തനം പാടാതെ വരില്ല.
0: അപ്പൊ
1: അതിന്റെ നിരവിലും മറ്റും വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. അതല്ലെങ്കിൽ ഇതുപോലെ ഈ ബിലഹരി രാഗത്തിലുള്ള പ്രത്യേക
0: സ്മരസദാ മനസ ബാലഗോപാലം
1: ഒരു പ്രത്യേക ആഭിമുഖ്യമുണ്ട്.
0: ഓക്കെ.
2: പാലക്കാട് കെ വി നാരായണ സ്വാമി പാടിയ കല്യാണി രാഗത്തിൽ നിന്നും

0: അപ്പൊ ഏതായാലും സാർ വളരെ സന്തോഷം. ഇനിയും സ്വരസംഗീതയിലേക്ക് വിളിക്കണം, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും.
1: ഓക്കെ
0: സാർ, ഓക്കെ സാർ,
1: എനിക്ക്
0: തീർച്ചയായിട്ടും. താങ്ക് യു സാർ, താങ്ക് യു സാർ. നമസ്കാരം, നമസ്കാരം. ഓക്കെ സാർ, നമസ്കാരം. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകൾ അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
3: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
4: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,965 രൂപയ്ക്കും പവന് 111,720 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: പള്ളിക്കുളം റോഡ് തൃശൂർ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഗിരിജ പെരുവമ്പ്, പദം അമ്മ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനമഞ്ജരിയിൽ.

ഉച്ചയ്ക്ക് 2:15 ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം ഭാഗം 15, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം. നല്ലേപ്പിള്ളി പി നാരായണസ്വാമി, നല്ലേപ്പിള്ളി പി വൈദ്യനാഥനും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ കേൾക്കാം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷര കേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2 and 5 ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
4: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
5: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക.

0: ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
0: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലർ റീഗൽ ജ്വല്ലർ റീഗൽ ജ്വല്ലർ റീഗൽ ജ്വല്ലർ റീഗൽ ജ്വല്ലർ
2: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്ക് ഇനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTC ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ NDA മുഖ്യമന്ത്രിമാർ,

0: ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് KSRTC ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകും എന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
0: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം MMR പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ

0: ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
1: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല April 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. May 26 മുതൽ June 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുന്നു.
4: നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന് പിന്നിലുള്ള 7 സെർവൈക്കൽ വേർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വേർട്ടിബ്രെ, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്കിൾ വേർട്ടിബ്ര, നട്ടെല്ലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വേർട്ടിബ്ര എന്നിങ്ങനെ 5 ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടെല്ലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസിൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും ചുമട്ട് തൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള

വേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൗർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോടു ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടെല്ലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടെല്ലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്ചറിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടറൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാലറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയകലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ അനുബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നുകിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, CT, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെപ്പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്.
ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറി

0: തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കെട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന് ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാദഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂട് പിടിപ്പിച്ചതിന് ശേഷം വിയർപ്പിക്കുന്നത് കൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധ തരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്ഥി, പിജു, മാത്രാവസ്ഥി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്ഥി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി

0: സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം TVK പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CII സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും PM സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ 30th വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി 31st വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ AllIndia Radio News തിരുവനന്തപുരം.

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തി വരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: ആകാശവാണി തൃശൂർ.
3: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഗാനമഞ്ജരിയിൽ അമ്മ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മയെ പറ്റി പറഞ്ഞാൽ നമ്മൾ ഏവർക്കും പറയാനും കേൾക്കാനും ഒക്കെ മതിയും കൊതിയും തീരില്ല അല്ലേ. ഒരു കുഞ്ഞിൻ്റെ ആദ്യ ലോകം അമ്മയാണ്. ഒരു ചെറുവാക്കിൽ ഒരു ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്ന അത്ഭുതം. അമ്മയുടെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞാലോ, കടല് പോലെ ആഴമുള്ളതും ആകാശം പോലെ അതിരില്ലാത്തതും.

ജീവിതത്തിലെ ഓരോ ചുവടിലും നമ്മെ കരുതിയും കാത്തും നയിക്കുന്ന കൈയാണ് അമ്മ. അമ്മയുടെ പ്രാർത്ഥനകൾക്ക് കാണാനാവാത്ത കരുത്തുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? ഒരു ഇത്തിരി സമാധാനം ആഗ്രഹിക്കുന്ന നിമിഷം ഓടിച്ചെന്ന് അമ്മയുടെ മടിയിൽ കിടക്കാൻ തോന്നാറില്ലേ പലപ്പോഴും? അമ്മേ എന്നൊരു വിളി മതി, എല്ലാ വേദനകളും മറന്നുപോകും. ഉറവറ്റാത്ത സ്നേഹത്തിൻ്റെ സ്രോതസ്സിന് ലോകം നൽകിയ പേര് അമ്മ. മാതാ പിതാ ഗുരുദേവം എന്ന് പറയുമ്പോഴും നമ്മൾ പലരുടെയും ആദ്യ ഗുരുവും ആദ്യ സുഹൃത്തും ഒക്കെ അമ്മ തന്നെ. നമ്മുടെ വിജയങ്ങളിൽ ചെറുപുഞ്ചിരിയോടെയും പരാജയങ്ങളിൽ മൗനമായി വിങ്ങുന്ന ഹൃദയത്തോടെയാണെങ്കിലും ധൈര്യം പകരാൻ അമ്മയോളം കേൾപ്പുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയം ആണ്. കാലം എത്ര കടന്നുപോയാലും ജീവിതം എത്ര മാറിമറിഞ്ഞാലും ഒരിക്കലും മാറാത്ത സ്നേഹമെന്ന സത്യമാണ് അമ്മ. നാളെ മാതൃദിനമാണ്. അമ്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം മാറ്റിവെക്കുന്നത് പുണ്യം തന്നെ. അപ്പം പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. കൈപിടിച്ച് നമ്മെ നടക്കാൻ പഠിപ്പിച്ച, പ്രാർത്ഥനകളാൽ ഉയരങ്ങൾ കൈവരിക്കാൻ വഴിയൊരുക്കിയ അമ്മയെ ഓർത്ത് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് ഇന്നത്തെ ഗാനമഞ്ജരിയെ സമ്പന്നമാക്കിയിരിക്കുന്നത് പാലക്കാട് നിന്നും ഗിരിജ പെരുവെമ്പ. ഗാനമഞ്ജരിയുടെ സ്നേഹനിധികളായ അമ്മമാർക്ക് മുൻകൂട്ടി മാതൃദിനാശംസകൾ അറിയിച്ചുകൊണ്ട് സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ഗാനമിതാ. ഗാനമഞ്ജരിയുടെ എല്ലാ സ്നേഹവും ഇതാ.

0: ഹലോ, നമസ്കാരം. ഇത് ഗിരിജ പെരുമമ്പിന്റെ നമ്പർ അല്ലേ?
1: അതെല്ലോ.
0: ഇത് ഗാനമഞ്ജരി എന്നാ വിളിക്കണേ.
1: ഹലോ.
0: ഹലോ, ഒരു കത്ത് അയച്ചത് കിട്ടിയിരുന്നു. സൂര്യയാണ്. പാലക്കാടാണ് വീട് അല്ലേ?
1: അതെ, പാലക്കാട് ജില്ലയിലെ പെരുവമ്പ്.
0: പെരുവമ്പ്, അതാണ് ഗിരിജ പെരുവമ്പ് എന്ന പേര് അല്ലേ?
1: ജനിച്ചു വളർന്ന
0: നാടാണ്. ശരി ശരി. പിന്നെ ആദ്യം തന്നെ ചോദിക്കട്ടെ, പാലക്കാട് മഴയൊക്കെ പെയ്തോ?
1: മഴ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു.
0: ചൂടിനൊരു ഇത്തിരി കുറവുണ്ട് അല്ലേ?
1: വീണ്ടും ചൂടാണ്.
0: വീണ്ടും ചൂടായോ? അതെയോ. ശരി ശരി, ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വിശേഷങ്ങൾ എന്തൊക്കെയാ, പറഞ്ഞോളോ.
1: വീട്ടില് ഞാന്, ഹസ്ബൻഡ്, ഞങ്ങൾക്കൊരു മോനാണ് ഉള്ളത്. ഹസ്ബൻഡ് സ്കൂൾ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. ഞാന് ട്രഷറി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി
0: ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരി. ഓക്കെ.
1: മോൻ ലോ കോളേജിൽ പഠിക്കുന്നു, കോഴിക്കോടാണ് പഠിക്കുന്നത്.
0: അത് ശരി.
1: ഇപ്പൊ താമസിക്കുന്നത് നാട് പെരുവമ്പ്, ഞാൻ ജനിച്ചു വളർന്ന നാട്. ഞാനിപ്പോ താമസിക്കുന്നത് കോഴിക്കോടാണ്. കാരണം എനിക്ക് ജോലി ഇങ്ങോട്ട് പ്രൊമോഷനായി ട്രാൻസ്ഫർ ആയപ്പോ കോഴിക്കോട്ടേക്ക് വന്നതാണ്. അപ്പൊ മാർച്ചില് റിട്ടയർ ചെയ്തു, പക്ഷെ മോൻ ഇവിടെ ലോ കോളേജിൽ പഠിക്കുന്നുണ്ട്.
0: ഓ, അത് ശരി.
1: തൽക്കാലം ഞങ്ങൾ ഇവിടെയാണ്.
0: കോഴിക്കോട് ലോ കോളേജിലാണ് മോൻ പഠിക്കുന്നത് അല്ലേ? എത്രാമത്തെ വർഷമാണ്?
1: എന്തേ,
0: എത്രാമത്തെ വർഷമായി ഇപ്പോ?
1: ഇത് ഫോർത്ത് സെമസ്റ്റർ.
0: ഫോർത്ത് സെമസ്റ്റർ ആയി. ശരി.
1: പ്ലസ് ടു കഴിഞ്ഞ 5 ഇയർ കോഴ്സ് ആണ്. ബിബിഎ എൽ എൽ ബി
0: ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. ശരി. ഭർത്താവിന്റെ പേര്?
1: മോന്റെ പേര് അർജുൻ.
0: ഹസ്ബൻഡിന്റെ പേര്?
1: സേതുമാധവൻ.
0: ശരി. എല്ലാരും സുഖായിരിക്കണല്ലേ? കോഴിക്കോട് ചൂടൊക്കെ?
1: കോഴിക്കോട് ആണെങ്കിൽ സാധാരണ തൃശ്ശൂരിലും കേൾക്കാൻ പറ്റുമായിരുന്നില്ല, പക്ഷെ ന്യൂസ് ഓൺ എയർ ആപ്പുള്ളത് കൊണ്ട്
0: നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് കേൾക്കാലോ അല്ലേ?
1: അതെ അതെ, അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം സാധാരണ ഞാൻ ഈ ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കും, പല പല ജില്ലകളിൽ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം നോക്കുക, ആകാശവാണി കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണോ, തൃശ്ശൂർ സ്ഥലമാണോ നോക്കാറുണ്ട്.
0: അത് കേട്ടതിൽ വളരെ അധികം സന്തോഷം തോന്നുന്നു കേട്ടോ. തൃശ്ശൂർ നിലം കേൾക്കാൻ പറ്റുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ വെച്ച് നോക്കും, കേൾക്കാൻ പറ്റുന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം.
1: അത് റേഡിയോ കൂടെ കൊണ്ടുപോകാറുണ്ട്, അന്ന് ന്യൂസ് ഓൺ എയർ ആപ്പ് ഇല്ലല്ലോ.
0: അതെ,
1: റേഡിയോ കൊണ്ടുപോകായിരുന്നു. എറണാകുളത്തൊക്കെ താമസിക്കുമ്പോൾ ഞാൻ റേഡിയോ ഒക്കെ ഹോസ്റ്റലുകാരും അന്ന് താമസിച്ചിരുന്നു. അപ്പൊ ഹോസ്റ്റൽ റൂമിലെ റേഡിയോ ഒക്കെ വെച്ച് പാട്ടൊക്കെ കേൾക്കും, പാടൊക്കെ കേൾക്കും. അപ്പൊ അവിടെ കൂടെ റൂമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് നമ്മള് കേൾക്കാൻ തുടങ്ങിയപ്പോ അവര് നമ്മളോടൊപ്പം ചേർന്ന് കേൾക്കുമായിരുന്നു.
0: അപ്പൊ ഒരു വലിയൊരു റേഡിയോ കുടുംബം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
1: അതെ അതെ, ചേർന്നുണ്ട്. ഓഫീസിലെ കുട്ടികളെ ഞാൻ റേഡിയോ അങ്ങനെ ചാർജ് ചെയ്യുന്ന ടൈപ്പ് റേഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്ത് ഓഫീസിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അവിടെ ഇരുന്ന് നേരത്തെ ഓഫീസിൽ പോയിരുന്നു. ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ എറണാകുളത്തൊക്കെ വർക്കുന്നു, എട്ടരയ്ക്കൊക്കെ ഓഫീസിൽ.
0: ഓ ശരി.
1: പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കും, പരിപാടിയൊക്കെ കേൾക്കും. അപ്പൊ എന്റെ സഹപ്രവർത്തകർ എന്നോട് ചോദിക്കാറുണ്ട്, പലതരത്തിലുള്ള ആരാധന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആകാശവാണിയിൽ ഇങ്ങനെ ആരാധിക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണാൻ പറയാറുണ്ടവര്.
0: അങ്ങനെ അവരെയും ആരാധിക്കാൻ പഠിപ്പിച്ചു അല്ലേ?
1: അതെ അതെ, അത് അങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം പണ്ട് തൊട്ട് ഞാൻ കേൾക്കുന്ന തൃശ്ശൂർ നിര എന്ന് പറയുമ്പോ ഞാനിങ്ങനെ ഓർമ്മ വെച്ച നാള് തൊട്ട് കേൾക്കുന്ന ഒരു
0: സ്റ്റേഷനാണ് അല്ലെ തൃശ്ശൂരിന്റെ. എല്ലാം കേൾക്കാറുണ്ട്,
1: കേൾക്കും, എഴുതും.
0: അതെ അതെ, അതായത് തൃശ്ശൂർ ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഗിരിജ പെരുവമ്പിന്റെത്.
1: പിന്നെ ഇടയ്ക്ക് കുറച്ച് നാൾ എഴുതാതിരുന്നു, ഇപ്പൊ വീണ്ടും എഴുതിയാൽ ഇപ്പൊ കത്ത് എഴുതി കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് പോസ്റ്റ് ബോക്സ്
0: ഉണ്ടാവുമല്ലോ,
1: കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ ഇന്നും ഒരു കാർഡ് ഉണ്ടാവും എന്റെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ വഴിയിലൊക്കെ പോസ്റ്റ് ബോക്സ് ഉണ്ടാവും, പോസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ തന്നെ പോയി പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കത്ത് എഴുതിയാൽ അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാലത്തല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ ഞാൻ
0: എഴുതാറുണ്ട്. കത്തുകളെല്ലാം കിട്ടാറുണ്ട്. അതായത് അതായത് നൂതനമായിട്ടുള്ള കുറെ രീതികൾ ഇപ്പൊ ഉണ്ടെങ്കിലും നമുക്ക് ഈ കത്ത് വായിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ഒരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സന്തോഷമാണല്ലോ, ഒരു കൗതുകമൊക്കെ ആണല്ലോ അല്ലേ? അതെ അതെ. ഞാന് ഗാനമഞ്ജരിയുടെ കത്ത് ഞാൻ
1: ചോദിക്കാറുണ്ട്, കഥ എഴുതുവോ കഥന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ഒന്നും എഴുതില്ല, പക്ഷെ ആകാശവാണിക്ക് എഴുതുമ്പോ മാത്രം ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ എഴുതാൻ എനിക്ക് പറ്റാറുണ്ട്.
0: അതെ അതെ അതെ, അത് ആ കൗതുകം മുഴുവൻ ഞാനിന്ന് വായിച്ചപ്പോ

0: ഞാനിങ്ങനെ ഈ കത്ത് ഞാനിങ്ങനെ വായിക്കായിരുന്നതിൽ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കത്തില്. അപ്പം ഞാൻ ഈ കത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഇനി എന്താ പറയാ, ഇനി എന്താ എഴുതിയിട്ടുണ്ടാവുക, അതിങ്ങനെ അതായത് എന്താണെന്നറിയാനുള്ളൊരു വളരെയധികം ഇങ്ങനെ കൗതുകത്തോടു കൂടിയാണ് ഞാൻ ഈ കത്ത് വായിച്ചത്. എല്ലാ ദിവസവും എല്ലാ ഗാനമഞ്ജരിയുടെ കത്ത് വായിക്കുമ്പോഴും അതേ കൗതുകം എനിക്ക് ഉണ്ടാവാറുണ്ട്. ഇനി എന്തായിരിക്കും ആ കത്തിൽ ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ടാവുക എന്നറിയാനുള്ളൊരു പ്രത്യേക ഒരു തരത്തിലുള്ളൊരു ജിജ്ഞാസയൊക്കെ എപ്പോഴും ഉണ്ടാവും.
1: സാധാരണ ലൈവിലിങ്ങനെ വന്ന് സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ വാചാലാവാൻ പറ്റാറില്ല, പക്ഷെ എഴുതുമ്പോ നന്നായിട്ട്
0: എഴുതാറുണ്ട്. ശരി,
1: ഗാനമഞ്ജരി എനിക്ക് ശനിയാഴ്ചകളിലുണ്ടെന്നോ ആ സമയത്തൊന്നും കേൾക്കാൻ പറ്റുമായിരുന്നില്ല, ഓഫീസിലായിരിക്കുന്നുള്ളത് കൊണ്ട്. ഞായറാഴ്ച മുമ്പ് ഞായറാഴ്ചയും ശനിയാഴ്ചയും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞായറാഴ്ചത്തെ പോലെ മാത്രമേ കേൾക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ പിന്നെ ശനിയും ഞായറും ഇപ്പൊ എല്ലാ പ്രോഗ്രാമും കേൾക്കാൻ പറ്റും, ഫ്രീ ആയതുകൊണ്ട്.
0: റിട്ടയർമെന്റ് ജീവിതം ആയതുകൊണ്ട് സമാധാനായിട്ടിരിക്കണു അല്ലേ, എല്ലാ പരിപാടികളും കേൾക്കാം. റിട്ടയർമെന്റ് ജീവിതം എങ്ങനെയുണ്ട്, സുഖമായി പോകുന്നോ?
1: ആ സുഖമായി പോകുന്നുണ്ട്. എല്ലാം ചോദിക്കായിരുന്നു, കാരണം ജോലി എടുക്കുന്ന സമയത്ത് ഓഫീസിലെല്ലാം വർക്കഹോളിക് ആണെന്നുള്ളതുകൊണ്ട് അവരെന്നോട് പറയുമായിരുന്നു, ജോലി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സമയം പോകും. ഞാൻ പറയും, റേഡിയോ എന്നോട് കൊണ്ടുവന്നുണ്ടെങ്കിൽ എനിക്ക് സമയം പോകാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മളിപ്പോ ജോലി എടുക്കുമ്പോഴും
0: ഒരു ഭാഗമാണല്ലോ,
1: ടി വി പോലെയല്ലോ, നമുക്ക് മുന്നിൽ പോയി ഇരുന്ന് നമ്മുടെ സമയം അതിന് മാറ്റി വെക്കണമായിരുന്നു. ഇതാകുമ്പോ നമ്മുടെ ജോലി നടക്കുന്നതിനോടൊപ്പം തന്നെ പ്രോഗ്രാംസ് കേൾക്കാം.
0: അതെ അതെ അതെ, ശ്രവ്യമാധ്യമമായതുകൊണ്ട് അതൊരു വലിയൊരു എന്താ പറയാ, എളുപ്പമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എപ്പ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ചിട്ട്, ഇപ്പൊ പ്രത്യേകിച്ചും
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടം സാധാരണ എല്ലാരും പൊതുവെ പറയാം, പക്ഷെ എനിക്ക് എല്ലാ പ്രോഗ്രാംസും കേൾക്കാൻ ഇഷ്ടമായാലും സംഗീത ശില്പമായാലും പ്രഭാഷണം ആയാലും അഭിമുഖ സംഭാഷണം ആയാലും വാർത്ത ആയാലും എല്ലാം കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം പണ്ട് തൊട്ട് ഞാൻ കേട്ട് ശീലിച്ചത് കൊണ്ടാണ് പി എസ് സി പരീക്ഷയ്ക്ക് പല ഉത്തരങ്ങളും എനിക്ക് എഴുതാൻ പറ്റിയെന്ന് പറയാറുണ്ട്. എസ് സി ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ആകാശവാണി പരിപാടി എന്ന് കേട്ട ചിത്രീകരണങ്ങളെ പ്രഭാഷണങ്ങളെ ഇതൊക്കെ ഇങ്ങനെ കേട്ടതിന്റെ ഇതിലാണ്, ആ ഒരു വാക്കുകളും വാചകങ്ങളൊക്കെ ആണ് ഞാൻ പി എസ് സിയിലെ ഉപന്യാസമൊക്കെ എഴുതുന്ന സമയത്ത് എഴുതി വെച്ചത്. പിന്നെ പി എസ് സി പരീക്ഷയ്ക്ക് അന്ന് എഴുത്ത് പരീക്ഷയ്ക്ക് തന്നെ ആയിരുന്നു, അപ്പൊ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ അതിന് പ്രത്യേക മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കത്തെഴുതി കത്തെഴുതി നല്ല
0: കൈയ്യാ. ഞാനത് പറയാൻ വരികയാണ്, അതായത് ഈ കത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ജെൽ പെൻ കൊണ്ടാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. പക്ഷേ മാർജിനൊക്കെ ഇട്ട് എന്താ പറയുക, വളരെ കാണുമ്പോൾ തന്നെ നമുക്കിത് ആ ഇത് വായിച്ചിട്ട് ഇനി എന്താ പറയണേ, ഇനി ഇത് ഈ കത്തിൽ എന്തായിരിക്കും അടുത്തത് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് വായിക്കാൻ ഒരു എന്താ പറയുക, അത്രയും രസമായിട്ടാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളതും. ഇതിൻ്റെ കൈപ്പട അതെ വളരെ നല്ല കൈയക്ഷരാണ് കേട്ടോ.
1: ഞാനത് പറയാറുണ്ട്, ആകാശവാണിക്ക് കത്തെഴുതി തുടങ്ങുമ്പോ കൈയേശം വളരെ മോശമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയെഴുതിയ പരീക്ഷ മാർക്ക് കുറയുന്നൊക്കെ ടീച്ചേഴ്സ് വരെ പറഞ്ഞിട്ടുള്ളതാണ്.
0: അതെയോ, ആകാശവാണിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല, കാരണം അത്രയും നല്ല കൈയക്ഷരം.
1: അപ്പൊ പി എസ് സി പരീക്ഷയ്ക്ക് അത് നന്നായി എഴുതിയത് കൊണ്ടും കൂടിയാണ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് പരീക്ഷയൊക്കെ ജയിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആകാശവാണിയും കൂടെ എന്റെ എന്താ പറയാ എന്റെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് നിന്ന ഒരു മാധ്യമമാണ് ആകാശവാണി.
0: ഭയങ്കര ഒരുപാട് സന്തോഷം കേട്ടതിൽ.
1: മണിയോടും എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട്, ഇഷ്ടമാണ് പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാനായിട്ട്.
0: ഒരുപാട് സന്തോഷം, തുടർന്നും കേൾക്കണം കേട്ടോ. പിന്നെ ഈ എനിക്ക് എന്താ പറയാ, ഈ അമ്മ എന്ന് പറഞ്ഞ വാക്കിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യത്തിന് ചോദിക്കേണ്ട കാര്യമില്ല ശരിക്കും അല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോകം തന്നെ അമ്മയാണ്, അതുകൊണ്ട് ഈ പദത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഇത് ആദ്യത്തെ കത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ, അമ്മ എന്ന് പറഞ്ഞ
1: അതല്ലാതെ വേറെ വാക്കാണ് ഞാൻ നേരത്തെ
0: എഴുതിയിട്ടുണ്ട്.
1: അമ്മ എന്നുള്ളത് എന്ന് പറയുമ്പോൾ, അമ്മ എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഞാനും എന്റെ ചേച്ചി ഞങ്ങൾ എന്റെ പെൺകുട്ടികളാണ്. അപ്പൊ എന്റെ അച്ഛൻ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് മരിച്ചു, പിന്നെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്, അമ്മയാണ് വളർത്തിയത്. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അമ്മ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടുകൾ പൊതുവെ എല്ലാവരും അനുഭവിക്കുന്നത് ഉണ്ടാവാം ഒക്കെ ആയിരിക്കാം, പക്ഷെ അമ്മ അതിനെങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ്
0: എപ്പോഴും
1: ഒരു അത്ഭുതമായിട്ട് എപ്പോഴും തോന്നാറുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഇങ്ങനെ പതറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അമ്മ എപ്പോഴും ആലോചിക്കുക, അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് അമ്മ എപ്പോഴും ചിന്തിക്കുക.
0: അപ്പൊ
1: നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്റെ റൂട്ടീൻ വർക്കിനൊക്കെ ചിലപ്പോൾ അത്
0: ബാധിക്കും.
1: നമ്മുടെ സാധാരണ ചെയ്യുന്ന വർക്കൊക്കെ അത് ഡിലേയാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് വന്നു വരും.
0: പക്ഷെ
1: അമ്മ അങ്ങനെയല്ല, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അമ്മയുടെ ഡെയിലി വർക്കിനെ ഒന്നും ബാധിക്കാതെ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും അമ്മ. അതൊക്കെ ഞാൻ കണ്ടുപിടിക്കേണ്ടതാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം അമ്മ പറയാം, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവും ദുഃഖവും മാത്രമല്ല, സന്തോഷം മാത്രമല്ല, എന്നും സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാവും. നമ്മൾ അത് രണ്ടും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം.

0: എന്നാണ് അമ്മ പറയുക. അപ്പൊ ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ നമ്മൾ തേടി വരുന്ന സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പറ്റാതെ വരും. അതുകൊണ്ട് നമ്മൾ സന്തോഷം തേടി വരുന്ന നിമിഷം വരെയും ഈ ദുഃഖത്തിന് മറികടക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അമ്മ എപ്പോഴും പറയുന്നത്. അതായത് നമ്മൾ ഒരു അടഞ്ഞ വാതിന്റെ മുന്നിൽ, ഒരു വാതിൽ നമ്മൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ അടഞ്ഞ വാതിന്റെ മുന്നിൽ തന്നെ നിൽക്കാതെ അപ്പുറത്ത് നമുക്കായി തുറന്നു വെച്ചൊരു വാതിലുണ്ടാവും, അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അമ്മ എപ്പോഴും പറയുക.
1: അതെ അതെ, ആ വാതിൽ തുറന്ന് പുതിയ പാതകൾ നമ്മൾ കണ്ടെത്തണം എന്ന് നമ്മൾക്ക് അമ്മ എപ്പോഴും പറഞ്ഞു തരും അല്ലേ.
0: അതെ അതെ അതെ, അങ്ങനെയൊക്കെ അമ്മയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അമ്മ ഇങ്ങനെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനും ഈ രീതിയിൽ എത്തിപ്പെടാനൊക്കെ ഒരു അവസരം ഉണ്ടായത്.
1: തീർച്ചയായും തീർച്ചയായും.
0: ഇപ്പോഴും നമ്മള് ഇപ്പൊ അമ്മ 2014 അമ്മ മരിച്ചു, 10-12 വർഷമായി. പക്ഷെ ഇപ്പോഴും നമ്മള് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ, വിഷമം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ ഒക്കെയും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, ടിപ്സ് ഇതൊക്കെയാണ്
1: നമ്മുടെ
0: ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുള്ളത്. അത് കാരണം വെച്ചാൽ അമ്മ അത് പറയായിരുന്നില്ല, അമ്മ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ് അമ്മ, എന്ത് പത്ത് വന്നു കഴിഞ്ഞാലും അതിന്റെ നെഗറ്റീവ് വശങ്ങളല്ല, പോസിറ്റീവായിട്ടാണ് അമ്മ എന്ത് കാര്യങ്ങളെയും കാണുമായിരുന്നു. അതുമാതിരി പ്രാർത്ഥിക്കുമ്പോഴും അമ്മ പറയും എനിക്ക് ദുഃഖങ്ങൾ എത്ര വേണമെങ്കിലും തന്നോളൂ, പക്ഷെ അത് താങ്ങാനൊരു
1: ശക്തി എനിക്ക്
0: തന്നാ മതി എന്നാണ് അമ്മ ആവശ്യപ്പെടുക. സന്തോഷം തരരുത്, തന്നാ മതി എന്നല്ല, സങ്കടം തന്നോളൂ, പക്ഷെ അത് താങ്ങാനുള്ള ഒരു കരുത്ത് മനസ്സിന് തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നതാണ്.
1: അതെ അതെ, അമ്മമാരെ പറ്റി പറയുമ്പോ ധാരാളം പറയാനുണ്ടാവില്ല, എല്ലാവർക്കും അവരവരുടെ അമ്മമാരെ ഭയങ്കര യുണീക് ആയിരിക്കും പറയില്ലേ, അതുപോലെയാണ്
0: തന്നെയാണ് പറയാറ്. അപ്പൊ നമ്മള് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം വെച്ചാൽ അത്രത്തോളം പ്രതിസന്ധികളിലൂടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അതിനെയൊക്കെ തരണം ചെയ്ത് വന്ന് അവസാനം നല്ല രീതിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. അമ്മ മരിക്കുന്നതിന് മുന്നേ ജോലി കിട്ടിയതിന് ശേഷം ഉള്ള അമ്മയുടെ ജീവിതം വളരെ നല്ല രീതിയിലാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അമ്മേനെ നന്നായി നോക്കാൻ സംരക്ഷിക്കാനും അമ്മയുടെ അസുഖങ്ങളിലൊക്കെ ശുശ്രൂഷിക്കാനും
1: പറ്റിയൊക്കെ
0: അവസരം കിട്ടി, നന്നായി നോക്കാൻ പറ്റി.
1: അത് തന്നെ വലിയ കാര്യം അല്ലേ, നമുക്കതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ.
0: അതെ അതെ, അതൊരു മകൾ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ
1: എല്ലാം ചെയ്തിട്ടുണ്ട്.
0: അതിന്റെ ഒരു സന്തോഷം സംതൃപ്തി ഉണ്ട്.
1: ഓക്കെ,
0: അപ്പൊ അതൊക്കെ കൊണ്ടുകൂടിയാണ്. ഇപ്പൊ അമ്മ ജനിച്ചതൊരു മീനമാസത്തിലാണ്, മരിച്ചതും
1: മീനമാസത്തിൽ തന്നെയാണ്.
0: അപ്പൊ ഞാൻ പറയുന്നത് അത് തന്നെയാണ്, മീനമാസത്തിലെ സൂര്യനെ പോലെ അനുഭവിച്ച, എന്താ പറയാ, ഭീഷണതയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ മറികടന്ന് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ അമ്മ മനസ്സ് എന്നുള്ള രീതിയിൽ
1: എഴുതിയത് അല്ലേ. എനിക്ക് തോന്നുന്നു, അതായത് ഈ എനിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാവുമായിരിക്കും. എനിക്കിങ്ങനെ കുളിരു കോരാണ് അമ്മയെ പറ്റി പറഞ്ഞത്. നമ്മൾ ആര് അമ്മയെ പറ്റി പറഞ്ഞത് കേട്ടാലും നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. അതായത് ഇങ്ങനെ കേൾക്കുന്നതെല്ലാം വളരെ, എന്താ പറയാ, എന്നും നമുക്ക് കേൾക്കാൻ, എപ്പോഴും നമുക്ക് കേട്ടാലും മതിയാവാത്ത ഒരു കാര്യമാണല്ലോ അമ്മയെ പറ്റിയിട്ട്. ആര് തന്നെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഇത് സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറിയിട്ടുണ്ടെങ്കിൽ അത് അമ്മോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാം ഒരു ഭാഗമായിട്ടായിരിക്കണം അല്ലേ. നമുക്ക് അമ്മയെ പറ്റി പറയുമ്പോൾ വളരെ വാചാലമായാലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് അമ്മയെ വളരെയധികം മിസ് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ശബ്ദം ഇടറുന്നത് അവരോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഭാഗമാണ്.
0: അതെ, അതിന്റെ സംസാരിച്ചാലും സംസാരത്തിന്റെ അവസാനത്തിൽ എത്തിപ്പോ ഞാൻ എപ്പോഴും പറയും, അവസാനം എത്തിപ്പെടുന്നത് ഒന്നുകിൽ അത് ആകാശവാണിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്റെ അമ്മയെ കുറിച്ചായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനത് സ്ഥിരമായിട്ട് പിന്നെയും പറയും. ഞാനൊരു നോവലോ അല്ല ഒരു ആത്മകഥയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അമ്മയും ആകാശവാണിയും പിന്നെ ഞാനും എന്നാണ് പേരിടുക എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. ഞാനിങ്ങനെ കൂടെ സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അമ്മയെ കുറിച്ചും ആകാശവാണിയെ കുറിച്ചും. അതുകൊണ്ടാണ് ആകാശവാണി കൂടെ അമ്മയെ കുറിച്ചുള്ള പാട്ടുകൾ കേൾക്കാൻ ഒരു ആഗ്രഹത്തിൽ ഞാൻ എഴുതിയത്.
1: തീർച്ചയായിട്ടും,
0: എന്താ പറയാ, സൂര്യയുടെ അവതരണം നല്ലതാട്ടോ ഈ വിളിക്കുന്ന ആൾക്ക്. ഞാൻ എപ്പോഴും വിചാരിച്ചു ഇങ്ങനെ ഇത് വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ അങ്ങനെ വാചാലാവാൻ എനിക്ക് അറിയില്ല. പിന്നെ സൂര്യ എങ്ങനെ എല്ലാവരോടും നന്നായി സംസാരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എന്നോടുള്ള ചോദ്യങ്ങൾ തരുന്ന സംസാരിപ്പിക്കുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
1: എനിക്ക് പക്ഷേ ഈ എന്താ പറയാ കോള് എടുക്കുമ്പോ ഞാൻ ഇന്നും എനിക്ക് അത് തന്നെയാ തോന്നണത്, എല്ലാവരാണെങ്കിലും എനിക്ക് അവര് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുക. എന്തായിരിക്കും പറയണ്ടായിരിക്കുക, വേറെ എല്ലാവരും ആകാശവാണിയെ പറ്റിയിട്ടായിരിക്കും പറയണ്ടാവുക. ഇന്ന് ഇപ്പം അമ്മയെ പറ്റി പറയണത് കേൾക്കുമ്പോഴും അതെ, ഇനി എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ.
0: ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ശരിക്കും കാണാമെഞ്ചേരി കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ഈ പറയുന്നതും ചോദിക്കുന്നതും അവർ പറയുന്നതും കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് പാട്ടിലേക്ക് ഇഷ്ടം വരുന്നുണ്ടോ. ഞാനിപ്പോഴിങ്ങനെ വിചാരിക്കുന്നു, നന്നായി സംസാരിക്കുന്ന ആള് അവരോട് ചോദിച്ച് എന്തൊക്കെയാണോ അവരോട് പറഞ്ഞ അവരെ കൊണ്ട് പറയിക്കേണ്ടത് അത് മുഴുവൻ ചോദിച്ചെടുക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ.
1: അറിഞ്ഞതിലും കേട്ടതിലും എനിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമുണ്ട്. ശരി, എനിക്ക് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ

0: സംസാരിക്കാനുണ്ട്. പക്ഷേ സമയം വളരെ പരിമിതമായതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ഗാനമഞ്ചരിയിൽ ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ വിളിച്ച് കിട്ടിയതിലും കത്തയച്ചതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും അമ്മയെ പറ്റി കേട്ടതിലും ഈ കത്തയച്ചതിലും എല്ലാത്തിലും ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഗാനമഞ്ചരി അപ്പം എന്തായാലും ഗിരിജ എന്ന അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും വേണ്ടി ആവട്ടെ അല്ലേ?
1: അതെ അതെ, കാരണം എന്ന് വെച്ചാല് എല്ലാ അമ്മമാരും പോരാളികളാണെന്നാണല്ലോ പറയാ.
0: അതെ അതെ, തീർച്ചയായും
1: എല്ലാ അമ്മമാർക്കും വേണ്ടിയും കൂടി സമർപ്പിക്കണം. ഇതിപ്പോ എന്തായാലും ഈ കത്ത് തെരഞ്ഞെടുത്തതിലെ വിളിച്ചതിലെ സംസാരിക്കാൻ പറ്റിയതിലെ എനിക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ആകാശവാണിയിലെ എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം,
0: എല്ലാവരോടും
1: സ്നേഹാന്വേഷണം അറിയിക്കണം.
0: ശരി, വിളിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. മറ്റൊരു ഗാനമഞ്ചരിയിൽ നമുക്ക് കൂട്ടുകൂടാട്ടോ.
1: ഓക്കെ,
0: ശരി ശരി.
2: ഗാനമഞ്ചരിയിൽ ഇനി പ്രണാമം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: റീഗൽ ജ്വല്ലർ, ഏക്കണ്ട വാര്യർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
2: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജികർ
1: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: ഇന്നത്തെ ഗാനമഞ്ജരിയിൽ അമ്മ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗിരിജ പെരുവെമ്പ്. ഗാനമഞ്ജരിയിൽ ഇനി ശരത് വയലാറിന്റെ വരികൾക്ക് ശ്യാം ധർമ്മൻ ഈണം പകർന്ന് സുജാത, ശ്യാം ധർമ്മൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാണാ കൺമണി.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഗാനമഞ്ജരിയിൽ ഇന്ന് അവസാനമായി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം എന്റെ സൂര്യപുത്രിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ അമ്മ എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തത് പാലക്കാട് നിന്നും ഗിരിജ പെരുവെമ്പ. തുടർന്നും കത്തുകൾ അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9447070

7 2 6 6 9 എന്ന നമ്പറിൽ അറിയിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9 4 4 7 0 7 2 6 6 9. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരു പിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ചരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഗാനമഞ്ജരി ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: years since the first recorded attack on the Somnath Temple in 1026. Somnath Temple holds a sacred place as the first among the 12 Adi Jyotirlingas of Lord Shiva. Somnath Temple has been repeatedly ravaged and plundered by invaders over centuries. Every time, devotees and rulers have rebuilt it and restored its lost glory. Somnath Temple, therefore, stands as a testimony to India's unshattered faith that has risen victorious over repeated assault over centuries. The festivities will culminate on 11th of this month with a grand Kumbhabhishek at the temple spire using water from 11 sacred shrines. Akshit Vaidyan, Akashwani News, Delhi.
1: On to sports. In IPL cricket, Rajasthan Royals will face Gujarat Titans in Jaipur. The match will start at 7:30 p.m. Earlier, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Delhi last night. Chasing the victory target of 143 runs, Kolkata Knight Riders made 147 for the loss of 2 wickets in 14.2 overs. Finn Allen delivered a jaw-dropping batting masterclass to power Kolkata Knight Riders to a commanding 8-wicket victory over Delhi Capitals. 2 new suspected cases of hantavirus were reported yesterday, one in Spain and the other on the remote South Atlantic island of Tristan da Cunha, as experts race to contain an outbreak that began on a luxury cruise ship. And now, before we end the bulletin, the headlines once again. Shobhendu Adhikari becomes the first BJP Chief Minister of West Bengal, takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
3: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ടക്കൊലപാതകം ചെയ്തതിൻ്റെ വിഭ്രാന്തിയിലിടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്നറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ച് വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19th നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിൻ്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
4: നിക്കോ, എടാ ഞാൻ എത്തി. ദേ നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
5: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ 2 പ്രാവശ്യം വന്നിരുന്നു.
4: എടാ ഞാനും ഉണ്ടായിരുന്നു. നീ അതിനറിഞ്ഞിട്ട് വേണ്ടേ?
5: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
4: ഇവൻ ഇപ്പോഴും ഉന്മേഷവാനല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവനൊരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
5: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ്

0: ശക്തിയായ ക്ഷീണത്തിൻ്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്കിപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
1: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
0: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
2: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
0: എന്തും കൊടുക്കാം. സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
2: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
0: വേണ്ട. ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
2: നാളെ രാവിലെ അവന് ഞാൻ നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
0: അത് നല്ലതാ. ഒരേ കിടപ്പ് വേണ്ട.
2: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
0: ഇല്ല. ആരൊക്കെ കാണും?
2: പ്രധാനികളെല്ലാരും ഉണ്ട്.
0: ആ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
2: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരുമില്ല.
0: എനിക്ക് മനസ്സിലായി. സമറ്റോവ്?
2: അതെ, സമറ്റോവ്.
0: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
2: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
1: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
0: ഹാ നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
2: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
0: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
2: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാപം, ചിലപ്പോൾ സമറ്റോവ് ഒരു കുട്ടിയെപ്പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. വെറുപ്പിച്ചുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
0: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
2: എന്താണ്, എന്താണ് സംഭവിച്ചത്?
0: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
2: എന്ത് പെയിന്റർ?
0: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽപ്പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
2: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
1: പത്രം കണ്ടില്ല.
2: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
1: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
0: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
2: അവരയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
0: അതിനെന്ത് തെളിവാണുള്ളത്?
2: അവർക്ക് തെളിവുകൾ വേണ്ട.
0: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.
2: നിക്കോ, ഡാ, നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സുമറ്റോ എല്ലാം പറഞ്ഞു.
0: നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
2: ചതിക്കല്ലേ ഡോക്ടർ.
0: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്, കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
2: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ? കൊള്ളാമല്ലോ തത്വം.
0: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ

0: തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണ് അത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
1: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
2: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
1: നിക്കോ, ഡാ, നീ വിശ്രമിക്ക്. അറസ്റ്റ് ഉടനെ നടക്കും.
2: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
1: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെ പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
0: ഞാനെപ്പോഴും നിരപരാധിയുടെ കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അല്ലേ നിക്കോ?
1: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
0: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
1: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞ് നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കിൻ, അയാൾ സ്വർണക്കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണ പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അത് അവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കുടിച്ചെന്ന്.
0: പെയിന്ററോ നിക്കോളയോ?
1: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന്. സംശയം വരത്തില്ലേ?
0: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
1: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്ക് അത്ര വയസ്സായടാ.
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റ് അടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ചൊരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനന്ന് പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7 നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നത്? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ.

ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരം നല്ലേപ്പിള്ളി പി നാരായണസ്വാമിയും നല്ലേപ്പിള്ളി പി വൈദ്യനാഥനും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ.
1: മംഗളനാദം, എൻ എസ് ചിദംബരത്തിന്റെ കൃതി. രാഗം നടഭൈരവി, ആദിത്താളം.

0: നല്ലേപ്പിള്ളി പി നാരായണസ്വാമിയും നല്ലേപ്പിള്ളി പി വൈദ്യനാഥനും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികളാണ് കേട്ടത്. സ്വരസാഗരം സമാപിച്ചു. സ്വരസാഗരം
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി രാവിലെ 11:50.
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ആകാശവാണി തൃശൂർ. വനിതാവേദി. എല്ലാ വനിതാവേദി ശ്രോതാക്കൾക്കും മറ്റൊരു വനിതാവേദിയിലേക്ക് സ്വാഗതം.
8: എന്റെ പറഞ്ഞോ. ആ കുഞ്ഞുമണി, അമ്മ ജോലി ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അമ്മ വരാൻ വൈകും. ഉറങ്ങിക്കോ കുഞ്ഞുമണി, ഉറങ്ങിക്കോ കേട്ടോ. അമ്മ എത്താൻ വൈകും. പാട്ട് പാടി തന്നെ ഉറങ്ങോ.

വീണ്ടും ഒരു മാതൃദിനം കൂടെ. 1908 അമേരിക്കയിൽ അന്ന ജാർവിസിന്റെ ആശയത്തിൽ ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ആദരവും സ്നേഹവും അർപ്പിക്കുന്നതിനായി

0: ആരംഭിച്ച മാതൃദിനം ഇന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. അമ്മയുടെ സ്നേഹത്തെ ഓർക്കാനും ആദരിക്കാനും ഒരു പ്രത്യേക ദിനം ആവശ്യമില്ലെങ്കിലും ആ സ്നേഹത്തെയും കരുതലിനെയും ത്യാഗത്തെയും ആദരിക്കാം നമുക്കീ ദിനത്തിൽ. ലോകക്രമം മാറിമറയവേ ബന്ധങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ സമയമില്ലാതെയാകുന്നുവോ? ആദ്യ ചുവടുകൾ വെക്കാൻ സഹായിച്ച, ആദ്യാക്ഷരം ഓതാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കായി ഒരല്പസമയം നീക്കിവെക്കാനാവുന്നില്ല എന്നുണ്ടോ? പതിവ് രീതിയിൽ പൂക്കളും ഉപഹാരങ്ങളും എന്നതിൽ കവിഞ്ഞ് ഇന്നത്തെ അമ്മമാർ അനുഭവിക്കുന്ന ഭാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന ആശയം ഈ പശ്ചാത്തലത്തിലാണ് ഏറെ പ്രസക്തമാകുന്നത്. ലെസ് മാനേജ്മെന്റ്, മോർ മാജിക് എന്ന ആശയത്തിന് 2026 മാതൃദിനം ഊന്നൽ നൽകുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായ ഏറെ പ്രതിസന്ധികളാണ് ഇന്നത്തെ അമ്മമാർ അനുഭവിക്കുന്നത് എന്നിരിക്കെ അവരുടെ ശാരീരിക ആരോഗ്യം, മാനസികോല്ലാസം, പ്രതിരോധ പരിചരണം എന്നിവയിലാണ് ഈ വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അമ്മമാരിൽ നിന്ന് വിഭിന്നമായി വീടും ഉദ്യോഗവും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുവാൻ പാടുപെടുന്ന അമ്മമാരെ നമുക്കിന്ന് കാണാനാവുന്നില്ലേ? ദ ഗ്രേറ്റ് അൺബേർഡനിങ് എന്ന ആഡംബരമാണോ ഇന്നത്തെ അമ്മമാർ കൊതിക്കുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം. കുടുംബ ഭാരങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിലൂടെ ഓടുന്നവർക്ക് സ്ലോ മോർണിംഗ്, സാവധാനമുള്ള ഒരു പ്രഭാതം, ഡിസിഷൻ ഫ്രീ ഡേ, തീരുമാനങ്ങളൊന്നും എടുക്കാത്ത ഒരു ദിനം എന്നിവയ്ക്കൊക്കെ ഏറെ സന്തോഷം നൽകാനാവും. ഉണരുമ്പോൾ തന്നെ തനിക്കരികിലേക്കെത്തുന്ന ഒരു കപ്പ് കാപ്പിയോ, ഉണരും മുന്നേ വൃത്തിയാക്കിയ അടുക്കളയോ വീടോ, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരിടത്തിലേക്കുള്ള യാത്രയോ ഒക്കെ പകരുന്ന സംതൃപ്തി ചില്ലറയാകില്ല. സ്റ്റുവേർഡ്ഷിപ്പ് ദാറ്റ് ഷേപ്സ് ജനറേഷൻ, തലമുറകളെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ് മാതൃത്വം. രാഷ്ട്രത്തിന്റെ നിശബ്ദ ശില്പികളായി അമ്മമാർ മാറുന്നത് ആന്തരിക ശക്തിയിലൂടെയും ത്യാഗനിർഭരമായ സ്നേഹത്തിലൂടെയും കനിവോടെയുള്ള കരുതലിലൂടെയും ഒക്കെയാണ്. സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ, മോഹങ്ങൾ ഇവയൊക്കെയുള്ള ഒരു വ്യക്തിയായി അമ്മയെ കണക്കാക്കാൻ കുടുംബാംഗങ്ങൾക്കാകുമ്പോൾ മാത്രമേ ഈ ദിനം സാർത്ഥകമാകൂ. സ്വന്തമായി വ്യക്തിത്വമുള്ള, അഭിരുചികളുള്ള അമ്മമാർക്ക് അതിനായി കുറച്ച് സമയം മാറ്റിവെക്കാൻ അവസരമൊരുക്കുമ്പോഴേ ഈ ദിനം പൂർണ്ണമാകൂ. പുഷ്പങ്ങൾ, ഉപഹാരങ്ങൾ എന്നീ പ്രകടനാത്മകതയിൽ നിന്ന് മാറി ആഴമേറിയ ചിന്തകളിൽ നിന്നുയരുന്ന അംഗീകാരമാവട്ടെ അമ്മമാരെ ഈ മാതൃദിനത്തിൽ കാത്തിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയത്തിലെ പ്രോഗ്രാം മേധാവി ജയ സി ആർ.
1: ഈ ലോകമാതൃദിനത്തിൽ അമ്മ എന്ന വിശുദ്ധിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും കൂടുതൽ ഓർക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, പറഞ്ഞു കേൾക്കാറുമുണ്ട്. നല്ലൊരു സുഹൃത്ത്, ഏറ്റവും അധികം വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ, നമ്മുടെ ആദ്യത്തെ ഗുരുനാഥ, സുരക്ഷിതത്വമുള്ള, നിബന്ധനകളില്ലാത്ത സ്നേഹം എന്നിങ്ങനെ നമ്മുടെ ഓരോ കാര്യത്തിനും കൂടെ നിൽക്കുന്ന നിശബ്ദമായ കരുതൽ, സമർപ്പണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര പറഞ്ഞാലാണ് അമ്മ എന്ന വാക്കിന്റെ വ്യാപ്തിയും അർത്ഥവും വിശദീകരിക്കാനാകുക? ഗർഭധാരണത്തിന് മുൻപേ തുടങ്ങുന്ന, നാം ജനിക്കുന്നതിന് മുൻപ് നമ്മെ നിസ്വാർത്ഥമായി ഉപാധികളില്ലാതെ ഉൾക്കൊണ്ട ഒരു ശക്തി, ആദ്യം നുകർന്ന മുലപ്പാലിനേക്കാളും വിശുദ്ധി. പക്ഷേ ആ അമ്മയെ ഇപ്പോൾ നാം എല്ലാം എത്രത്തോളം കരുതുന്നുണ്ട്? ആ അമ്മയ്ക്ക് വേണ്ടി എത്രമാത്രം സമയം നൽകുന്നുണ്ട്? ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം സമയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാന്ത്രികമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനുമപ്പുറം അമ്മയോടൊപ്പം ഒരു 5 മിനിറ്റെങ്കിലും ചിലവിടാൻ നാം എത്ര പേർ ബോധപൂർവം ശ്രമിക്കാറുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും ഭാഗമാണ് എപ്പോഴും നമ്മുടെ എല്ലാം അമ്മമാർ. ഇപ്രാവശ്യത്തെ ലോകമാതൃദിനത്തിന്റെ പ്രമേയം അൺബേർഡനിങ് ഇന്റൻഷണൽ സ്ട്രെസ് ഫ്രീ സെലിബ്രേഷൻ, ഷിഫ്റ്റിംഗ് എവേ ഫ്രം മിയർലി മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ് ടുവേർഡ് അക്നോളജിങ് ദ മെന്റൽ ലോഡ് ഓഫ് മദേഴ്സ് എന്നതാണ്. രണ്ട് കൈകളും രണ്ട് കാലുകളും ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്? കുട്ടികളെ ഒരുക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, കുടുംബത്തെ നോക്കി സംരക്ഷിച്ച്, ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങാനുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച്, സ്വന്തം കാര്യവും നോക്കി, ജോലിയുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും അമ്മ എന്ന വ്യക്തി കോംപ്രമൈസ് ചെയ്യുന്നത് സ്വന്തം കാര്യങ്ങൾ തന്നെയായിരിക്കും. സമയത്ത് ബാത്റൂമിൽ പോകാൻ പോലും സാധിക്കാറില്ല എന്ന് ഒരമ്മ എന്നോടൊരിക്കൽ പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. മൾട്ടി ടാസ്കിംഗ് എന്നതിൽ നിന്ന് സ്മാർട്ട് വർക്ക് എന്നതിലേക്ക് നാം നമ്മെ തന്നെ ഓർഗനൈസ് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 40-45 വയസ്സാകുമ്പോഴേക്കും ഭക്ഷണവും ആരോഗ്യവും എല്ലാം ശ്രദ്ധിക്കാതെ പിന്നീട് ആശുപത്രി വാസവുമായി കഴിയുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ട് ഒരു ദിവസം നൽകുന്ന സമ്മാനങ്ങൾക്കും അപ്പുറം എന്നും നൽകേണ്ട സാമീപ്യം അഥവാ കരുതൽ, സമയം, ഇവയൊക്കെ നൽകാൻ നമുക്കേവർക്കും ശ്രദ്ധിക്കാം. കേവലം ഒരു പ്രസന്റ് ഗിഫ്റ്റിനുമപ്പുറം എന്നും നൽകേണ്ട പ്രസൻസ്, സാമീപ്യത്തിലേക്കാവട്ടെ നമ്മുടെയെല്ലാം യാത്ര. യുവതലമുറയിലെ അമ്മമാരുടെ പ്രതിനിധി എന്ന നിലയിൽ

0: മനങ്ങൾക്കും അപ്പുറം എന്നും നൽകേണ്ട സാമീപ്യം അഥവാ കരുതൽ, സമയം ഇവയൊക്കെ നൽകാൻ നമുക്ക് ഏവർക്കും ശ്രദ്ധിക്കാം. കേവലം ഒരു പ്രസന്റ് ഗിഫ്റ്റിനുമപ്പുറം എന്നും നൽകേണ്ട പ്രസൻസ്, സാമീപ്യത്തിലേക്കാവട്ടെ നമ്മുടെ എല്ലാം യാത്ര. യുവതലമുറയിലെ അമ്മമാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയും ഉത്തരവാദിത്തങ്ങളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും എല്ലാം കടന്നുപോകുമ്പോഴും മാതൃത്വം നൽകുന്ന മധുരം ആവോളം ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ദിനമായാലും കിട്ടുന്ന അംഗീകാരം, അത് വിലപ്പെട്ടു തന്നെ. ഏവർക്കും നല്ലൊരു മാതൃദിനം ആശംസിക്കുന്നു.
1: അവനൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായി മായ വിവി.
2: അമ്മ, അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ വൃദ്ധനായാൽ പോലും ഒരു നിമിഷം ഉള്ളിലുള്ള കൊച്ചുകുഞ്ഞുണരുന്നു. മൂടി വെച്ചിരുന്നാൽ തന്നെയും മൂടി തുറന്ന് നിർമ്മല സ്നേഹത്തിന്റെ കുളിർക്കാറ്റ് വീശുന്നു. അമ്മയും മക്കളുമായുള്ള ബന്ധം ജനിക്കുന്നതിനു മുൻപേ ഉള്ളതാണല്ലോ. പത്തുമാസം ചുമന്നതിൻ്റെയും വളർത്തിയതിൻ്റെയും കണക്ക് പറയുന്ന അമ്മമാർ ഇന്ന് തുലം കുറവാണെന്ന് തോന്നുന്നു. പണ്ടൊരു കുഞ്ഞ് ജനിച്ചാൽ ഒരുപാട് പേർ ചേർന്ന് കുഞ്ഞിനെ വളർത്തുകയായിരുന്നു. അമ്മ വീട്ടിലെ മറ്റൊരുപാട് ഉത്തരവാദിത്തങ്ങൾ കുറ്റമറ്റ രീതിയിൽ ചെയ്തു തീർക്കുമ്പോൾ മക്കൾ കൂട്ടത്തിൽ വളരുകയായിരുന്നു. ഇന്നതല്ല. കാലം മാറിയപ്പോൾ അമ്മമാർ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരും സ്വാതന്ത്ര്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരും ഒക്കെയായി. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി. കുട്ടികളെ നോക്കി വളർത്തേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും തന്നെയായി. ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു പളുങ്കുപാത്രം കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധയോടെയാകണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണല്ലോ മക്കളെ വളർത്തി വലുതാക്കുന്ന കാലഘട്ടം. വളരെ സന്തോഷത്തോടെ തന്നെയാകണം ഈ ഘട്ടവും കടന്നുപോകേണ്ടത്. വലിയ ഒരു ബാധ്യത ചെയ്തു തീർക്കലല്ല മക്കളെ വളർത്തൽ എന്ന് നാം മനസ്സിലാക്കണം. യാഥാർത്ഥ്യ ബോധത്തോടെ മക്കളെ വളർത്തിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് ഏറ്റവും വലുതാണല്ലോ. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മക്കളാവണമെങ്കിൽ നാം തന്നെ അതിനുള്ള മാതൃകകളാകണമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ അരുതാത്തവ അരുതെന്നും എന്തുകൊണ്ടരുതെന്നും നല്ല രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ നല്ല രീതിയിൽ വളരാൻ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളെ മറ്റൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ അവർക്കു വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകണം. ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അവബോധമുണ്ടാക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ തന്നെ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതെയാകും. അമ്മമാർ പണ്ടത്തെ അമ്മമാരെക്കാൾ ഭാഗ്യവതികളാണ്. കുട്ടികളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അവർക്ക് അവസരമുണ്ട്. ഇന്നത്തെ അമ്മമാർ മിക്കവാറും മക്കളുടെ കൂട്ടുകാരെ പോലെയാണല്ലോ. മക്കൾക്ക് എന്തും തുറന്നു സംസാരിക്കാൻ അവസരവും പ്രശ്ന പരിഹാരത്തിനുള്ള അവസരവും ഇങ്ങനെ കുട്ടികൾക്ക് ലഭിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കി പരിഹരിച്ചു കൊടുക്കാനും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഇതുവഴി അമ്മയ്ക്ക് അവസരമൊരുങ്ങുന്നു. മക്കളുമായി ചർച്ച ചെയ്ത് വരും വരായികകൾ പറഞ്ഞുകൊടുത്ത് മക്കളെ തിരുത്തേണ്ട ഉത്തരവാദിത്തം അമ്മമാർക്കുണ്ട്. അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി മറ്റൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ അവരുടെ നന്മയ്ക്കുതകുന്ന രീതിയിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കണം. തുടക്കം മുതലേ അമ്മ മക്കൾ ബന്ധം സുതാര്യതയോടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നല്ല രീതിയിൽ മക്കളെ വളർത്താൻ സാധിക്കും എന്ന് മാത്രമല്ല കുടുംബജീവിതം ഉല്ലാസത്തോടെ നയിക്കാനും സാധിക്കുമെന്നതിൽ സംശയമില്ല. എല്ലാവർക്കും മാതൃദിനാശംസകൾ നേരുന്നു. എല്ലാ അമ്മമാർക്കും നല്ല മക്കളുണ്ടാവട്ടെ. എല്ലാ മക്കൾക്കും നല്ല അമ്മമാരുണ്ടാവട്ടെ.
1: ആകാശവാണി തൃശൂർ നിലയത്തിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നീതി എലിസബത്ത് ജോസഫ്.
3: മാതൃഭാവം എന്നേക്കും ഒന്നാണ്. എന്നാൽ മാതൃത്വത്തിൻ്റെ ആവിഷ്കാരം ഓരോ കാലത്തും ഓരോ ദേശത്തും വ്യത്യസ്തമായി കാണുന്നു. ഇന്നത്തെ കാലത്ത്, ഇന്നിൻ്റെ കാലത്ത്, ഈ ആധുനിക കാലത്ത് മാതാവും പിതാവും ഒരേപോലെ മക്കൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും സമൂഹത്തിന് മാതാവിൽ നിന്ന് ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ, ഓരോ മാതാവും വ്യത്യസ്തയാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ പലപ്പോഴും സമൂഹത്തിന് സാധിക്കുന്നില്ല. ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേറൊരമ്മയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊരു ഒരു തരം സ്ട്രെസ് കൊടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് കൂടുതലും സ്ത്രീകൾ ജോലിക്ക് പോകുന്നു. അപ്പോൾ കുടുംബ ഭാരത്തോടൊപ്പം ജോലിയും ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് വരാൻ വേണ്ടി ഉള്ള ഒരു സ്ട്രെസ്, അത് ശരിക്കും ഒരു സമൂഹം മാറേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല അമ്മമാരെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ സമൂഹത്തിന്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിലും ആ മാറ്റങ്ങൾ വരേണ്ടതാണ്. മാതാക്കൾക്കായുള്ള ഒരു ദിവസം, ഒരു മാതൃദിനം വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം

0: അവർക്ക് ശരിക്കും ഒരു മീ ടൈം ഉണ്ടാവുക, അവരുടേതായിട്ടുള്ള ഒരു സമയം ഉണ്ടാവുക, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക, അന്നൊരു ദിവസം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുക, അവരെ സ്വതന്ത്രരാക്കുക, അത് ശരിക്കും ഒരു സ്ട്രെസ് ബസ്റ്റർ പോലെയാണ്. അപ്പോൾ ഓരോ മാതാവിനും ആ ഒരു അവസരം, ഇപ്പോൾ ഈ മാതൃദിനത്തെക്കുറിച്ച് അറിയാത്തവർ തന്നെ ഉണ്ടാവും, അതിനെപ്പറ്റി എൻ്റെ ഒരു അവകാശമാണ്, ആ ഒരു അവകാശത്തിന് വേണ്ടി പോരാടാനൊന്നും സാധിക്കാത്ത മാതാക്കളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. എന്നിരുന്നാലും എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ, അവരുടെ കുടുംബങ്ങൾ, ഈ സമൂഹം അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
1: പൂജ, ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും ഞാൻ മാതൃദിനാശംസകൾ നേരുന്നു. മാതാ പിത ഗുരു ദൈവം, അങ്ങനെയാണല്ലോ അല്ലെ നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്? അത് സത്യമാണ് അല്ലെ. മാതാവാണ് നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാം അല്ലെ. അമ്മ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ നമുക്ക് അത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അമ്മയാണ് നമ്മുടെ എല്ലാ സന്തോഷവും സങ്കടവും എല്ലാത്തിനും നമ്മുടെ കൂടെ ആദ്യമേ നിൽക്കുന്നത് നമ്മുടെ അമ്മ തന്നെയായിരിക്കുള്ളൂ. അതൊരിക്കലും റീപ്ലേസബിളും അല്ല അല്ലെ ആ ഒരു പൊസിഷൻ. ഞാനിപ്പോ ഒരു അമ്മയായപ്പോഴാണ് എൻ്റെ അമ്മ ഫേസ് ചെയ്ത പല ചലഞ്ചസും ഞാൻ ഗോത്രൂ ചെയ്യുന്ന കേട്ടോ. അപ്പം ഇപ്പൊ ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട്, 6 വയസ്സും 4 വയസ്സും. വീട്ടിലുള്ള അമ്മയായതുകൊണ്ട് ഞാൻ 24/7 അവരുടെ കൂടെ തന്നെയാണല്ലോ. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചലഞ്ചസാണ് എന്റെ ലൈഫിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഇത് വേണ്ടെങ്കിൽ അടുത്ത ആൾക്ക് അത് വേണ്ട, ഒരാൾ ഇടിപിടിക്കണമെങ്കിൽ അടുത്ത ആൾക്ക് അത്, അങ്ങനെ ഒരാൾക്ക് അസുഖമാണെങ്കിൽ അടുത്ത ആൾക്ക് അസുഖം, ഒരാൾ കരയാണെങ്കിൽ അടുത്ത ആൾ കരയുക. അപ്പൊ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകേണ്ട ഒരു വലിയൊരു ചലഞ്ചിൽ കൂടെ ഞാനിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പണ്ട് എന്റെ അമ്മ തന്ന ഓരോ അഡ്വൈസാണ് ഇപ്പൊ ഞാൻ എന്റെ മക്കളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ട് നമ്മൾ വളർന്ന രീതിയിലല്ല ഇപ്പോഴത്തെ മക്കൾ വളർന്നുകൊണ്ടിരിക്കണം അല്ലെ. ആസ് എ ന്യൂ ജനറേഷൻ മദർ നമ്മൾ നമ്മുടെ മക്കളെ കൂടുതൽ ചീത്ത പറയാതെയും ഓവർ പാമ്പറിങ് ആയിട്ടൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം നമുക്ക് ചെയ്യാം അല്ലെ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ പണ്ടത്തെ പോലെ ജോയിന്റ് ഫാമിലി ഇപ്പൊ കാണുന്നില്ല. അപ്പൊ എല്ലാം ന്യൂക്ലിയർ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും പിള്ളേർക്ക് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലെ, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ എൻഗേജ്ഡ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെയ്യിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക്. അവർക്കൊരു ഡിസിപ്ലിൻ പോലത്തെ ഒരു, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാര് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ചെയ്യും, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറ്റുക, ഈ സ്ഥലത്ത് വെക്കുക, ആ സ്ഥലത്ത് വെക്കുക, ടിഫിൻ ബോക്സ് വെക്കുക, ഈ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. എന്താന്ന് വെച്ചാൽ ഓവർ ഫ്രീഡം ആയാലും പ്രശ്നമാണ്, ഫ്രീഡം ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ അമ്മമാരോടും എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വെക്കുക, നല്ല ഫ്രീഡം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക, കൊടുക്കാത്ത സ്ഥലത്ത് കൊടുക്കാതിരിക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ അമ്മമാര് ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ പല ന്യൂസസ് കാണുന്നത് കൊണ്ട് നമുക്കിപ്പോ എവിടെ ഒറ്റയ്ക്ക് വിട്ടാലും ഭയമാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതും നമ്മുടെ മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ഈ ലോകത്തിന് നമ്മുടെ മക്കളെ അടിപൊളിയാക്കി കൊടുക്കണം അല്ലെ, നമ്മളെ നല്ല മക്കളായിട്ട് വളർത്തി കൊടുക്കണം. അപ്പം എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ.
2: എറണാകുളത്ത് നിന്നുള്ള മാജിദ റഷീദ്.
1: ആദ്യം തന്നെ എല്ലാവർക്കും മാതൃദിനാശംസകൾ. എൻ്റെ മോൾക്ക് 9 ഇയേഴ്സ് ആയി, ഞാനെന്ന മദറിനും 9 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ സമപ്രായക്കാരായിട്ടുള്ള രണ്ടു പേര് തമ്മിലുള്ള തർക്കങ്ങളും വഴക്കും വാശിയും കുറുമ്പൊക്കെ നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അവരുടേത് എന്ന് പറയുന്നത് 9-10 പോകുന്ന ഏജ്, ജെൻ ആൽഫ. ഒരു ജെൻ ആൽഫേനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളുടെയും ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലം അങ്ങനെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ചോയ്സ് ഉണ്ട്, എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്. നമ്മളുടെ ചൈൽഡ്ഹുഡ് പോലെയല്ല. നമ്മൾ ഒരുപാട് പുറത്തിറങ്ങി കളിക്കുന്ന അവരിപ്പോൾ ഒരുപാട് ബുക്സ് വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു. അതിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് അവരുടെ സ്വഭാവത്തിലും സംസാരത്തിലും ചിന്തകളിലും കാഴ്ചപ്പാടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 9 ഇയേഴ്സ് ആയ കുട്ടി എന്ന് പറഞ്ഞ് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം, അവരെന്ത് ധരിക്കണം, അവരെന്ത് പറയണം, എല്ലാത്തിനെ കുറിച്ചും ധാരണയുണ്ട്. അവരുടെ മുന്നിൽ നമ്മൾക്കാണ് ഒന്നും അറിയാത്തവർ എന്നുള്ളതൊരു ചിന്തയാണ്. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും സൊസൈറ്റിയിൽ നമ്മൾ ഏത് ലെവലിലാണെങ്കിലും നമ്മുടെ മക്കളുടെ മുന്നിൽ നമുക്കൊന്നും അറിയില്ല. ചില സമയത്ത് അവർ വന്ന് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതെന്താന്ന് അറിയാം. കാരണം അതിൻ്റെ ആൻസർ അവർക്കറിയാം, എന്നാലും ചോദിക്കും ഇതെന്താന്ന് അറിയാമോ. ഇപ്പം നമ്മൾ വല്ല തിരക്കിലാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതൊന്നും അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം നമ്മുടെ ഈഗോ ഹേർട്ടാവും, കാരണം നമുക്കും സെയിം ഏജ് ആണല്ലോ. ഞാനെന്നുള്ള മദർ ജനിച്ചിട്ടും 9 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പം നമ്മളെ ഈഗോനെ ഹേർട്ട് ചെയ്യും. അപ്പം പിന്നെ അതൊരു വഴക്കാവും, വാശിയാവും, ചീത്ത പറച്ചിലാവും. അപ്പം ചില സമയത്ത് തോന്നും നമ്മൾ ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണോ എന്ന്. പക്ഷെ നമ്മൾ

ടോക്സിക് ആയതുകൊണ്ടല്ല, നമ്മളും ആ ഒരു ജനറേഷൻ മില്ലേനിയത്തിൽ നിന്ന് കഴിഞ്ഞു എന്നാൽ ജെൻസിയിൽ എത്തിയിട്ടും ഇല്ല എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്ന പാരൻസ് ആണല്ലോ ഈ സമയത്തുള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഒരു കാര്യം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഭയങ്കര പാടാണ്. അവർക്ക് അതിൻ്റെ സയന്റിഫിക് വശങ്ങൾ വരെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരതിന് അത് ഓക്കെ എന്ന് പറയുള്ളൂ. പിന്നെ നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തിയ ആ ഒരു കാലഘട്ടമല്ല ഒന്നും. നമ്മുടെ പാരൻസ് നമ്മളോട് പറയാണ് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല, ബാക്കി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഇവരങ്ങനെയല്ല, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അത് ഈ സമയത്തിൻ്റെ പ്രശ്നമാണോ, അതല്ല ഇൻ കേസ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിനൊക്കെ നമ്മൾ വ്യക്തമായ ഉത്തരം കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നുള്ളൂ. ചില സമയത്ത് തോന്നും എങ്ങനെ ഈ 7, 8, 9 വയസ്സിലെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഒട്ടും ചേരാത്ത രണ്ടുപേരായി പോകുമെന്ന് തോന്നും. കാരണം വീട്ടിൽ നിൽക്കുന്നവർക്കാണല്ലോ, പാരൻസ് മദറിനാണല്ലോ കൂടുതലായിട്ട് അറിയാവുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടും തോന്നും, അവരിപ്പോൾ തന്നെ എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളവരാണല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ പാരൻസിന് നമുക്ക് പറഞ്ഞു തരാനൊന്നും കഴിയില്ലായിരുന്നു. കഴിയില്ല മീൻസ് ഇന്നത്തെ പാരൻസിനെ പോലെ അപ്ഡേറ്റഡ് അല്ലായിരുന്നു, അവരത്ര എഡ്യൂക്കേഷൻ ഉള്ളൂ, അവർ അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ചുറ്റുപാടിലെ ആളുകൾ എന്ത് ചെയ്യുന്നു അത് തന്നെ ഫോളോ ചെയ്യുന്നു, മറ്റവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു അത് തന്നെ നിങ്ങൾ ചെയ്യൂ എന്നുള്ള പോലെയാണ്. ഇപ്പോഴത്തെ പാരൻസ് അങ്ങനെയല്ല, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ഇമോഷണലിയും ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിൽ വന്ന് ആ ഒരു ബോയ് എന്നെ ബാഡായിട്ട് വിളിച്ചു, അപ്പം നമുക്ക് പറയാം നമ്മൾ ആ സാധനമാണോ, മോൾ ആ സാധനമാണോ, അല്ലല്ലോ, അപ്പം പിന്നെ നമുക്കത് ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് അവരെ ഒരുപാട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ കാലത്തിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴും പുറത്തിറക്കാൻ പറ്റില്ല. അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഏത് ഏജ് ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടെ കുട്ടികളെങ്ങനെ പ്രൊട്ടക്ട് ക്റ്റീവായിട്ട് പിടിച്ച് വളർത്തുന്ന ഒരു ഫീലിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് അത്രക്ക് പ്രശ്നമില്ലായിരുന്നു, കുട്ടികൾ വൈകുന്നേരം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ഒരു സമയമാകുമ്പോൾ തിരിച്ചു വരും. ഇത് നമ്മുടെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ കോറിഡോറിൽ കളിക്കുമ്പോൾ വരെ നമ്മൾ 10 വട്ടമാണ് നമ്മൾ പോയി നോക്കുന്നത് അവിടെ തന്നെ ഇല്ലേ അവിടെ തന്നെ ഇല്ലേ എന്നുള്ളത്. കുട്ടികളും ചില സമയത്ത് അവരെന്താ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരുപാട് കേസുകൾ കാണുമ്പോൾ നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് വഴക്ക് പറയാൻ പറ്റുന്നില്ല. കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്. ചിലവർ കരയുമായിരിക്കും, ചിലവർ കുറച്ചു നേരം പിണങ്ങി നിൽക്കുമായിരിക്കും, ചില കുട്ടികൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇങ്ങനത്തെയൊക്കെ ന്യൂസ് കാണുമ്പോൾ നമുക്ക് പേടിയാ, വഴക്ക് പറയാൻ പേടി, പഠിക്കാൻ പറയാൻ പേടി, എല്ലാം പേടിയാണിപ്പോൾ. ശരിക്കും ഇപ്പോഴത്തെ പാരൻസ് ആണ് ഒരു ട്രബിളിലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാം, എന്തെങ്കിലും നമ്മളൊരു പ്രഷറിൽ നിൽക്കുമ്പോൾ ഇവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പിന്നെ ചെയ്യാമെന്നോ ഓക്കെ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ തീർന്നു. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ഈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യും, പറ്റില്ല എന്നങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഭാഷയാണ് അവർക്ക്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഒരു മിക്സ്ഡ് ഇമോഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്ന് വരുന്ന ഭാവിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാ പാരൻറ്റും ഡിഫറെൻ്റാണ് കുട്ടികളും. പക്ഷേ ഒരു ആൽഫ ജെൻ ആൽഫയിൽ ഉള്ള ഒരു കുട്ടികൾ കോമൺ ആയിട്ടുള്ള ടി വി ഫോണ് അതിൽ നിന്നൊക്കെ മാക്സിമം എൻ്റെ മോളെ ഞാൻ അതിൽ നിന്നൊക്കെ അഡിക്ഷൻ ഇല്ലാതെ കൊണ്ടുവരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ തോട്ട് ഇതാണ് ഇന്ന് എങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം മാക്സിമം ടി വി ഒഴിവാക്കണം, ഫോണ് കൊടുക്കാറില്ല, മാക്സിമം ടി വി ഒഴിവാക്കണം. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴേ എന്തിലാണ് ഞാൻ ഇന്ന് സ്റ്റെക്ക് ചെയ്യിപ്പിക്കുക, 10 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങും ബോറടിക്കുന്നു, ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും. വെക്കേഷൻ ആയിക്കഴിഞ്ഞാലും ഭയങ്കര സ്ട്രെസ്സാണ്, എങ്ങനെ ഇവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, ഇവരെങ്ങനെ അടക്കിയിരുത്തും, ഇവരെങ്ങനെ നല്ല നല്ല രീതിയിലേക്ക് കുറച്ചു നേരം ബുക്സ് വായിക്കാൻ പറയും അത് വായിക്കും. ഓരോ ലൈൻ ബൈ ലൈൻ അവർക്ക് കൺഫ്യൂഷനാണ്, ഇതെന്താണ് ഇതെന്താണ് അതെന്തുകൊണ്ട് വന്നു. അപ്പം അതിന് കൂടെ അത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ ഇരിക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു മാതൃത്വ ദിനങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് തോന്നും ബ്ലെസ്സിങ് ആണ്, കുട്ടികളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുന്നുണ്ടല്ലോ. നമുക്ക് നമ്മളുടെ പാരൻസ് നമ്മളോട് പോലും ചോദിക്കാതെ നമ്മളെ കൊണ്ടുപോയി കോഴ്സിന് ചേർക്കുന്നു, നമുക്ക് വേണ്ട ഡ്രസ്സ് എടുക്കുന്നു ചെയ്യുന്നു. ഇത് അതുപോലും പറ്റില്ല. സ്കൂളിലെ CCA ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്ന് വരെ നമുക്ക് അതിൽ സജഷൻ പറയാൻ പറ്റുന്നില്ല. അവർ പറയും തിരിച്ച് ചോദിക്കുന്നതാ, ഞാനല്ലേ പഠിക്കേണ്ടത്, അപ്പം ഞാനല്ലേ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും ഞാനല്ലേ വെയർ ചെയ്യേണ്ടത്, അപ്പം ഞാനല്ലേ ചൂസ് ചെയ്യേണ്ടത്.
അതൊരാളുടെ ചോയ്സിലേന്ന് മക്കൾ നമ്മളോട് പറയുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില സമയത്ത് ബ്ലെസ്സിങ് ആണെങ്കിലും ചില സമയത്ത് നമുക്കും തോന്നും നമ്മളുടെ റോൾ എന്താണെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ സ്ട്രെസ് ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ സ്ട്രെസ് കൂടുന്നു എന്നല്ലാതെ അവർക്ക് മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇമോഷണലി വീക്കായി കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കിഡ്സ്

0: ആണെന്ന്. കാരണം നമ്മുടെ ഫേസ് മാറുമ്പോഴേക്ക് എന്ത് പറ്റി നമ്മളെ കൂടെ ഇരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ചില സമയത്തൊക്കെ അവരുടെ ആ ഒരു സ്റ്റബൺ ഫേസ് അവർ മാറുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെ മദേഴ്സ് ഡേ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറ ഇനിയുള്ള കുട്ടികളൊക്കെ കുറച്ചും കൂടെ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേഷനാണ് ഇനി വരാൻ പോണത്. അതിനനുസരിച്ച് പാരൻസും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ, കുട്ടികളൊക്കെ ഭയങ്കര സേഫായിട്ട്, നല്ല നല്ല മനുഷ്യത്വമുള്ള, നല്ല പെരുമാറാൻ അറിയുന്ന, എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന, സ്വന്തം കാര്യങ്ങൾ നന്നായി ചെയ്യാൻ അറിയുന്ന, നന്നായി പഠിക്കാൻ കഴിയുന്ന നല്ലൊരു ജനറേഷൻ, വ്യക്തമായ ധാരണയുള്ള നല്ലൊരു ജനറേഷൻ വരട്ടെ എന്നുള്ളൊരു ആശംസ എല്ലാവർക്കും നൽകിക്കൊണ്ട്.
1: തൃശൂർ കെഎസ് ഡി സിയിലെ അക്കൗണ്ടന്റ് ഐശ്വര്യ എം എസ്.
2: ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുന്നു എന്നാണല്ലോ. എന്നാൽ കുട്ടിക്ക് കിട്ടുന്ന അതേ പരിഗണന അമ്മയ്ക്കും കൂടി കിട്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്നാൽ ഇന്നത്തെ അമ്മമാർക്ക് ആ ഒരു പരിഗണന കിട്ടാനുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും എല്ലാവർക്കും കിട്ടണം എന്നില്ല. എന്നാലും ആ ഒരു പരിഗണന നമ്മുടെ ഒരു റൈറ്റ് ആണ് എന്നുള്ള ഒരു അവയർനെസ് അമ്മമാരിലുമുണ്ട്, ഫാമിലിയിലുമുണ്ട് എന്നുള്ളതൊരു വലിയ മാറ്റമായി തോന്നുന്നു. പിന്നെ പണ്ടത്തെ അമ്മമാർക്ക് ഈ കുട്ടിയുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനായി ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. അതായത് ഇപ്പോൾ ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ പല പല കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി അമ്മയുടെ ലോകം കുട്ടിയിലേക്ക് ഒതുങ്ങാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പണ്ടൊന്നും ഇതുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ പണ്ടും ഇതുണ്ടായിരുന്നു, ഇന്നും ഇതുണ്ട്. പണ്ട് ഇത് തുറന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല, അതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല, അത് പറയാനുള്ള ബോൾഡായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നു എന്നുള്ളതും സംശയമാണ്. പക്ഷേ ഇന്നതെല്ലാം തുറന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ട്, അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സമൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ എംബ്രേസ് ചെയ്യണ, അതുപോലെ തന്നെ ഒരു അമ്മയും കൂടി എംബ്രേസ് ചെയ്യണ ഒരു സൊസൈറ്റിയാണ് ഇന്നുള്ളത് എന്നുള്ളത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അമ്മ എന്നുള്ളത് ഒരു ഇമോഷൻ, അത് അന്നും ഇന്നും ഒരുപോലെയാണ്. മറ്റൊരു കാര്യം പണ്ടത്തെ അമ്മമാരെ ഇന്നത്തെ അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ഒരു പേഴ്സണൽ സ്പേസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല പണ്ട്. പക്ഷെ ഇന്നത്തെ അമ്മമാര് ആ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ മീ ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടിയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെയധികം മനസ്സിലാക്കുന്നതാണ്. അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഗോൾസും അതെല്ലാം അവർ കൊണ്ടുപോകാനായിട്ട് കുട്ടിയുടെ ഒപ്പം തന്നെ അതിനും കൂടിയും ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അമ്മമാർ ഒരു ടൈം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: പ്രായോഗികതയാണ് യുവതലമുറയിലെ അമ്മമാരെ നയിക്കുന്നത്. യുവതലമുറയിലെ അമ്മമാരുടെ പ്രതിനിധി ശീതൾ മേനോൻ.
3: ഒരു അമ്മ ആവുക എന്നത് ഐ തിങ്ക് എല്ലാ കാലത്തും വളരെ ചാലഞ്ചിങ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മദർഹുഡിന് പല പുതിയ ഡയമെൻഷൻസ് ഉണ്ട്. ബേസിക്കലി ഇന്നത്തെ പേരൻറ്റിങ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ പേരൻസിൻ്റെ ജനറേഷൻസിൽ പേരൻറ്റിങ്ങിന് മെയിൻ ഫോക്കസ് വാസ് ഡിസിപ്ലിൻ, പ്രൊട്ടക്ഷൻ, അതൊക്കെ ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പേരൻറ്റിങ്ങിൽ കുട്ടികളുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പൺ കോൺവെർസേഷൻസ് ആയാലും പിന്നെ അവരുടെ ഇമോഷൻസിന് നല്ലോണം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ വാല്യൂ കൊടുക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിനെപ്പറ്റി വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ചെയ്യുക, അതൊക്കെ ഇപ്പോൾ എല്ലാ പേരൻസും അവരുടെ പേരൻറ്റിങ് സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അഫ്കോഴ്സ് ജെന്റിൽ പേരൻറ്റിങ് ഉണ്ട്. നമ്മളിപ്പോൾ കുട്ടികളെ വളർത്തുന്നത് ഫിയർ ഇല്ലാണ്ട് യുനോ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ആണ് കുട്ടികളെ വളർത്താൻ ട്രൈ ചെയ്യണത്. ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ മദേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് അങ്ങനെയാണ് ചെയ്തു വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മദേഴ്സ് ഇപ്പോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോഴത്തെ മദേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്, പേരൻറ്റിങ്ങിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം അവയർനെസ് ഉണ്ട് ഇൻ ദയർ പേരൻറ്റിങ് സ്റ്റൈൽ. സോ എല്ലാവരും അവരുടെ ഒരു യുണീക്ക് പേരൻറ്റിങ് സ്റ്റൈൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഐ ഫീൽ ദാറ്റ് ഇസ് എ വെരി പോസിറ്റീവ് ചേഞ്ച്. പക്ഷേ നമ്മൾ നമ്മുടേതായ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക, റിസർച്ച് ഒക്കെ ചെയ്ത് വായിച്ച് നല്ല അവയർനെസ്സോടു കൂടി ഒരു പേരൻറ്റിങ് സ്റ്റൈൽ റിസർച്ച് ചെയ്തെടുക്കുക, നമുക്ക് വാട്ട് വർക്ക്സ്

0: ബെസ്റ്റ് ഫോർ അസ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പുതിയ ഡയമെൻഷനാണ്. ബിക്കോസ് പണ്ടൊന്നും അങ്ങനെ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ബിക്കോസ് നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും എന്ത് ചെയ്തു വന്നു അത് തന്നെ നമ്മളും ചെയ്യും. അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യേ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണു അങ്ങനെ ആരും ചോദിച്ചിട്ടും ഇല്ല. ആൻഡ് അത്രയ്ക്ക് ഇൻഫർമേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് ആ ഒരു ചേഞ്ച് ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ് ഫോർ ഓൾ ഓഫ് അസ്. പിന്നെ വേറൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ മദേഴ്സ് അവർക്ക് മനസ്സിലായി തുടങ്ങി ദറ്റ് നമ്മൾ ഹെൽത്തി ആയാൽ അമ്മമാർ ഇപ്പോൾ അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രീവിയസ് ജനറേഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ ഫാമിലിക്ക് വേണ്ടി തൻ്റെ നീഡ്സൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചൊരു ജനറേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ മദേഴ്സും മനസ്സിലാക്കി, ലൈക്ക് മെൻ്റലി ഹാപ്പിയും ഹെൽത്തിയുമായ മാത്രമേ ഒരു അമ്മയ്ക്ക് കുട്ടിയെ നന്നായിട്ട് നർച്ചർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരവരവരുടെ ഹാപ്പിനെസ്സിനും കുറച്ച് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അറ്റ്ലീസ്റ്റ് മെജോറിറ്റി കുറേ വീടുകളിൽ, എനിക്കറിയില്ല എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാവുമെന്ന്, ബട്ട് പല വീടുകളിലും ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയാലും ഫാമിലി ആയാലും ഈ ഒരു പുതിയ പേരൻറ്റിങ് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജനറേഷൻസായിട്ട് അവർ ചെയ്തു വരുന്ന പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അവരോട് മാറ്റി ചെയ്യാനും മാറ്റി ചിന്തിക്കാനും പറയുന്നത്. പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോൾ, ആ ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മുടെ ഈ ജേർണി കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആവുമെന്ന് ഐ ഫീൽ. അഫ്കോഴ്സ് മദർഹുഡ് ഒരു പെർഫെക്റ്റ് ആവാനുള്ള ഒരു പ്രഷറല്ല, ബിക്കോസ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ആയാൽ നമുക്കൊരു പെർഫെക്റ്റ് മദർ ആവാനുള്ള ഒരു പ്രഷറുണ്ട്. പക്ഷേ നമ്മൾ എന്നും ഓരോന്നും പഠിച്ച് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തു വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് ഇസ് വാട്ട് ഐ ഫീൽ. ആൻഡ് എല്ലാ അമ്മമാരും അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ബെസ്റ്റേ ചെയ്യുള്ളൂ. വിഷിംഗ് എവറി വൺ വെരി വെരി ഹാപ്പി മദേഴ്സ് ഡേ.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മൊഹബത്തേൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്ന് ആലപിച്ചത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. ബാലലോകം. വീണ്ടുമൊരു അവധിക്കാലം കൂടെ. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവുമോ? കഥകളുടെ വിശാല ലോകത്തേക്ക് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബാലലോകം. കഥ പറഞ്ഞ് കഥ പറഞ്ഞെന്നെ കഥാകാരനാക്കിയ അമ്മയ്ക്ക് പുസ്തകങ്ങൾ അക്ഷരങ്ങൾ സമർപ്പിച്ച സാഹിത്യകാരന്മാർ ഒട്ടേറെയുണ്ട്. അത്തരം അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പം പങ്കുവയ്ക്കാനാകുന്ന ബാല്യകാലം ഇന്നുണ്ടോ? ആ വിടവ് നികത്തുകയാണ് ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ എന്ന ഈ പംക്തിയിലൂടെ. കഥ കേൾക്കാം കൂട്ടുകാരെ, അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശ്ശന്നൂർ.
2: കഥ കുഞ്ഞാട്.
3: കുഞ്ഞാടിനെ അമ്മ വാങ്ങിയത് മലമുകളിലെ ഒരു വീട്ടിൽ നിന്നായിരുന്നു. അവിടെ ധാരാളം ആടുകളുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടിയാണ് കുഞ്ഞാടിനെ കൊണ്ടുവരാൻ പോയത്. ഞങ്ങളെ കണ്ടപാടെ ഒരു പ്രത്യേക ഇഷ്ടം പോലെ കുഞ്ഞാട് ഞങ്ങളെ നോക്കി ഈണത്തിൽ കരഞ്ഞു. മേ മേ. ദേഹം മുഴുവൻ വെളുത്ത രോമങ്ങൾ നിറഞ്ഞ ചന്തം തികഞ്ഞ ആട്ടിൻകുട്ടിയായിരുന്നു കുഞ്ഞാട്. അരിഷ്ടിച്ച് കഴിയുന്ന ഒരു ദരിദ്ര വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന പോലെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ പെരുമാറ്റം. ഞങ്ങളുടെ വീടിന് പിന്നിലുള്ള പുല്ലാണിക്കാട്ടിലെ കാറയിലയും ശീമ ഇലയും അവൾ വയറ് നിറയെ തിന്നും. അവൾ ഒരു രാജകുമാരിയെപ്പോലെ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞു. കുഞ്ഞാട് വലുതായി. മതിപ്പാട് കാട്ടിയപ്പോൾ ഇടച്ചിലക്കുന്നിലെ കൊറ്റനാടിൻ്റെ അടുത്തേക്ക് അമ്മ അവളെ കൊണ്ടുപോയി. ആറുമാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞാട് പ്രസവിച്ചു. മഴയുള്ള ഒരു രാത്രിയായിരുന്നു അവൾ പ്രസവിച്ചത്. കന്നി പ്രസവമായതുകൊണ്ട് കുഞ്ഞാട് ഉറക്കെയുറക്കെ കരഞ്ഞു. അന്ന് രാത്രി അമ്മയും ഞാനും ഉറങ്ങിയില്ല. അമ്മ രക്ഷസ്ഥനും ഗുളികനും പണമൊഴിഞ്ഞു വെച്ചപ്പോൾ മൺദൈവങ്ങൾ പ്രസാദിച്ചു. കുഞ്ഞാട് പ്രസവിച്ചു. ഓമനത്വമുള്ള ഒരാണാട്. ഞങ്ങളവനെ പേരിട്ടു ടുട്ടു. ടുട്ടുമോൻ. ടുട്ടുമോൻ കേമനായി വളർന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പല വമ്പന്മാരെയും അവൻ കുത്തുമത്സരത്തിൽ തോൽപ്പിച്ചു. ടുട്ടുമോന് ഒരു വയസ്സ് തികയാറായപ്പോഴേക്കും അറവുകാരൻ മമ്മാലി ടുട്ടുമോനെ വാങ്ങാൻ ഞങ്ങളുടെ വീട്ടിലെ നിത്യസന്ദർശകനായി മാറി. അമ്മയും മമ്മാലിയും വിലപേശിക്കൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് കേണു, ഞാൻ വലുതായാൽ ടുട്ടുമോൻ്റെ വില ഞാൻ അമ്മയ്ക്ക് തരാം, ടുട്ടുമോനെ കൊടുക്കല്ലേ. എത്രയെത്ര ആടുകളെയാണ് മമ്മാലി കൊല്ലുന്നത്! സ്കൂളിലേക്ക് പോകുമ്പോൾ വടക്കുമുറിയിലെ അറവുശാലയിൽ കൊന്ന് തൊലിയുരിഞ്ഞ ആടുകളെ വരിവരിയായി കെട്ടിത്തൂക്കിയത് കാണാം. ഞാൻ ദിവസവും പ്രാർത്ഥിച്ചു, മമ്മാലി ദുഷ്ടൻ ചത്തുപോകട്ടെ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ ടുട്ടുമോനില്ല. ടുട്ടുവിനെ മമ്മാലി കൊണ്ടുപോയെന്ന് അമ്മ പറഞ്ഞു. അവനെ നോക്കിയ വകയിലെ നോട്ടക്കൂലിയായി മമ്മാലി എനിക്ക് 5 രൂപ അമ്മ കൈവശം കൊടുത്തേൽപ്പിച്ചിരുന്നു. അന്നു രാത്രി ഞാൻ ഉറങ്ങിയില്ല. ടുട്ടുവിനെ നഷ്ടപ്പെട്ട കുഞ്ഞാടിൻ്റെ കരച്ചിൽ. പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കണ്ടു അറുത്ത് തോലുരിച്ച് കെട്ടിത്തൂക്കിയ ടുട്ടുവിൻ്റെ ജഡം. താഴെ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നു ടുട്ടുവിൻ്റെ തല. കുഞ്ഞാ

0: പിന്നെയും പിന്നെയും പ്രസവിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞാടിൻ്റെ പാൽ ഞാൻ നിത്യവും കുടിക്കും. എൻ്റെ അമ്മയുടെ മുലപ്പാലിനേക്കാൾ ഞാൻ കുടിച്ചത് കുഞ്ഞാടിൻ്റെ പാലായിരിക്കും. കുഞ്ഞാടിൻ്റെ മക്കളെ വിറ്റ് എൻ്റെ അമ്മ മുത്തുമണിമാല, മൂക്കുത്തി, ഇളക്കത്താലി ഇത്യാദി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വമ്പത്തിയായി ഞെളിഞ്ഞു നടന്നു. കുഞ്ഞാട് ഞങ്ങളുടെ വീട്ടിലെ സർവ്വൈശ്വര്യമായി കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ കുഞ്ഞാടിനെ കണ്ട് മറ്റ് സ്ത്രീകൾ മൂക്കത്ത് വിരൽ വയ്ക്കും. അവർ പറയും, ആടായൽ ഇങ്ങനെ വേണം, സുന്ദരി കുഞ്ഞാടിനെ പോലെ. വർഷവും ഗ്രീഷ്മവും മാറി മാറി വന്നു. കുഞ്ഞാടിൻ്റെ മുരുമുരുത്ത പിന്നോട്ട് വളഞ്ഞ കൊമ്പുകൾ കണ്ട് നാൽക്കാലികളുടെ ലക്ഷണം നോക്കാനറിയുന്ന ചിരുത ഒരിക്കൽ പറഞ്ഞു, കുഞ്ഞാടിന് വയസ്സായി, ഇനി പ്രസവിക്കില്ല. അങ്ങനെ അമ്മ ദയാദാക്ഷിണ്യമില്ലാത്ത ആ തീരുമാനമെടുത്തു, കുഞ്ഞാടിനെ വിൽക്കുക. അമ്മ മമ്മാലിയെ വിളിച്ചു വരുത്തി. മമ്മാലി പറഞ്ഞു, മൂത്താടായതിനാൽ വില കുറയും. ഞാൻ വിലക്കിയിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാമായിരുന്നിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, കുഞ്ഞാടിനെ വിൽക്കരുതേ, എൻ്റെ അമ്മയത് കേട്ടില്ല. പിറ്റേന്ന് മമ്മാലി വന്നു, അമ്മയ്ക്ക് വില കൊടുത്തു, എനിക്ക് നോട്ടക്കൂലി തന്നു. ഞാനത് വാങ്ങിയില്ല. കുഞ്ഞാടിന് എല്ലാം മനസ്സിലായിരുന്നു. മമ്മാലി കയറ് പിടിച്ചപ്പോൾ കുഞ്ഞാട് യാതൊരുവിധ എതിർപ്പുമില്ലാതെ തിരിഞ്ഞു നോക്കാതെ മമ്മാലിയോടൊപ്പം യാത്രയായി. പ്രതിഷേധിക്കാത്ത യാത്ര.
1: കഥ കേൾക്കാം കൂട്ടുകാരെ. കഥ അവതരിപ്പിച്ചത് പ്രദീപ് പേരശന്നൂർ.
2: തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചില പരിപാടികൾ കഴിഞ്ഞ ആഴ്ച കേട്ടുവല്ലോ. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്. ആദ്യം മുഹമ്മദ് അഫ്വാസ് അവതരിപ്പിക്കുന്ന കവിത.
3: അറിയുന്നു ഗോപികേ, നിന്നെ ഞാനെൻ്റെ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരൂർമ്മത്തൻ മധുവായി മധുരമായി.

നിയ ജിജേഷ് അവതരിപ്പിച്ച ലളിതഗാനമാണ് കേട്ടത്. ഇനിയൊരു ദേശഭക്തിഗാനം കേൾക്കാം. ആലപിക്കുന്നവർ ഇഷ ഷർമിൻ, ഫാത്തിമ സിദ്ര, ഹന്ന മെഹറിൻ, ശ്രിയ എസ് നായർ, നിയ ജിജേഷ്, ബൃന്ദ മുരളീധരൻ, അനഖ പി പ്രദീപ്, ഫാത്തിമ മെഹറിഷ്.

ദേശഭക്തിഗാനമാണ് നിങ്ങൾ കേട്ടത്. തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കേട്ടത്. ബാലലോകത്തിൽ അവസാനമായി പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ MB ശ്രീഗണേഷിന്റെ മൃദംഗവാദനം കേൾക്കാം.

0: പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ എം ബി ശ്രീഗണേഷിന്റെ മൃദംഗവാദനമാണ് കേട്ടത്.
1: നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത മനമ്മൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. നമുക്ക് കേൾക്കാം.
2: ഇയം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഇതാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതന സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഃ വിവിധ സ്പർദ്ധാഃ അവതാര്യന്തേ. പ്രഥമം വയം ഏകം സംസ്കൃത പദ്യപാരായണം ശൃണുമഃ. അത്ര കാളിദാസസ്യ കുമാരസംഭവേ പഞ്ചമസർഗാത് ഉദ്ധൃതാഃ കേചന ശ്ലോകാഃ ആലപ്യന്തേ. പദ്യപാരായണം പ്രസ്തൗതി ഗൗരി വി എൽ.
3: നമസ്തേ.

था कृतस्मित समालम्बे वृषराजकेतन तं वीक्ष्य वे।

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് ആലിയാട് ബി രമണൻ നായർ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം മീനത്തിൽ താലികെട്ട്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാറും രജു ജോസഫും ആലപിച്ചത്.

0: ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ അത്താണിയിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി സിമെറ്റ് പ്രോജക്ട് സ്റ്റാഫുകളുടെ വിവിധ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രോജക്ട് അസിസ്റ്റന്റ് ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്. വാക്ക് ഇൻ ഇന്റർവ്യൂ തീയതി ഈ മാസം 12. പ്രോജക്ട് അസോസിയേറ്റ് ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത രസതന്ത്രത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് അഥവാ 60% മാർക്ക്. ബിരുദാനന്തര ബിരുദം. വാക്ക് ഇൻ ഇന്റർവ്യൂ തീയതി ഈ മാസം 13. ഒഴിവുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് സിമെറ്റ് വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. cmet.gov.in. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്നതിന് ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഇന്റർവ്യൂ ദിവസങ്ങളിൽ രാവിലെ 8:00-10:30 ഇടയ്ക്ക് അത്താണി സിമെറ്റിൽ രജിസ്ട്രേഷന് ഹാജരാകേണ്ടതാണ്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് ചാലക്കുടിയുടെ നിയന്ത്രണത്തിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് സ്റ്റുഡൻസ് കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 25-45 ഇടയിൽ പ്രായമുള്ള എംഎ സൈക്കോളജി അഥവാ MSW സ്റ്റുഡൻസ് കൌൺസിലിംഗ് പരിശീലനം നേടിയവർ, MSc സൈക്കോളജി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൌൺസിലിംഗിൽ സർട്ടിഫിക്കറ്റ് അഥവാ ഡിപ്ലോമ യോഗ്യത നേടിയവർക്കും സ്റ്റുഡന്റ് കൌൺസിലിംഗ് രംഗത്ത് മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. 2 ഒഴിവുകളാണ് ഉള്ളത്. സ്ത്രീ 1, പുരുഷൻ 1. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും നൈപുണ്യവും കഴിവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകി മുൻഗണന നൽകും. താൽപര്യമുള്ളവർ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 25 വൈകുന്നേരം 5 മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി 6803307 എന്ന വിലാസത്തിൽ അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0408-29600. മറ്റൊരു നമ്പർ 0408-27060100. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിച്ചുവരുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഒബ്സർവേഷൻ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നീ സ്ഥാപനത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി കെയർ ടേക്കർ, കുക്ക്, വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനായി ഈ മാസം 23 രാവിലെ 11 തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ഇന്റർവ്യൂ നടത്തും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 0487-233-7794 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് ന പഡേ ആപ്.

0: അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
2: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ, ഡോക്ടർ ജി സുജയുമായി അഭിമുഖം, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8:00 നാടകം ഔറംഗസേബ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം. അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, രാജ്കുമാർ മജുംദാർ സന്തൂറിൽ അവതരിപ്പിക്കുന്നു, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ, 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ, CSI ചർച്ച് കുന്നംകുളം അവതരിപ്പിച്ചത്, 6:35 വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 അക്ഷര കേരളം, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം, 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 90 നിറവിൽ ആകാശവാണി, മുരളീധര ഷേണായ്, ഷീലാരാജ്, ബാബു സന്നിധാനം എന്നിവർ പങ്കെടുക്കുന്നു, 8:45 10:15 വൈകിട്ട് രാത്രി 8:15 10:30 ചലച്ചിത്രഗാനങ്ങൾ, രാവിലെ 9:30 യുവവാണി, 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി VC യുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം ആദ്യഭാഗം, 10:00 ലളിത സംഗീത പാഠം, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം, പങ്കെടുക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്, 10:45 ഗസൽ, 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 തായമ്പക, കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളിപ്പദങ്ങൾ, കലാമണ്ഡലം CV സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്, 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 3:30 ഏവൂർ പ്രീതാ വാര്യരുടെ സംഗീത കച്ചേരി, പേരൂർ ജയപ്രകാശ് വയലിൻ, പാലക്കാട് ഗണേഷ് വർമ്മ മൃദംഗം, വൈകിട്ട് 4:30 വനിതാവേദി പുനഃപ്രക്ഷേപണം, 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, 5:10 സ്വാസ്ഥ്യം, 5:20 കഥകൾ അതിസാദരം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 സമകാലികം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ആകാശവാണി ഗായക സംഘം പാടിയ ഗാനങ്ങൾ, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം, 8:00 നാട്ടുചിന്ത, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 പണ്ട് 9:30 അഖില കേരള റേഡിയോ.

റേഡിയോ നാടകോത്സവം ഒന്നാം ദിനം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ 11 മണിക്ക് സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം വയലാർ രാമവർമ്മ എഴുതി, ജിദേവരാജൻ ഈണം നൽകി, പി മാധുരി പാടിയത്. ചിത്രം ചെമ്പരത്തി.

0: Mark, veteran player, come coach Martin Damsbo, 147-144 in the bronze medal playoff. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Phogat, accusing her of indiscipline and anti-doping rule violations. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കോഴിക്കോട് ജില്ലയിലെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം, പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി

0: സ്റ്റാൻഡുകളുടെ നിർമ്മാണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ് ഹിൽ പ്ലാന്റിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങളായി കുന്നുകൂടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ ബയോമൈനിങ് വഴി ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ വിപുലീകരിക്കാനും കോഴിക്കോട് ബീച്ചിൽ ബയോവേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനും കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽഗീസ് ടീച്ചർ അധ്യക്ഷയായി. പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സിബി, ബാബു കപ്പുറത്ത് കണ്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ആർ രത്നേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുരളി എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ്, ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ട് ഡയറക്ടർ വി ജസീർ, റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ടി അബ്ദുൽ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ഹോമിയോപതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപതി എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഒ സദാശിവം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മീൻ വയലിൻ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി എം സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ ബി റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിൽ ഹോമിയോപതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധ അവതരണവും നടന്നു. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം എ ഡി എം പി അഖിൽ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷനായി. എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ സി പത്മിനി, കോഴിക്കോട് ജി എം എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ശൈല, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. മെയ് 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെ കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്ക് ജൽ വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജിത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

0: കർമ്മങ്ങൾ എന്നതാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം ജനമൈത്രി ഈ ആപ്തവാക്യം കാഴ്ചവെക്കുന്ന ആശയത്തോട് ചേർന്നു നിൽക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം: മൃദുഭാവേ ദൃഢകൃത്യ. സംസ്കൃതത്തിലുള്ള ഈ വാക്യത്തിന്റെ അർത്ഥം മൃദുവായ പെരുമാറ്റം, ദൃഢമായ കർമ്മങ്ങൾ എന്നതാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം ജനമൈത്രി ഈ ആപ്തവാക്യം കാഴ്ചവെക്കുന്ന ആശയത്തോട് ചേർന്നു നിൽക്കുന്നതാണ്. ഇനി ചിന്താവിഷയം. വിജയികൾ ഒരിക്കലും പിന്മാറുന്നില്ല, പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കുന്നില്ല. വിൻസ് ലോംബാർഡി. ചിന്താവിഷയം ഒരിക്കൽ കൂടി: വിജയികൾ ഒരിക്കലും പിന്മാറുന്നില്ല, പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കുന്നില്ല. വിൻസ് ലോംബാർഡി. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം: മൃദുഭാവേ ദൃഢകൃത്യേ. സംസ്കൃതത്തിലുള്ള ഈ വാക്യത്തിന്റെ അർത്ഥം മൃദുവായ പെരുമാറ്റം, ദൃഢമായ

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണി തൃശൂർ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തയും തുടർന്ന് നല്ല വാർത്തയും കേൾക്കാം തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ശുഭേന്ദു അധികാരി പശ്ചിമ ബംഗാള

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA മാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് ാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39 അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 1 വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ

0: ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
1: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന

കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാഠശേഖരങ്ങൾ നോക്കി നെടുവീർപ്പെടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ ഉൽ ഹഖ്. തൻ്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ പാടത്ത് നൂറുമേനി വിളയിച്ചെടുത്തത് വെറും നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിൻ്റെ ശുഭപ്രതീക്ഷകളാണ്. 12 വർഷം മുൻപാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ, 2 ടൺ നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശു വളർത്തലിലൂടെ കേരളത്തിൻ്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൽ ഹഖ്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ ധീരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 മണിക്കൂറിലധികം നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാ സേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൗരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിലുലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽപ്പരപ്പിലൂടെ തൻ്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിൻ്റെ അവശതകൾ മാറ്റിവെച്ച് തൻ്റെ കൊച്ചുവഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായ ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായ ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയോടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ
മരണത്തിന് പോലും മായ്ക്കാൻ

0: ാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവനായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽകുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ ആയുസ്സു മുഴുവൻ നന്ദിയോടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരു പിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്.
1: ഒരു കുഞ്ഞു പാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്ക് വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യൻ്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി.
0: നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കും. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9643 2 1 9 4 9 6 5 5 6 3 2 1, ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. ലാഭം നോക്കാതെ ജീവിക്കുന്നവർ സമൂഹത്തിന് നേട്ടമാകും. അവനവന് ആദായം നൽകുന്ന പദ്ധതികളെക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെയും വളപ്രയോഗത്തെയും ജലസേചനത്തെയും ഒക്കെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം മധുരതരമാക്കിയ എത്രയോ കായകനികളും കിഴങ്ങുകളും ഉണ്ട്. മിക്ക വീടുകളിലും അവയെല്ലാം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ കട്ടനോ ചായക്കോ ഒപ്പം അവയിൽ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. ചിലപ്പോൾ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ കൂവക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി ഇവയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരുന്നില്ലേ. കാന്താരിമുളകും ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇടികളിൽ ഇടിച്ച് അതിനോടൊപ്പം കഴിക്കുമ്പോൾ എന്തൊരു രുചിയായിരുന്നു അല്ലേ. ഒന്നോർത്തു നോക്കൂ, എത്ര പേർക്ക് കൊതിവെന്ന് കാണുമെന്ന് എനിക്കറിയാം. വായിൽ വെള്ളം മുറിയില്ലേ. അതൊക്കെ പോട്ടെ. കൂവക്കിഴങ്ങും കൂർക്കയും കപ്പലണ്ടിയും ഒക്കെ നമ്മൾ പണ്ടേ കൃഷി ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതി പഠിക്കാം. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ജി സുജയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കൂർക്കയുടെയും കൂവയുടെയും സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ എത്രയാണ്?
2: അതായത് മൈനർ കിഴങ്ങു വിളകളാണ് ഈ പറഞ്ഞ കൂർക്കയും കൂവയും. അവയുടെ പ്രസക്തി വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണിത്. കാരണം നമ്മുടെ കൂടുതലും നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ആവശ്യകതകൾ കൂടി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും വളരെയധികം അറിയപ്പെടാത്ത സസ്യവിഭവങ്ങൾക്ക് ചൂഷണം ചെയ്യേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായി വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രധാനപ്പെട്ട കിഴങ്ങുവിളകളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ. ഇവയൊക്കെ ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നു. പിന്നെ പരമ്പരാഗത പച്ചക്കറികളാണ്. പിന്നെ കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ഇതുകൂടാതെ ഹെൽത്ത് ഫുഡ് എന്ന ഒരു പേരിലും ഇവ നന്നായി അറിയപ്പെടുന്നു. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള മൈനർ കിഴങ്ങുവിളകൾ നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതലും അവയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവയുടെ ഉൽപ്പാദനക്ഷമത, ഏത് മൈനർ വിളയ്ക്കാണോ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളത് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അതുപോലെ നിലവിലുള്ള കൃഷി സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഇനങ്ങൾ നമുക്ക് ലഭ്യമാകണം. അല്ലെങ്കിൽ തന്നെ ഈ മൈനർ വിളകൾ ഈ കൃഷി സമ്പ്രദായങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴും അവയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടാകും. പിന്നെ ഇതുകൂടാതെ അവയ്ക്ക് കൂടുതലായിട്ടുള്ള മൂല്യവർദ്ധനവിനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് കൂവ എന്ന് പറഞ്ഞ വിളയ്ക്ക് കൂടുതൽ സാധ്യത വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഈ രണ്ട് വിളകൾക്കും ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ആവശ്യക്കാരുമുണ്ട്. അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് താല്പര്യവും കാണിച്ച് കർഷകർ വരാറുണ്ട് നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ.
1: മാഡം സൂചിപ്പിച്ച മാതിരി കൂവയ്ക്കാണെങ്കിൽ മൂല്യവർദ്ധനത്തിന്റെ സാധ്യതകൾ ഒത്തിരിയുണ്ട്. പിന്നെ കൂർക്ക നമ്മൾ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന്?
2: അതെ, കൂർക്ക എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത പച്ചക്കറിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമുക്ക് വേവിച്ച് ഒരു പച്ചക്കറിയായിട്ട് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ആ കാർബോ

0: കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഉരുളക്കിഴങ്ങിന് സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഡ്രൈ മാറ്ററിൻ്റെ അളവ് 31-33%, അതുപോലെ നല്ല തോതിൽ 18-20% മന്നജം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള പോഷകങ്ങൾ, വിറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. കിഴങ്ങുകളിലെ ധാതു ലവണങ്ങളായ കാൽഷ്യം, ഇരുമ്പ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, നീരോക്സികാരികളായ ഫീനോളിക് അമ്ലം, പിന്നെ ഫ്ലേവോനോയിഡുകൾ, പിന്നെ ടെർപീനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രമാത്രം ഔഷധ ഗുണവും പോഷക ഗുണവും ഉള്ള കൂർക്ക എന്ന് പറയുന്ന വിളയെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല അവബോധം ഇല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് കൃഷിക്കാരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള മണം എന്ന് പറയുന്നത് ടെർപീനുകൾ, അപൂരിത ടെർപിനോയിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കൂർക്കയ്ക്ക് ആ ഒരു പ്രത്യേക നമുക്ക് സ്മെല്ല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ സ്മെല്ല് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വിളയാണ്.
1: ഈ രണ്ട് വിളകളും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്?
0: രണ്ട് വിളകളും തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കൂർക്ക എന്ന് പറയുന്ന വിള നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാലഭേദമന്യേ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു വിളയാണ്. അതിനൊരു സീസണുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് ജൂലൈ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്താണ് കൂർക്ക കൃഷി ചെയ്യേണ്ടതെന്നും അതിലേറ്റവും ഉത്തമമായിട്ടുള്ള സമയം സെപ്റ്റംബർ മാസമാണെന്നുമാണ്. ആ സമയത്ത് നട്ടുപിടിപ്പിച്ച് ഉണ്ടാകുന്ന കൂർക്കയുടെ കിഴങ്ങുകൾക്ക് നല്ല വലിപ്പവും അതുപോലെ വിപണിയും മാർക്കറ്റ് വാല്യൂവും ഉണ്ടാകും. എല്ലാം കൊണ്ടും അതിൻ്റെ ഗുണവും എല്ലാം മെച്ചപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂവ അതുപോലെയല്ല. കൂവ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ കൂവ കൂടുതലും കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ മഴ ലഭ്യമാകുന്നതിനോടൊപ്പമാണ്
1: മൺസൂൺ
0: മുന്നേ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്.
1: ഈ കൂർക്കയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം നഴ്സറി ഉണ്ടാക്കേണ്ട ആവശ്യകത?
0: അതെ, കൂർക്ക നമ്മൾ സാധാരണ കിഴങ്ങ് നഴ്സറിയിൽ നട്ടുപിടിപ്പിച്ച് വള്ളിയാക്കിയിട്ടാണ് പ്രധാന കൃഷിയിടത്തിലേക്ക്
1: നടുന്നത്.
0: ജൂലൈ മാസം എന്ന് പറഞ്ഞുവല്ലോ, അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു 45 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഞാറ്റടി തയ്യാറാക്കണം. 1 ഹെക്ടർ സ്ഥലത്തേക്ക് വേണ്ട നടീൽ വസ്തു ലഭിക്കുന്നതിന് 500 ചതുരശ്ര മീറ്റർ സ്ഥലം വേണം ഞാറ്റടി. നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഞാറ്റടി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അടിവള. ഒരു ചതുരശ്ര മീറ്ററിന് നമ്മൾ കൊടുക്കേണ്ടത് 1 കിലോ ചാണകം എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വത്തിൽ തന്നെ ഇവിടെയും നമ്മൾ കാലിവെള്ളമോ ചാണകമോ കൊടുത്തിരിക്കണം. പിന്നെ ചെറുതായിട്ട് വാരങ്ങളോ കൂനകളോ ആക്കി കുറഞ്ഞ അകലത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കിഴങ്ങുകൾ നടേണ്ടത്. കിഴങ്ങുകളുടെ തൂക്കവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പവും ആകരുത്, തീരെ ചെറുതും ആകല്ല. ഒരു മീഡിയം 15-20 ഗ്രാം തൂക്കം വരുന്ന കിഴങ്ങുകളാണ് നമ്മൾ സാധാരണ നഴ്സറിയിൽ.
1: കണ്ണ് എത്ര വേണം?
0: അങ്ങനെയില്ല, അതിൻ്റെ വെയിറ്റ് ആണ്, അതിൻ്റെ ആ ഒരു സൈസ് നോക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. 500 ചതുരശ്ര മീറ്ററിന് നമുക്ക് ഉദ്ദേശം ഒരു 75 മുതൽ 100 കിലോ കൂർക്കയുടെ കിഴങ്ങ് വേണ്ടി വരും. ഇത് നട്ട് നമ്മളൊരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ അടിവളമായിട്ട് കാലിവളമേ കൊടുത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ വള്ളി ഉണ്ടാവാനും അതിൻ്റെ വൈൻസ് എന്ന് പറയുമല്ലോ, സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ വൈൻസ്, അതാണല്ലോ നമ്മൾ അടുത്ത പ്രധാന കൃഷിയിടത്തിലേക്ക് നടുന്നത്. അപ്പം അത് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടി ഈ പറഞ്ഞ നഴ്സറി ഏരിയയ്ക്ക് ഒരു 5 കിലോഗ്രാം യൂറിയ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് നല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യും. എന്നിട്ട് 45 ദിവസം കഴിയുമ്പോഴത്തേനും 10 മുതൽ 15 സെൻറ്റിമീറ്റർ നീളത്തിനുള്ള വള്ളിത്തലപ്പുകളാണ് നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടേണ്ടത്.
1: കൂവയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിഴങ്ങ് ഡയറക്റ്റ് ആയിട്ട് നടുവാണ്.
0: കൂവയ്ക്കും കിഴങ്ങ് കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ, കിഴങ്ങിൻ്റെ മൊത്തം സ്കെയിൽസ് അതിൻ്റെ അടിയിലൊക്കെയാണ് മുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൂവയിൽ. അപ്പോൾ അതൊരു ചെറിയ നീളത്തിനുള്ള 10-15 സെൻറ്റിമീറ്റർ നീളത്തിനുള്ള ഒരു കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് നടാം. അതല്ലെങ്കിൽ നഴ്സറിയിൽ ഈ കിഴങ്ങുകൾ നട്ടുപിടിപ്പിച്ച് കിളിർപ്പുകളാക്കിയിട്ട് ആ കിളിർപ്പുകൾ മുഴുവൻ ഭാഗം എടുക്കാതെ വേരും തണ്ടും അടങ്ങുന്ന ഒരു 10-15 സെൻറ്റിമീറ്റർ നീളത്തിനുള്ള കിളിർപ്പുകൾ അതും വേണമെങ്കിൽ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. എന്നാലും നമ്മൾ സാധാരണ കൃഷിക്കാരൊന്നും അതിനൊന്നും മെനക്കെടാറില്ല. വിളവെടുത്തു കഴിയുമ്പോൾ തന്നെ മിച്ചം കിടക്കുന്ന ഭാഗങ്ങൾ തന്നെ പൊടിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പം അതുകൊണ്ട് നമുക്കൊരു ചെറിയ കഷ്ണം മതി നടാനായിട്ട് ഉപയോഗിക്കാം.
1: നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി നല്ല ഇനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ?
0: അതായത് കൂർക്കയിലുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇനം. ഇത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം തിരുവനന്തപുരത്തുള്ള

0: ശ്രീകാര്യത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇനങ്ങളുടെ മുന്നിലും ആ ഒരു സവിശേഷതയുണ്ട് ശ്രീ എന്ന് പറയുന്നത്. അപ്പം ശ്രീധര എന്ന് പറയുന്ന ഇനം കൂർക്ക വളരെ നല്ല മെച്ചപ്പെട്ട പാചക ഗുണമുള്ള, ഹെക്ടറിന് ഉദ്ദേശം ഒരു 20-25 ടൺ വിളവ് തരാൻ ക്ഷമതയുള്ള ഒരിനമാണ്. നല്ല രീതിയിൽ അന്നജവും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കിഴങ്ങിൽ. കേരള കാർഷിക സർവകലാശാലയ്ക്കും നല്ല ഇനങ്ങളുണ്ട്. നിധി, സുഫല എന്നൊക്കെ പറയുന്ന
1: കൂവയ്ക്ക് ഇതേമാതിരി പ്രത്യേകമായിട്ട് ഇനം വല്ലതും ഉണ്ടോ? അതോ നമ്മുടെ നാടൻ ഇനങ്ങളിൽ തന്നെ?
0: നാടൻ ഇനങ്ങളാണ്, വെള്ളക്കൂവയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും വ്യാവസായിക ആവശ്യത്തിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉപയോഗങ്ങൾക്കെല്ലാം കൂടുതൽ കൃഷി ചെയ്യുന്നത് വെള്ളക്കൂവയാണ്.
1: മറ്റേത്
0: മഞ്ഞക്കളറിലുണ്ട്, നീലക്കൂവയുണ്ട്. ഇത് നമ്മൾ മരാൻഡ അരുണ്ടിനേസിയ എന്ന് പറയുന്ന കൂവയാണ് നമ്മൾ ഈ സാധാരണ വെള്ളക്കൂവ എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലും കൂർക്കയെ അപേക്ഷിച്ച് കൂവ ഇടവിള കൃഷിക്കും തണൽ ഉള്ള സാഹചര്യങ്ങളിൽ,
1: അതായത് തെങ്ങിത്തോപ്പിലൊക്കെ
0: ചെയ്യാം. ആ തെങ്ങ്, കമുക്, വാഴ, വാഴക്കിടയിൽ നല്ലതായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന, തണൽ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് കൂവ എന്ന് പറയുന്നത്.
1: ജലസേചനം എങ്ങനെ ഇതിന് ചെയ്യാം?
0: ജലസേചനം കൂർക്കയുടെ കാര്യത്തിൽ നമ്മൾ ജലസേചനത്തിന് നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ കൂടുതൽ ഈ സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആ സമയ തുലാവർഷം ഉണ്ടാവും. അതിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വള്ളി അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞ് പോവും. അപ്പം അത് കാരണം നമ്മൾ ജലസേചനം കൊടുത്തിരിക്കണം. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ മണ്ണിലുള്ള ജലത്തിൻ്റെ അംശം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ജലസേചനം കൊടുക്കുന്നത് നല്ല രീതിയിൽ കിഴങ്ങ് ഉൽപ്പാദനത്തിനും അതുപോലെ വലിപ്പമുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും സഹായിക്കും.
1: കൂവയ്ക്ക് നമ്മൾ അധികം വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ടോ?
0: കൂവ ശരിക്കും നമ്മൾ നിസ്സാരമാക്കി കളയുമെങ്കിലും കൂവയ്ക്കും നല്ല രീതിയിൽ കിഴങ്ങ് വലിപ്പം ഉണ്ടാകണമെങ്കിൽ വളം ചെയ്യണം. പിന്നെ എപ്പോഴും കിഴങ്ങു വിളകൾക്കെല്ലാം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ നൈട്രജൻ പൊട്ടാഷ്യമാണല്ലോ. അപ്പം അതിനും പറയുന്നത് 50 കിലോഗ്രാം നൈട്രജൻ, 25 കിലോഗ്രാം ഫോസ്ഫറസ്, 75 കിലോഗ്രാം പൊട്ടാഷ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ
1: വളങ്ങൾ,
0: രാസവളങ്ങൾ കൊടുക്കണം. അത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മുഴുവൻ ഫോസ്ഫറസും കൊടുക്കാം. പിന്നെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞിട്ട് പകുതി വീതം ഈ പറഞ്ഞ നൈട്രജനും പൊട്ടാഷ്യവും കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നൈട്രജനും പൊട്ടാഷ്യവും കൊടുക്കാം. പിന്നെ ഈ രണ്ടു വിളകളെയും നമുക്ക് ജൈവമാർഗത്തിലും കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അമിതമായിട്ടുള്ള ചാണകം അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കേണ്ടതില്ല. ഈ കിഴങ്ങു വിളകൾ നടുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പയറ് പോലുള്ള പച്ചില വളത്തിന് വേണ്ടിയുള്ള പയറുണ്ടല്ലോ, അത് നട്ടുപിടിപ്പിച്ച് നമുക്ക് മണ്ണിൽ ഉഴുതു ചേർക്കാം ഈ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ നമുക്കൊരു ഹെക്ടറിന് 10-15 ടണ്ണോളം പച്ചില വളം ഈ പറഞ്ഞിട്ടുള്ള വൻപയർ അതുപോലുള്ള പയറുവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.
1: നൈട്രജനൊക്കെ നല്ലപോലെ
0: നല്ല രീതിയിൽ പൊട്ടാഷ്യവും ഒരു പരിധി വരെയും ഒക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് ഇവ സഹായിക്കും. പിന്നെ ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നല്ല രീതിയിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന, എല്ലാ കർഷകർക്കും അത് സാധിക്കില്ല, എന്നാലത് നീമാവിരകളെയൊക്കെ ഒഴിവാക്കാനും ഒക്കെ കൂർക്കയിൽ സഹായിക്കും. പിന്നെ ജീവാണുവളങ്ങൾ, ജീവാണുവളങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ PGPR Mix 1 എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കിട്ടുന്ന അസോസ്പൈരിലം, ഫോസ്ഫോബാക്ടീരിയ, കേസോലുബിളൈസർ, അത് നമുക്ക് കൊടുക്കാം. 50% കാലിവളത്തിന് 1% ജീവാണുവളം എന്നുള്ള കണക്കിലാണ് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു രീതിയിൽ വരുമ്പോൾ ഈ ഒരു 10 ടൺ അല്ലെങ്കിൽ 12 ടൺ എന്നൊക്കെ പറയുന്ന ഒരു 200 കിലോഗ്രാം ഒക്കെ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജീവാണുവളങ്ങൾ വേണ്ടതായിട്ട് വരും. ഇതിത്രയും നമ്മൾ അനുശാസിക്കുന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ പുരയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളാവശിഷ്ടങ്ങളോ ഒക്കെ നമുക്ക് കമ്പോസ്റ്റായിട്ടൊക്കെ ഇടുന്നതും ഇതിനൊക്കെ നല്ല ഉപകരിക്കും.
1: അപ്പോൾ ഇതിൽ അധികം കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്. നിമാവീരത്തിനെ പറ്റി മേഡം ഇപ്പം ചർച്ച ചെയ്തായിരുന്നു.
0: പ്രധാനമായിട്ട് വേരിൽ മുഴ ഉണ്ടാക്കുന്ന നിമാവീരകൾ, റൂട്ട് നോട്ട് നിമറ്റോഡ് എന്ന് പറയുമല്ലോ, മെലോയിഡോഗൈൻ ഇൻകോഗിനേറ്റ, അത് ഒരു കൂർക്കയിലെ ഒരു പ്രധാനപ്പെട്ട കീടമാണ്. കീടബാധയേറ്റ ചെടികളുടെ വേരുകളിൽ മുഴ ഉണ്ടാവുകയും വേരിൻ്റെയും ചെടിയുടെയും വളർച്ച മുരടിക്കുകയും തന്മൂലം ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പം ചെടി തൈ രൂപത്തിലായിരിക്കുമ്പോൾ വേരുകൾ വഴി ചെടിക്കുള്ളിൽ കടക്കുന്ന ഈ 1 മില്ലിമീറ്റർ താഴെ നീളമുള്ള വിരകളെയാണ് നമ്മൾ നിമാവിരകൾ എന്ന് പറയുന്നത്. ആയതിനാൽ വിത്ത് കിഴങ്ങുകൾ നിമാവിര വിമുക്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ഡീപ് പ്ലൗവിങ് എന്ന് പറയുമല്ലോ, ആഴത്തിൽ ഉഴുക. പിന്നെ വിള പരിക്രമം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്

0: ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വിള അവശിഷ്ടങ്ങൾ കഴിയുന്നതും കൃഷിയിടത്തിൽ അങ്ങായിട്ടിടാതെ നശിപ്പിക്കുക. മധുരക്കിഴങ്ങ് ഇനമായിട്ടുള്ള ഒരു ഞങ്ങൾക്കൊരു ഇനമുണ്ട്, ശ്രീ ഭദ്ര എന്ന് പറയുന്ന ഒരു ഇനം. അതൊരു കെണിവിളയായിട്ട് കൂർക്ക നടുന്നതിന് മുൻപായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ നട്ടാൽ ഒരു പരിധി വരെയൊക്കെ ഈ കൂർക്കയിലൊക്കെ കാണുന്ന നിമാവിരകളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതലും ജൈവമാർഗ്ഗത്തിൽ കൂടെ ഉള്ള രീതിയാണ് ഉത്തമം. മറ്റൊരു കെണിവിളയാണ് മേരി ഗോൾഡ് എന്ന് പറയുന്ന കെണി, അതുപയോഗിക്കാം. പിന്നെ ട്രൈക്കോഡർമ പോഷിപ്പിച്ച ചാണകം, അത് നമുക്ക് നല്ല ഒരു സംരക്ഷണ മാർഗമാണ്. പിന്നെ ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ നമ്മൾ കൂർക്ക കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
1: കളകളൊക്കെ സമയാസമയം നമുക്ക് മാറ്റണം,
0: നന്നായിട്ട് മാറ്റണം. പിന്നെ കൂർക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൂർക്ക അങ്ങ് നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ പിന്നെ അത് നല്ലതായിട്ട് സോയിൽ കവർ ചെയ്ത് വിള നമ്മൾ സാധാരണ ഇത് ആ സമയമാകുമ്പോഴത്തേനും ഒന്ന് കരിഞ്ഞുണങ്ങുമല്ലോ, വള്ളിയൊക്കെ കരിഞ്ഞുണങ്ങും. ആ സമയത്ത് നമ്മളൊരു 4-5 മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സാധാരണ അതിനെ പറിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം. കുറച്ചും കൂടി നല്ലതാണ്, മാർക്കറ്റ് വാല്യൂ കൂടും, മാർക്കറ്റിലുള്ള വില നമുക്ക് കൂടും. കർഷകന് ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നമുക്ക് ആ ഉള്ള ഒരു സമയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്,
1: പിന്നെ കൂവയ്ക്ക് പിന്നെ നമ്മൾ മൂല്യവർദ്ധനം ചെയ്യണം, അധികം നമുക്ക് വിപണിയിൽ നല്ലൊരു ഇൻകം കിട്ടണം. ഇപ്പം മേഡം ഇതിൻ്റെ സാധ്യതകൾ മേഡം ആദ്യമേ സൂചിപ്പിച്ച് നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ നല്ല സാധ്യതകളാണ്. ഇപ്പം കൂവയൊക്കെ വലിയ തോതിൽ ആൾക്കാർ ഇവിടെ ചെയ്യാറുണ്ടോ?
0: കൂവയ്ക്കെല്ലാം വളരെയധികം ഇപ്പം പ്രസക്തി കൂടി വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇതിലോട്ട് താല്പര്യം വരുന്നുണ്ട്. നല്ല സ്റ്റാർച്ച് ആണല്ലോ കൂവയിലുള്ളത്, അന്നജം, പെട്ടെന്ന് വിഘടിക്കുന്ന അന്നജമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ എളുപ്പമാക്കും. നല്ല ക്വാളിറ്റി, ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അന്നജം വേർതിരിച്ചെടുത്ത റെസിഡ്യൂ, അത് നല്ല ഒരു വളമായിട്ട് കമ്പോസ്റ്റ് ചെയ്യാനും കാലിത്തീറ്റയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വളമാണ്, കാലി വളത്തിന് പകരമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കാം.
1: ഇപ്പം മേഡം പരിപാടിയിലേക്ക് വന്നിന്ന് കൂർക്കയും കൂവയും പറ്റി, ഇതിൻ്റെ കൃഷിരീതികളെ പറ്റി വിപുലമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ, നമ്മുടെ കർഷകർക്ക് ഇത് നല്ലൊരു ഉപയോഗമായി തീരുമെന്ന് വിശ്വസിക്കുന്നു.
0: വളരെ നന്ദി.
2: എത്രത്തോളം ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പല നാടൻ കിഴങ്ങുകളും. ഇന്ന് കൂബയുടെയും കൂർക്കയുടെയും ഒക്കെ കൃഷിരീതിയും പരിപാലനവും ജലസേചനവും വളപ്രയോഗവും ഒക്കെ മനസ്സിലായില്ലേ? നമുക്ക് അവ വീണ്ടും കൃഷി ചെയ്യാം, വ്യാപകമാക്കാം അല്ലേ? കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെപ്പറ്റി പറഞ്ഞു തന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺ വേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു. നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ നോക്കാം.
2: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമിൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങ

0: തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഓർമ്മയുണ്ടോ? ഇതാണ് ചോദ്യം. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം വാടാർമല്ലി. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU റൈസ് 2026 റിയലൈസിംഗ് ആൻഡ് അഗ്മെന്റിംഗ് ഇന്നൊവേഷൻ ഫോർ സ്റ്റാർട്ടപ്പ് എന്റർപ്രൈസ് എന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU പേസ് 2026 പ്രമോഷൻ ഓഫ് അഗ്രികൾച്ചർ ത്രൂ കൊമേഴ്ഷ്യലൈസേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റൈസ് 2026 പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി 500,000 വരെ ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 400,000

0: വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യസംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിൽ എത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം ലഭ്യമാക്കുന്നു. അപേക്ഷകൾ ഈ മാസം 16 വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9778436265, മറ്റൊരു നമ്പർ 0487243832. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണാസ്, ട്രൈക്കോഡേർമ, അയർ, പച്ചക്കറിയിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ ട്രൈക്കോഡേർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡേർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻകാഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോർ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487237026 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം, 0487237026. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യം.

0: ബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും

0: നടന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തിദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
1: India has traditionally had very warm and friendly relations with Trinidad and Tobago, and these ties have been underpinned by shared history, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിദേശകാര്യ കാരികോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം ആറാം ഘട്ടത്തിന്റെ ഭാഗമായി 39 അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം ആറാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, ഐഐഎം ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ED പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്ക് മേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. KYC ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്രബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിന് മേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുബേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.
3: Good evening and welcome to Yuvavani Music Time, the show where timeless hits meet unforgettable memories. Tonight, we are diving into the golden sound of Euro Disco with one of the most iconic duos of the 1980s, Modern Talking. From romantic lyrics to infectious melodies, their music crossed borders and a generation.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ചിത്രം പ്രേമം.

ആകാശവാണി തൃശൂർ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികളുൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. ശക്തമായ കാറ്റിനും മഴയ്ക്കും ഉള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.

ഔറംഗസീബ്, എസ് ശോഭ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ ശ്രീ കെ സി ബാബു, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ശ്രീമതി ചന്ദ്രിക വിജയൻ. ഔറംഗസീബ്.

ഓരോ രാത്രിയും എനിക്ക് ആവേശമാണ്. പുതിയതോരോന്നും ഞാൻ ആസൂത്രണം ചെയ്യുന്നത് ഉറങ്ങാത്ത രാത്രികളിലാണ്. എൻ്റെ നാമം ഔറംഗസീബ് എന്നാണെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്.

0: ചക്രവർത്തി. മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് ചക്രവർത്തി പദമാണ്. ചക്രവർത്തി എന്ന ആശയം മറ്റെല്ലാത്തിനേക്കാളും മഹത്തരമാണ്, ഗംഭീരമാണ്. ചക്രവർത്തിയാകണം. വെറും ചക്രവർത്തിയല്ല, രാജ്യങ്ങളായ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചെടുത്ത മഹാസമ്രാട്ട്. നല്ല തണുത്ത കാറ്റ്. ആ, ഇതൊരു നല്ല നിമിത്തമാണ്. ഈ കാറ്റ് കൊടുങ്കാറ്റായി തീരട്ടെ. എന്റെ ശക്തിയും ഭാവവും കൊടുങ്കാറ്റിനും കൈവരട്ടെ. ആരാണോ വരുന്നത്? ഈ രാത്രിയിൽ വിജനമായ ഈ സ്ഥലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധത്തിന്റെ ചരട് പിടിക്കുന്ന എന്നെ തിരക്കി ആരാണ് വരുന്നത്? ആരാണ്? ശത്രുവോ മിത്രമോ ആരാണ്? ആരെയും സൂക്ഷിക്കണം. മിത്രത്തിന്റെ വേഷം കെട്ടി ശത്രുവും വന്നേക്കാം. എന്റെ മനസ്സിൽ മാത്രമല്ല ചക്രവർത്തി പദം, ഓരോ പടയാളിയും ചക്രവർത്തി പദം സ്വപ്നം കാണുന്നുണ്ട്. എനിക്കതറിയാം. അതുകൊണ്ട് കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകണം. ഓരോ അടിയും സൂക്ഷിക്കണം. നിഴലിനെ പോലും, സ്വന്തം നിഴല് പോലും ശത്രുവായേക്കും സൂക്ഷിക്കണം. ആഹാ, ആ കുതിരപ്പുറത്തിരിക്കുന്നത് എൻ്റെ ഇളയ സഹോദരൻ തന്നെയല്ലേ, മൊറാദ്. എന്നെപ്പോലെ അവൻ കടുത്ത സ്വപ്നമൊന്നും കാണാനിടയില്ല. പക്ഷേ എൻ്റെ രക്തം തന്നെ അല്ലേ അവനും. സൂക്ഷിക്കാം, അവനെയും സൂക്ഷിക്കാം. എന്താണ് അവൻ്റെ മനോഭാവമെന്ന് എങ്ങനെ അറിയും?
1: ജ്യേഷ്ഠ
0: മൊറാദ്, പറയൂ, എന്തു പറ്റി?
1: ഞാൻ അങ്ങനെ തിരക്കുകയായിരുന്നു.
0: കാര്യം പറയൂ മൊറാദ്.
1: പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അവസാനം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല.
0: എനിക്ക് നല്ല നിശ്ചയമുണ്ട് നിജ. ഒടുവിൽ വിജയം ഈ ഔറംഗസീബിന് തന്നെ. ഒരു പിതാവിൻ്റെ മക്കൾ പരസ്പരം പോരാടുന്നത് ചരിത്രത്തിൻ്റെ നിയോഗമായിരിക്കാം. പക്ഷേ പോരാടാതെ വയ്യ. യുദ്ധം അനിവാര്യമായതുകൊണ്ടാണ് ജ്യേഷ്ഠൻ ദാറായ്ക്കെതിരെ ഞാൻ ആയുധമെടുത്തത്.
1: നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ദാറ ശത്രുവായത് പിതാവിന് കടുത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്.
0: അദ്ദേഹം പഴയയാളാണ്. പഴഞ്ചൻ പ്രമാണങ്ങളാണ് നടപ്പാക്കുന്നത്. നമ്മുടെ ജനങ്ങൾ പഴയതുപോലെ ഷാജഹാൻ ചക്രവർത്തിയെ സ്നേഹിക്കുന്നില്ല.
1: പക്ഷേ പിതാവ് പിതാവ് തന്നെയല്ലേ. അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനവും മാനവും നാം നൽകേണ്ടതില്ലേ?
0: തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊല്ലാത്തത്.
1: ജ്യേഷ്ഠ,
0: ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ആരോഗ്യമുള്ള ഭരണാധിപന്മാർ വേണം. നമ്മുടെ പിതാവിന് ഇനി അതിനുള്ള കഴിവില്ല. സ്വന്തം ശരീരം തന്നെ ഒരു ഭാരമായി അനുഭവപ്പെടുന്ന വയസ്സായ കുതിരയാണ് ഷാജഹാൻ ചക്രവർത്തി. ആ പഴയ പ്രതാപം പ്രജകളുടെ മനസ്സിൽ നിലനിർത്തണമെങ്കിൽ അദ്ദേഹം അവരെ കാണാതിരിക്കുന്നതാണ് നന്ന്. ഷാജഹാൻ പടുവൃദ്ധനും രോഗിയുമാണെന്ന് ജനം മനസ്സിലാക്കിയാൽ നമ്മോടുള്ള ആദരവിന് പോലും കുറവ് സംഭവിച്ചേക്കും.
1: അയ്യോ, നമ്മുടെ പിതാവിനെക്കുറിച്ച് അങ്ങനെ പറയാമോ?
0: മൊറാദ്, നീയൊരു ഭീരുവും വിഡ്ഢിയുമാണ്. മുഗൾ വംശത്തിൻ്റെ രക്തം തന്നെയാണോ നിനക്കുമുള്ളത്? പിതാവ് പിതാവ് മാത്രമാണ്. ജനങ്ങളെ നിയന്ത്രിക്കാനും അവരെ ഉൾക്കൊള്ളാനും ഒരു ഭരണാധിപന് കഴിയണം. ഭാര്യയോടുള്ള പ്രണയം മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന ഒരാൾ ഒരു സാധാരണക്കാരൻ്റെ സങ്കടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കില്ല.
1: പിതാവിൻ്റെ പ്രണയം നാം ഇവിടെ ഇപ്പോൾ ചർച്ചാവിഷയമാക്കേണ്ടതില്ല.
0: ശരിയാണ്. യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ശത്രുരാജ്യത്തിന് മാത്രമല്ല ഭീഷണി, രാജ്യത്തിനകത്തു നിന്നും കുടുംബത്തിനകത്തു നിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. എല്ലാ യുദ്ധങ്ങളും ഈ ഔറംഗസീബിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. നിന്നെ ചക്രവർത്തിയാക്കാനാണ് ഞാൻ യുദ്ധത്തിനൊരുങ്ങിയത്. എനിക്ക് വേണ്ടിയല്ല. നീ എന്നോടൊപ്പമില്ലേ?
1: ഞാൻ ജ്യേഷ്ഠനോടൊത്ത് തന്നെയാണല്ലോ.
0: അത് നിനക്ക് നല്ലത്. ജ്യേഷ്ഠൻ ദാറ നമ്മുടെ ശത്രുപക്ഷത്തായതിൽ നിനക്ക് ദുഃഖമുണ്ടോ?
1: യുദ്ധത്തിൽ രക്തബന്ധത്തിന് സ്ഥാനമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല.
0: ഇപ്പോഴാണ് നീ ചക്രവർത്തിയുടെ ബുദ്ധി പ്രയോഗിച്ചു തുടങ്ങുന്നത്. നേരായ ബുദ്ധി കൊണ്ട് മാത്രം അധികാരം നിലനിർത്താൻ കഴിയില്ല. ചക്രവർത്തിയായി നീ സ്വയം പ്രഖ്യാപിക്കണം. യുദ്ധവിജയത്തിനാവശ്യം ശത്രുപക്ഷത്തേക്ക് ചാരന്മാരെ അയക്കുകയാണ്. പുരോഹിതന്റെ കുപ്പായം ധരിച്ചു ചെന്ന് അവരുടെ യുദ്ധതന്ത്രം

0: നമുക്ക് പിടിച്ചെടുക്കണം. ഈ രാത്രി തന്നെ നമുക്ക് സൈന്യസമേതം ആഗ്രയിലേക്ക് കടക്കാം.
1: ഈ രാത്രി
0: എന്താ പേടിയാണോ? ചക്രവർത്തിയാകാൻ പോകുന്നവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഈ ജ്യേഷ്ഠനില്ലേ കൂടെ? സിംഹാസനം വേണമെന്നുണ്ടെങ്കിൽ ശത്രുവിനെ തുരത്തുകയാണ് ആദ്യം വേണ്ടത്. അതേത് രീതിയിലുമാവാം, നേരിട്ടും ചതിച്ചും ചാർന്മാർ ഉപയോഗിച്ചും. അധികാരമാണ് വലുത്. സൈന്യങ്ങൾക്ക് കൽപ്പന കൊടുക്കേ. ആ കൽപ്പനയ്ക്ക് ആജ്ഞാശക്തി ഉണ്ടാവട്ടെ, ഇടിമുഴക്കത്തിന്റെ ശക്തി.

0: ദാറാ, എന്റെ മക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നത് ഈ ഷാജഹാന് കാണേണ്ടി വരുമോ?
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അധികാരത്തിന് വേണ്ടിയുള്ള കൊതിമൂത്ത് രാജ്യം നശിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്?
0: പാവം എന്റെ മുംതാസ്, അവൾ ഇതൊന്നും കാണാതെ പോയത് എത്ര നന്നായി. അല്ലെങ്കിൽ മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ട് അവൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു.
1: എവിടെയും അശുഭകരമായ വാർത്തകളാണ്. അനുജൻ ഷൂജ വംഗദേശത്തിലാണ് നമുക്കെതിരെ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ചക്രവർത്തി എന്ന നാമം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഇളയ അനുജൻ മൊറാദ് പടിഞ്ഞാറ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔറംഗസീബാണ് ഈ കുബുദ്ധികൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
0: എന്നും എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഔറംഗസീബ്. അവനിതൊക്കെ എങ്ങനെ കഴിയുന്നു?
1: ഷൂജായെ അമർച്ച ചെയ്യുവാൻ ഉടനെ സൈന്യസമേതം പുറപ്പെടാൻ എന്റെ പുത്രൻ സുലൈമാനെ അറിയിച്ചിട്ടുണ്ട്. പിതാവേ, അവിടുന്ന് അശേഷം ആകുലപ്പെടണ്ട. ഈ കലാപത്തെ അമർത്തുവാൻ എനിക്കറിയാം.
0: അക്കാര്യത്തിൽ എനിക്ക് അശേഷം ശങ്കയില്ല. പക്ഷേ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണല്ലോ യുദ്ധം. ഒരു പിതാവിന് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. മക്കൾ യുദ്ധം ചെയ്യുന്നത് ഭീതിയോട് മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ. എൻ്റെ മക്കളോട് ഞാൻ പറയാം. ഞാനവരെ പറഞ്ഞ് സമാധാനപ്പെടുത്താം. യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യണ്ട. എല്ലാവരെയും വിളിക്കൂ, വിളിക്കൂ.
2: ഒരിക്കലും പാടില്ല പിതാവേ, അതൊരിക്കലും പാടില്ല.
0: ജഹനാരാ മകളെ, എന്തുകൊണ്ട് എൻ്റെ മകളിത് കാണുന്നില്ലേ? മക്കൾ യുദ്ധക്കളത്തിൽ ശത്രുക്കളെ പോലെ പോരാടുന്നത് ഒരു പിതാവിന് കണ്ടു നിൽക്കാൻ കഴിയുമോ?
2: കഴിയണം. തെറ്റിയും തെറിച്ചും പോയ മക്കൾ ഇനി ഒന്നിച്ചു വന്നാലും കൂടുതൽ ആപത്താണ്. ഓരോരുത്തരും അവരുടെ സ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ കൊട്ടാരം വിട്ട് ഇറങ്ങിയത്.
0: മോളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവരെന്റെ പുത്രന്മാരല്ലേ.
2: ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് എന്ത്? പുത്രന്മാരെ സ്നേഹിക്കുവാനുള്ള അവകാശം മാത്രമേ പിതാവിനുള്ളൂവോ? അവരെ ശാസിക്കുവാനും കൂടി പിതാവിന് കഴിയണ്ടേ?
0: എന്റെ ഹൃദയത്തിന് ഒരു തരത്തിലുള്ള ശാസനം മാത്രമേ വശമുള്ളൂ. അതിന്റെ പേര് സ്നേഹമെന്നാണ്. നിങ്ങൾ അമ്മയില്ലാതെ വളർന്നവരാണ്. ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്കതറിയാം. എന്റെ മക്കളെ ശിക്ഷിക്കുവാൻ എനിക്ക് കഴിയില്ല.
2: എന്തുകൊണ്ട്?
0: ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്.
2: തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ?
0: ശിക്ഷിക്കണം. പക്ഷേ എനിക്ക് അവരെ മാത്രമല്ല എല്ലാവരെയും സ്നേഹം കൊണ്ട് ശിക്ഷിക്കാനേ കഴിയൂ. അതാ അങ്ങോട്ട് നോക്കൂ. വെണ്ണക്കല്ലിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ ദീർഘനിശ്വാസത്തിൻ്റെ നേരെ, ആ താജ്മഹലിൻ്റെ നേരെ ഒന്ന് നോക്കൂ. നോക്കൂ മകളെ, എന്നിട്ട് പറയൂ അവരെ ശിക്ഷിക്കുവാൻ.
2: പിതാവേ, ഇതാണോ അവിടത്തേക്ക് യോജിച്ച വാക്കുകൾ? ഈ ദൗർബല്യൻ ഭാരത ചക്രവർത്തിയായ ഷാജഹാന് ചേർന്നതാണോ? ദാറാ, എവിടെ പോയി നിന്റെ വീറും വാശിയും സാമർഥ്യവും? ഇങ്ങനെയാണോ നീ വൃദ്ധനായ പിതാവിൻ്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കുന്നത്? നമ്മുടെ പിതാവ് ദുർബലനായതുകൊണ്ടാണ് രാജ്യഭരണം നിന്റെ കൈകളിൽ വന്നു ചേർന്നത്.
1: പിതാവേ, സഹോദരി പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങ് കൽപ്പിക്കണം, എങ്കിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയൂ.
0: യുദ്ധം വേണം അല്ലേ? എല്ലാവർക്കും സർവനാശം വിതയ്ക്കുവാൻ ഇനിയും യുദ്ധമുണ്ടാകണം അല്ലേ?
1: പിതാവേ, യുദ്ധമുണ്ടാവാനാ

0: ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യുദ്ധമുണ്ടാകുന്നു. ഞാൻ ഈ സിംഹാസനം കൊതിക്കുന്നവനാണെന്ന് അങ്ങ് വിചാരിക്കരുത്. ഈ യുദ്ധം അതിനുവേണ്ടിയല്ല. എനിക്ക് സാമ്രാജ്യമോഹമേയില്ല. അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ് എന്റെ ഉദ്യമം.
1: അതെ, ദാരയുടെ ശ്രമം അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ്, അക്രമത്തെ അടിച്ചമർത്താനാണ്. നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭീകരമായ കാട്ടാളത്തത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ അക്രമത്തെ തടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം അൽപായുസായി തീരും.
0: പിതാവേ, ഞാനിതാ സത്യം ചെയ്യാം, സഹോദരന്മാരിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയോ വധിക്കുകയോ ഇല്ല. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ പിടികൂടി അങ്ങയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. അങ്ങേക്ക് ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യാം.
2: എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. ഷാജഹാൻ പിതാവ് മാത്രമല്ല, ചക്രവർത്തി കൂടിയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. ദാറ, എന്നാൽ പൊയ്ക്കോളൂ. എനിക്കുള്ള അധികാരം നിനക്ക് കൂടിയാണ്.

0: നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭീകരമായ കാട്ടാളത്തത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ആക്രമത്തെ തടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം അൽപായുസായി തീരും.
1: പിതാവേ, ഞാൻ ഇതാ സത്യം ചെയ്യാം, സഹോദരന്മാരിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയോ വധിക്കുകയോ ഇല്ല. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ പിടികൂടി അങ്ങയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. അങ്ങേക്ക് ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യാം.
2: എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. ഷാജഹാൻ പിതാവ് മാത്രമല്ല, ചക്രവർത്തി കൂടിയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. തറ, എന്നാൽ പൊയ്ക്കോളൂ. എനിക്കുള്ള അധികാരം നിനക്ക് കൂടിയാണ്. നീ അത് വേണ്ടതുപോലെ മനുഷ്യ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക.

0: മക്കളെ ജഗനാരാ, ഔറംഗസീബ് വന്നുവോ? എനിക്കവനെ കാണണം. എൻ്റെ പുത്രനല്ലേ അവൻ? സമർത്ഥനും ബുദ്ധിമാനുമായ അവൻ എനിക്ക് അഭിമാനം തന്നെ.
1: അഭിമാനമോ? എന്തഭിമാനം? ഇത്ര വഞ്ചകനും നീചനുമായ അവൻ പിതാവിന് അഭിമാനമാണെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? മനസ്സിൽ കൊടിയ വിഷം വെച്ച് തന്ത്രപൂർവം കാര്യങ്ങൾ ഓരോന്നും മെനഞ്ഞെടുത്ത് മധുരമൂറുന്ന വാക്കുകളിലൂടെ ആരെയും വശീകരിച്ച് ദ്രോഹിക്കുന്ന മഹാപാപിയല്ലേ അവൻ? സഹോദരന്മാരായ ദാറയെയും മൊറാദിനെയും തമ്മിൽ അകറ്റി പരസ്പരം യുദ്ധം ചെയ്യിച്ച് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് ഔറംഗസീബിന്റെ വക്രബുദ്ധിയല്ലേ?
0: ഇല്ല മകളെ, പാവം ഔറംഗസീബിനെ കുറിച്ച് ഇങ്ങനെ ഒന്നും പറയരുത്. ഈ പിതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന മകനാണ് അവൻ.
1: സ്നേഹം? ഈ സ്നേഹം മുഴുവൻ കാപട്യമാണ്. ചതിയനാണവൻ.
0: മകളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവൻ എന്റെ പുത്രനും നിന്റെ സഹോദരനുമല്ലേ?
1: അങ്ങയുടെ പുത്രനും എന്റെ സഹോദരനും തന്നെയാണ് ഔറംഗസീബ്. പക്ഷേ പിതൃസ്നേഹമോ സഹോദര സ്നേഹമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ചതിയനാണ് ആ മനുഷ്യൻ.
0: മകളെ, എനിക്കാരുമില്ലെന്ന തോന്നൽ കൂടുതൽ എന്നെ ദുഃഖിപ്പിക്കുകയാണ്. പാവം മുംതാസ് മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ

0: എന്റെ പിതാവ് കാരാഗൃഹത്തിലാണ്, സഹോദരന്മാർ കാരാഗൃഹത്തിലായിക്കൊണ്ടുമിരിക്കുന്നു. ഇളയ സഹോദരൻ മൊറാദിന്റെ ധാരണ ഞാൻ അവന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ്. ഔറംഗസീബിനല്ലാതെ മറ്റാർക്കും വേണ്ടി യുദ്ധം ചെയ്യാറില്ല, എനിക്ക് ഞാൻ മാത്രം. മൊറാദ് വിജയ സ്ത്രീലാളിതനായി മടങ്ങി വരികയാണ്. ചക്രവർത്തി പദം ഒരു പക്ഷേ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കും. ഞാൻ എന്നും കൂടെ ഉണ്ടെന്നാണ് അവന്റെ ധാരണ. ഔറംഗസീബ് ഒരു മണ്ടനാണെന്നായിരിക്കും അവൻ വിചാരിച്ചിരിക്കുന്നത്. മൊറാദ്, നിഞ്ചയും സ്വാതന്ത്ര്യം ആ കുതിര എന്റെ അടുത്ത് വരുന്നത് വരെ മാത്രം.
1: ജ്യേഷ്ഠ
0: പറയൂ. മൊറാദ്,
1: യുദ്ധത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടങ്ങുകയാണ്. ജ്യേഷ്ഠനാണ് എന്റെ കരുത്ത്. ഞാൻ ജ്യേഷ്ഠനോട് എന്നേക്കും കടപ്പെട്ടവനാണ്. പിതാവ് കാരാഗ്രഹത്തിലായതും സഹോദരന്മാർ തോറ്റോടിയതുമൊക്കെ ജ്യേഷ്ഠന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് മാത്രമാണ്.
0: നീ എന്നെ പുകഴ്ത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിതാവിനെയും സഹോദരന്മാരെയും കീഴ്പ്പെടുത്തിയതിലും ബന്ധനസ്ഥരാക്കിയതിലും നീ കണക്കിലേറെ സന്തോഷിക്കുന്നു, അതിലേറെ അഭിമാനിക്കുന്നു.
1: ജ്യേഷ്ഠൻ എന്താണ് ഈ പറയുന്നത്?
0: ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെ വരൂ. എന്തെന്നാൽ അധികാര കൊതി മൂത്ത് നിനക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്. നിനക്കാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല.

0: അങ്ങനെ തോന്നാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
1: തെറ്റുകൾ ചെയ്യുമ്പോ ശരികളാണെന്നേ ചെയ്യുന്നവർക്ക് തോന്നൂ. തെറ്റും ശരിയും ചരിത്രത്തിന്റെ ഭാഗമാണ്.
0: ജ്യേഷ്ഠന് എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്?
1: പുലമ്പലോ? നീ എന്താ പറഞ്ഞത്? രാജ്യങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കി പിതാവിനെയും ബന്ധുക്കളെയും കൽത്തുറങ്കിൽ അടച്ചപ്പോഴേക്കും നീ അങ്ങ് ചക്രവർത്തിയായി പോയി അല്ലേ? അഹംഭാവി.
0: ജ്യേഷ്ഠ, ഞാൻ മറ്റൊന്നും വിചാരിച്ചിട്ടില്ല.
1: നീ വിചാരിക്കുന്നതും വിചാരിക്കാൻ പോകുന്നതും ഈ ഔറംഗസീബ് മണത്തറിയും. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല.
0: ജ്യേഷ്ഠ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ഉദ്ദേശിക്കുന്നത് നിന്നെ പിടിച്ചു കെട്ടുവാൻ തന്നെ.
0: ഇത് ചതിയല്ലേ?
1: എല്ലാം ചതിയാണ്. ചതിയല്ലാത്തതായി നമുക്കിടയിൽ എന്താണുള്ളത്?
0: ഞാൻ സ്വന്തം സഹോദരനല്ലേ?
1: സ്വന്തം പിതാവ് തടവറയിലായി കഴിഞ്ഞു. മൊറാദ്, നീയും തടവറയിലാവുകയാണ്.
0: ജ്യേഷ്ഠ,
1: ഞാൻ നിന്റെ ജ്യേഷ്ഠനല്ല, നീ എന്റെ ശത്രുവാണ്.
0: ചതി, ഇത് കൊടും ചതിയാണ്.
1: ഇവരെ പിടിച്ചു കെട്ടോ.

0: പിതാവേ, ഔറംഗസീബ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ച് സിംഹാസന ആരോഹണം ചെയ്തിരിക്കുന്നു.
1: എന്ത്? ഔറംഗസീബ് എന്ത് ചെയ്തു?
0: മുഗൾ രാജവംശത്തിന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു.
1: ഔറംഗസീബ് സിംഹാസനത്തിൽ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഔറംഗസീബ് നല്ലവനാണ്, നല്ലവനാണ്.
0: വൃദ്ധനായ പിതാവിനെ ചതിച്ച് ബന്ധനസ്ഥനാക്കിയ ഔറംഗസീബ് ഇനി ചെയ്യാൻ ബാക്കി എന്താണുള്ളത്?
1: ശരിയായിരിക്കാം, പക്ഷേ ഒന്നും എനിക്കിപ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മകളെ, നിന്നോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പുറത്തെന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? എന്നെപ്പറ്റി, എനിക്ക് വന്ന ദുരിതത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ?
0: പിതാവേ, ഈ ലോകം പഴയതുപോലെ തന്നെ. കാരാഗ്രഹത്തിലായ ഷാജഹാൻ ചക്രവർത്തിയെ പറ്റി ആരും ഒന്നും പറയുന്നില്ല.
1: ഞാൻ തടവറയിലായതിൽ ലോകത്താർക്കും ദുഃഖമില്ലേ?
0: ഇല്ല പിതാവേ, ഇല്ല. ലോകം പതിവ് പോലെ ഉറങ്ങുന്നു, ഉണരുന്നു. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തടവറയിലായ വാർത്ത ഒരു വാർത്തയല്ലാതായിരിക്കുന്നു.
1: ആ പോട്ടെ, പക്ഷേ ഒരു തവണ എനിക്ക് ഈ കോട്ടയ്ക്ക് പുറത്തു പോകണം, ജനങ്ങളെ കാണണം, എനിക്ക് വെളിച്ചം കാണണം. ആരും കാണാതെ നിനക്കെന്നെ ഈ കോട്ടയ്ക്ക് വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ലേ? പറയൂ മോളെ, പറയൂ, നിനക്കെന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? കഴിയില്ലേ മോളെ?
0: ഇല്ല പിതാവേ, ഇല്ല, എനിക്കല്ല, ആർക്കും കഴിയില്ല.

0: പാതുഷാ,
1: ജഗനാരാ,
0: വൃദ്ധനായ പിതാവിനെ കാരാഗ്രഹത്തിലാക്കി. അദ്ദേഹം ഭ്രാന്തനായി മാറിയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ശത്രുക്കളെയും മിത്രങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്തു. ഇത്ര വലിയ മഹാപാപങ്ങൾ അങ്ങനെ തന്നെ മാഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
1: ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഖാസിമാർ വിധിച്ച ശിക്ഷകളാണ് ഓരോന്ന്.
0: ശിക്ഷകൾ? ഇതാണോ ശിക്ഷ? ഇങ്ങനെയാണോ ശിക്ഷ? ഖാസിമാർ ഔറംഗസീബ് ചക്രവർത്തിയെയും കൊല്ലാൻ വിധിച്ചാൽ താങ്കളും കൊല്ലപ്പെടുവോ?
1: ഞാൻ

0: മോളെ ജഗനാരെ, ഞാൻ ഭ്രാന്തനായി തീർന്നിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മശക്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർത്തു പറയുവാൻ എനിക്ക് കഴിയും മോളെ. ഞാൻ ഭ്രാന്തനല്ല, ഷാജഹാൻ ചക്രവർത്തിക്ക് ഭ്രാന്തില്ല, ഭ്രാന്തില്ല മോളെ. എൻ്റെ മകൻ ഔറംഗസീബ് എന്നേക്കാൾ വലിയ ചക്രവർത്തി തന്നെയാണ്. പക്ഷേ അവൻ്റെ പിതാവ് ഭ്രാന്തനല്ല, ഭ്രാന്തനല്ല.
1: എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങക്ക് എന്തു പറ്റി?
0: എനിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ രാജ്യത്തിനൊന്നും പറ്റാതെ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു നിമിഷം എൻ്റെ കണ്ണടഞ്ഞു പോയാൽ രാജ്യം ശത്രുക്കൾ ആക്രമിക്കും, എൻ്റെ പ്രജകൾ അനാഥരാകും, അവർ കഷ്ടപ്പെടും. താജ്മഹലിൽ എൻ്റെ റാണി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവളുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. നോക്കുമോളെ, നോക്കൂ. കൊള്ളാമോ, കൊള്ളാമോ എൻ്റെ വേഷം? കൊള്ളാമെന്ന് പറയുമോളെ?
1: കൊള്ളാം പിതാവേ.
0: ഈ രത്നങ്ങളെല്ലാം ഔറംഗസീബ് തട്ടിപ്പറിച്ചുകൊണ്ട് പൊയ്ക്കളഞ്ഞെങ്കിലോ എന്ന് പേടിച്ചാണ് ഞാനിതൊക്കെ എൻ്റെ ദേഹത്ത് തന്നെ അണിഞ്ഞിരിക്കുന്നത്. മക്കൾ എല്ലാം തട്ടിപ്പറിക്കുന്നവരാണ്. പിതാവിനെയും മാതാവിനെയും അവരുടെ മനസ്സിനെയും തട്ടിപ്പറിച്ചെടുത്തുകളെയും സൂക്ഷിക്കണം. വളരെ കരുതലോടെ വേണം മാതാപിതാക്കൾ മക്കളോടൊപ്പം ജീവിക്കേണ്ടത്. മക്കൾ അപകടകാരികളാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ?
1: ശരിയാണ്.
0: ഓരോ നിമിഷവും ജാഗ്രത വേണം, ജാഗ്രത. എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ കൊല്ലാൻ വരുന്നതെന്നറിയില്ല. ഔറംഗസീബ് എപ്പോഴാണ് വരുന്നത്? വരുന്നത് എപ്പോഴാണ്?
1: അറിയില്ല പിതാവേ.
0: മോളെ, നിന്നോട് ഈ പിതാവിനൊരു കാര്യം പറയാനുണ്ട്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്, ജീവിതത്തെ സംബന്ധിച്ച്. മോളെ, നീ വിവാഹം കഴിക്കരുത്. പുത്രനുണ്ടായാൽ അവൻ നിന്നെ കാരാഗ്രഹത്തിലാക്കും, നിന്റെ ആഭരണങ്ങളെല്ലാം തട്ടിപ്പറിക്കും. നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് മോളെ. പിതാവ് പറയുന്നത് നീ കേൾക്കണം. കേൾക്കില്ലേ? നീ
1: കേൾക്കും.
0: നീ എന്തിനാണ് കരയുന്നത്? ഷാജഹാൻ ചക്രവർത്തിയുടെ മുൻപിൽ മകൾ കരയുന്നു. കരയാതെ മോളെ, കരയാതെ. ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഓരോന്ന് പുലമ്പുന്നതെന്ന് നീ വിചാരിക്കരുത്. എൻ്റെ ഹൃദയം തകർന്നുപോയി. ഒരുപാട് വേദനകൾ ഞാൻ കണ്ടു, അനുഭവിച്ചു. മതിയായി, ജീവിതം മതിയായി. എൻ്റെ പൊന്നുമക്കളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ദാറ, ഷൂജ, മൊറാദ്, എല്ലാവരെയും കൊന്നുകളഞ്ഞു. സകലരെയും അവൻ ഔറംഗസീബ് കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞു. ഞാൻ എന്തിനാണ് കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടത്? അതാ ആരോ വരുന്നു. ആരുടെയോ കാലടി ശബ്ദം, കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആരാണ്, ആരാണത്? ആരാണത്?
2: ഞാൻ തന്നെ.
0: ഏ, ഇതാര്? ഇത് ചക്രവർത്തിയാണല്ലോ.
3: ഓ, ഔറംഗസീബ് ചക്രവർത്തി. സ്വന്തം പിതാവിന്റെ ദുരിതം കാണാൻ വന്നതാണല്ലേ.
2: ക്ഷമിക്കൂ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ.
0: ഇനി എന്തിന് ക്ഷമിക്കണം? കൊല്ലാൻ വന്നിരിക്കുന്നവരോട് ക്ഷമിക്കാനോ? മോനെ ഔറംഗസീബേ, നീ എന്നെ കൊന്നോളൂ.
2: പിതാവേ, എന്നെ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കരുതേ. ഞാൻ പാപിയാണ്, മഹാപാപം ചെയ്ത് കൂട്ടിയവനാണ്. ആ പാപത്തിന്റെ തീജ്വാലയിൽ ഞാൻ ഇന്ന് വെന്തുരുകയാണ്.
3: ഔറംഗസീബ് ചക്രവർത്തി അഭിനയിക്കണ്ട.

0: ചെയ്യുന്നതെല്ലാം പാപങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കുകയാണ്. എനിക്കെല്ലാം ഒന്ന് ഏറ്റു പറയണം.
1: ഇവിടെ എന്താണ് നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്താണ് ആവശ്യം?
0: മാപ്പ്.
1: മാപ്പ്.
0: എനിക്ക് സിംഹാസനം മതിയായി. അതിന്റെ സുഖം ദുഃഖമാണ്. എനിക്ക് മെക്കയിൽ പോയി പ്രാർത്ഥിക്കണം. എല്ലാം മറന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഏറെയാണ്. മാപ്പ് ചോദിക്കാൻ അർഹതയില്ല, എങ്കിലും മാപ്പ് ചോദിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്.

ഔറംഗസീബ്. നാടകം സമാപിക്കുന്നു. രചന എസ് ശോഭ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഔറംഗസീബ് കെ സി ബാബു, ഷാജഹാൻ മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, ദാറ അലക്സ് പോൾ, മൊറാദ് കുന്നിക്കോട് ഗുരുപ്രസാദ്, ജഹ്നാര ചന്ദ്രിക വിജയൻ. സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം റഫീഖ് അഹമ്മദ് എഴുതി, ദീപക് ദേവ് ഈണം നൽകി, ശ്വേതാമോഹനും ദേവിക ദീപക് ദേവും പാടിയത്. ചിത്രം ഭാസ്കർ ദ റാസ്കൽ.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ലക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ് ഇന്ന് ചെന്നൈ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദ്രാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം

0: മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ് പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡാ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140 യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം ജൂൺ 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗ് നയിച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻ ബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, അനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. ജൂൺ 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൌജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പഞ്ചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസ്സും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അഥവാ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പ ലഭിക്കും. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും മധ്യേ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അഥവാ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ സെന്റർ അഥവാ ഇന്റർനെറ്റ് സേവാകേന്ദ്രം മുഖേന മിത്ര സോഫ്റ്റ് KSWDC എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9499

0: 0 1 5 0 1 3, മറ്റൊരു നമ്പർ 0 4 8 7 2 3 8 1 5 9 3. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ സിവിൽ സർവീസ് പ്രിലിമിനറി പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള ബാച്ച് ജൂൺ ആദ്യവാരം ആരംഭിക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും 50% സബ്സിഡി ലഭ്യമാണ്. അപേക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471247996. മറ്റൊരു നമ്പർ 8075765737. ക്ഷേമനിധി ബോർഡ് തൃശൂർ ജില്ലാ ഓഫീസ് ഫോൺ നമ്പർ 0487244545. പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20 രാവിലെ 10 മുതൽ ആരംഭിക്കുന്നതാണ്. 2, 3 എന്നീ ക്ലാസുകളിൽപ്പെട്ടതും 65 വർഷത്തിലേറെ പ്രായമുള്ളതുമായ മികച്ച ഇനം തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ഒരു ഉപഭോക്താവിന് 5 ക്യുബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീടുപണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീടുപണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസൽ പകർപ്പും കൂടി ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480270640440. മറ്റൊരു നമ്പർ 8547604406. ഇമെയിൽ വിലാസം ckd.dept.2015@gmail.com. സേവന വാർത്തകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. 8:45 ഹിന്ദിയിലും 9 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: आकाशवाणी से समाचार संध्या के साथ मैं आकर्षिता सिंह. शुभेंदु अधिकारी ने पश्चिम बंगाल में भाजपा के पहले मुख्यमंत्री के रूप में शपथ ली. 5 विधायकों ने भी मंत्री पद की शपथ ली. तमिलनाडु में टीवी के प्रमुख विजय ने कांग्रेस, वीसीके, आईयूएमएल और वाम दलों के समर्थन से सरकार बनाने का दावा पेश किया. कल मुख्यमंत्री पद की शपथ लेंगे. भारत ने एमआईआरवी प्रणाली से लैस अग्नि मिसाइल के उन्नत संस्करण का सफल परीक्षण किया. प्रधानमंत्री नरेंद्र मोदी कल कर्नाटक और तेलंगाना के दौरे पर रहेंगे. कई विकास परियोजनाओं का शुभारंभ करेंगे. प्रवर्तन निदेशालय ने पंजाब सरकार में मंत्री संजीव अरोड़ा को धन शोधन मामले में गिरफ्तार किया. और साहिल जाधव ने तीरंदाजी विश्व कप के दूसरे चरण में पुरुषों के व्यक्तिगत कंपाउंड स्पर्धा में कांस्य पदक जीता. और अब समाचार विस्तार से. पश्चिम बंगाल में भारतीय जनता पार्टी विधायक दल के नेता शुभेंदु अधिकारी ने आज मुख्यमंत्री पद की शपथ ली. इसके साथ ही राज्य में पहली बार भाजपा सरकार का गठन हुआ. राज्यपाल R.N. रवि ने कोलकाता के ब्रिगेड परेड ग्राउंड में श्री अधिकारी को पद और गोपनीयता की शपथ दिलाई. राज्यपाल ने मुख्यमंत्री के साथ 5 मंत्रिमंडल मंत्रियों को भी शपथ दिलाई. इनमें दिलीप

0: Rainfall in seven districts of Kerala till tomorrow. Fishermen have been advised not to venture into the sea along the coasts today due to rough weather conditions. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Phogat, accusing her of indiscipline and anti-doping rule violations. In the 15-page notice, the WFI said Vinesh is ineligible to compete in domestic events until the 26th of June this year for not completing the mandatory six-month notice period required for athletes returning from retirement under UWW anti-doping rules. The federation has sought her explanation on four broad charges, including her disqualification from the 2024 Paris Olympics. She has been given 14 days to respond to the notice. In archery, India's Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff to secure India's first medal of the ongoing tournament. In IPL cricket, Gujarat Titans were 221 for 4 in 19.2 overs against hosts Rajasthan Royals in Jaipur when reports last came in. Rajasthan Royals won the toss and opted to bowl. Last night, Kolkata Knight Riders defeated Delhi Capitals by 8 wickets in Delhi. And now before we end the bulletin, the headlines once again. Shubhendu Adhikari takes oath as first BJP Chief Minister of West Bengal. 5 MLAs also sworn in as Cabinet Ministers. TVK Chief C. Joseph Vijay stakes claim to form government in Tamil Nadu with support of Congress, VCK, IUML and left parties, set to take oath as Chief Minister tomorrow. India conducts successful flight trial of advanced variant of Agni missile with MIRV system. Prime Minister Narendra Modi to launch several development projects during his day-long visit to Karnataka and Telangana tomorrow. Enforcement Directorate arrests Punjab Cabinet Minister Sanjeev Arora in alleged money laundering case. And in archery, India's Sahil Jadhav wins bronze medal in men's individual compound event at World Cup Stage 2 in Shanghai. That is all in the news at 9. Good night.
1: Akashavani.
2: കായിക ലോകം.
1: അവധിക്കാല കായിക പരിശീലനം. അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
3: സർ, ഇപ്പോ ഐ പി എല്ലിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിലൊക്കെ കണ്ടുവരുന്നത് സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തും ടീമിൽ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏത് സ്പോർട്സ് ഇവന്റിലായാലും നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കായിക താരത്തിന് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനുള്ള അത്തരം പരിശീലനങ്ങൾ കൊടുക്കാറുണ്ടോ?
4: തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ കുട്ടികളിൽ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കും വന്നൊരു ചെറിയൊരു കോമ്പറ്റീഷൻ വയ്ക്കും. എല്ലാ ദിവസവും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. 3 ടീം 4 ടീം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവരോട് പറയും, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ റണ്ണിങ് ABC പഠിച്ചു അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പഠിച്ച ടെക്നിക്കൽ സ്കില്ലിന്റെ എക്സിക്യൂഷൻ ആ കുട്ടി എങ്ങനെ ചെയ്യും. പ്രഷറിലാണ്, ഇപ്പൊ പ്രഷറുണ്ട്, 4 ടീം ഉണ്ട്, 4 ടീം എന്നൊരു വാർക്ക് എല്ലാവർക്കും ചെയ്യുന്നത്. ഞാൻ അതിൽ ഒരു ലീഡറാക്കും, ലീഡറാക്കിട്ട് എന്നിട്ട് അവരെ മോട്ടിവേറ്റ്. ആദ്യത്തേന് പോയി ഒരു ടീം ഏറ്റവും ലാസ്റ്റ് വന്നു, ആ ടീമിൻ്റെ അടുത്ത് ഇല്ല, കുഴപ്പമില്ല, ഇതാണ് നിന്റെ കുറവ്, ഇതാണ് അവിടെ നിന്ന് ട്രെയിനിങ് ശരിയായില്ല, ആ ട്രെയിനിങ് അതൊക്കെ ഇങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, മോട്ടിവേറ്റ് വിടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും. ടെൻഷൻ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളുണ്ടാണ്. ഒന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത വ്യക്തി, ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റും നമ്മുടെ കോച്ചും ഉള്ളത്. അവരാണ് ടീം ബിൽഡിംഗ് ചെയ്യുന്നത്.
3: 2 മാസത്തെ വേനലവധി ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോകുമ്പോഴും അവരുടെ ഒരു മാനസിക വളർച്ചയെയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കത്തെ എത്രത്തോളം അത് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്.
4: എനിക്ക് ഈ ഫീൽഡിൽ മോർ ദാൻ 50 years എക്സ്പീരിയൻസ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ കോച്ച് ആയിട്ട് മോർ ദാൻ 35 years എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇതിനിടയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരുന്നാലും ശരി, തന്നെ ഏതൊരു വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ആ വ്യക്തിയുടെ ലൈഫ് വളരെ പോസിറ്റീവായിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പേടിക്കുകയല്ല, ഞാൻ കുട്ടികൾ പറയാറുണ്ട് പേടിക്കലല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക. ദിസ് ഇസ് കോൾഡ് ഡിസിപ്ലിൻ.
3: സ്വയം
4: സ്വയം സ്വയം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ കുട്ടികൾ പറയുന്നത്,

0: നിങ്ങൾ എവിടെയാണ് ഷൂ ഉപയോഗിക്കുന്നത്? അജ്ഞൻ എവിടെ വയ്ക്കുന്നത്? സോക്സ് എവിടെ വയ്ക്കുന്നത്? ഷൂവിനകത്ത്. നോ, ദിസ് നോട്ട് എ ഡിസിപ്ലിൻ. അനോപ്പണായിട്ട് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്നു, നമ്മൾ എല്ലാ കോച്ചസും ഇവിടെ പറഞ്ഞു കൊടുക്കുക, ഗുഡ് തിങ്സ് വാട്ട് ടു ഡു, ഉറക്കം അണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഫ്രീ ഫുഡ് കഴിക്കണം, റെഡി ആയിട്ട് വരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ കുട്ടികളിൽ കൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും അത്ലറ്റിക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിപ്പ് ഓപ്പണിങ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട്, സെൽഫ് എക്സസൈസ് ചെയ്യണമുണ്ട്, ഈ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് എല്ലാവരുടെ മാറ്റം ഉണ്ടാവണം. കുട്ടികൾ വന്ന് എല്ലാവരും മാറ്റം കൊണ്ടുവരും, എല്ലാവരും കൊണ്ടുവന്ന് എല്ലാം കിടന്നിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന ആ കറക്റ്റ് ഡിസിഷൻ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് സമ്മർ ക്യാമ്പ് കഴിഞ്ഞിരുന്നാലും ഈ സിസ്റ്റത്തിന് മാറ്റം വരത്തരുത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടല്ല സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കുട്ടി, ഹലോ മോനെങ്ങനെയുണ്ട്, മോളെങ്ങനെയുണ്ട്, സാർ വലിയ ഉപകാരം സാർ, കുട്ടി ഒരുപാട് ഇപ്പോഴും മാറ്റമുണ്ട് സാർ, ഇപ്പോൾ ബുക്സെല്ലാം കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ അടിച്ച് വയ്ക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകുന്ന സൂൺ ഷോക്സ് എല്ലാം ഒരിടത്ത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്, ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടുന്നില്ല. ഇതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്. ആസ് എ കോച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിട്ട് അവനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സമയത്തിന് ഉറങ്ങുന്നുണ്ട്, ഈ അവൻ്റെ ഡെയിലി റൊട്ടീനിൽ ഒരു മാറ്റം ഉണ്ടാവും സംശയം. ഈ രണ്ട് മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
1: കുട്ടികളെ ഈ വേനൽക്കാല കായിക പരിശീലനത്തിൽ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ?
0: രണ്ട് തരമുള്ള മാതാപിതാക്കളുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഒന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല, അങ്ങനെയുള്ളൊരു ആദ്യം സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയാം സോറി മാഡം, കുട്ടികളാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ട് മണിക്കൂറിൽ കൂടുതലൊന്നും പറ്റും, രണ്ട് മണിക്കൂർ നമ്മൾ ചെയ്യത്തില്ല, രണ്ട് മണിക്കൂർ ടൈം വെച്ചിരിക്കുന്നത് അത് ചെയ്യത്തില്ല. അപ്പോൾ രാവിലെ 6:30 to 8:30 നമ്മുടെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ്, അത് കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ട് 9 കുട്ടിയെ കൊണ്ടുവന്ന് വയലിലോ ഡാൻസിലോ അവിടെ കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് 7 പഠിക്കാൻ പോകും, വൈകുന്നേരം 3:30 അവനെ വീണ്ടും നമ്മളവിടെ സമ്മർ കോച്ചിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓപ്പണിംഗ് അഡ്രസ്സിൽ ഞാനിത് പറയാറുണ്ട്, ദയവ് കുട്ടികളാണ് അവർ നിങ്ങൾ ഇങ്ങനെ ഓവർലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറയും സാർ ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്തതാണ്. അല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഫ്രീന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള പേരൻറ്. രണ്ടാമത്തെ തരത്തിലുള്ള പേരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാളുണ്ട്, അച്ഛനും വേണ്ട, അവർ വരും, അവരുടെ ഓരോ മൂവ്മെൻറ്റ് ചെയ്യും, അവൻ ഓടുന്നും ചാടുന്ന കറക്റ്റ് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് കുട്ടി കാണിച്ചു കൊടുക്കണം. കൊണ്ട അപ്പോൾ പറ ഇന്ന് എൻ്റെ കോച്ച് പറഞ്ഞ് ഇന്നലത്തെ കാര്യം നന്നായി ചെയ്തു തന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതണം നമ്മൾ? ആ കുട്ടികൾ ആ പേരൻറ്റും കുട്ടിയും നമ്മൾ അറ്റാച്ച്മെൻറ്റ്, ഏതൊക്കെ പേരൻറ്റും കുട്ടികളും കൊണ്ട് വന്നിരുന്ന് കുട്ടിയുടെ ആക്ടിവിറ്റി കാണുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹ ബോണ്ട് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. കൂടാതെ നമ്മൾ ഞാൻ ഇവിടെ ചെന്നത് കുട്ടികൾ സീനിയർ കുട്ടികളെ കൊണ്ട് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്തായിരുന്നാലും അവൻ കൂടുതൽ അതിനെപ്പറ്റി അറിയും, കാരണം അവൻ എപ്പോഴും നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും നന്നായിട്ട്. ആ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അവൻ്റെ പേഴ്സണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കോച്ചല്ല പഠിപ്പിക്കുന്നത്, അവന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും, എങ്ങനെ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പേരൻസ് വന്നിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നല്ലൊരു പ്ലെയർ ആവണമെന്നാണ്, പക്ഷേ അവരോടൊത്ത് നിൽക്കാനുള്ള പല പേരൻസിനും സമയക്കുറവുണ്ട്.
1: സാറെ, വേനലവധി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഈ ചൂട് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മളിതെല്ലാം പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അധിക ക്രമീകരണങ്ങൾ?
0: നമ്മൾ സമ്മർ ക്യാമ്പിന് ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും കേരള സർവകലാശാല നടത്തുന്ന സമ്മർ ക്യാമ്പിന് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും വാട്ടർ ബോട്ടിൽ കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിറയ്ക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഏത്തപ്പഴവും മുട്ടയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാരങ്ങ ഉള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്രഷ്മെന്റ് ഐറ്റം ഉണ്ടോ? പിന്നെ സമയക്രമം, സമയക്രമം എന്ന് പറഞ്ഞാൽ ഈ 2 സമയം 6:30 വന്നു കഴിഞ്ഞാൽ 6:30 തൊട്ട് ഒരു 6:30 വരെയൊക്കെ നമ്മൾ അറ്റൻഡൻസും, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളിലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അത് ആക്ടിവ് തുടങ്ങുമ്പോൾ മാക്സിമം നോട്ട് മോർ ദാൻ 40 അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യില്ല ഒരു കുട്ടി. ആ ഇടയ്ക്കിടയ്ക്ക് അത്ര റെസ്റ്റ് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ സ്പോർട്സ് മാനെ കണ്ടിട്ടുണ്ടോ, ഗ്രൗണ്ടിൽ പോയിട്ട് നിന്നുകൊണ്ട് ഒന്ന് കുടിക്കും, അപ്പോൾ നിങ്ങൾ ഇരിക്കുക, എടുത്ത് സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കാൻ പറയും, 1-2 ഇടയ്ക്ക്. അപ്പോൾ ഓരോ 5 or 10 ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് അവർക്ക് ആക്ടിവിറ്റി അനുസരിച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്, റിലാക്സ് കൊടുക്കാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, പിന്നെ പോയിട്ട് ഒരു ഗെയിം കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയധികം ഇമോഷണലി, കാരണം ഇവിടെ വരുമ്പോൾ അവർക്ക് അറിയപ്പെടുന്നത് ആര് വന്നത്, ഒരു കുട്ടി വരുമ്പോൾ പരിചയപ്പെടുന്നു. ആദ്യം 10 വന്ന് ക്യാമ്പിന് 10 ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അവർക്ക് അവിടെ ഒരു ബോണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഓ എൻ്റെ വീടിന് അടുക്കുകയാണ്, പഠിക്കുന്ന കുട്ടി ഒരു സ്കൂളിലും വേറെ സ്കൂളിലും, അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയി. കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒന്ന് അപ്പാർട്ട് ഫ്രം ആൾ ദീസ് എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടലാണ്, ഒരു പരിചയം, ഒരു സൗഹൃദം കിട്ടുകയാണ്. ആ സൗഹൃദം ഒരുപക്ഷെ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സൗഹൃദമായിട്ട് മാറാറുണ്ട്.
1: പ്രായപരിധി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. സാറ് തന്നെ പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കായിക രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആവാൻ സാധ്യത കുറവാണ്. നമ്മൾ മറ്റ് ചൈന, ജപ്പാൻ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെന്ന് വെച്ച് നോക്കാം, പ്രത്യേകിച്ചും ചൈന, ജപ്പാനൊക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ സ്പോർട്സിലേക്ക് വിടാനുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്പോർട്സിനോട് താല്പര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് അതിനകത്ത് കാര്യമുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞു 8 മുതൽ 23 വരെ എന്ന് പറഞ്ഞു, പക്ഷേ അതിനും താഴെ നമുക്ക് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പരിശീലനം നൽകി തുടങ്ങാൻ പറ്റില്ലേ?
0: വളരെ നല്ല ചോദ്യം.

0: ഞാൻ ഒത്തിരി കൺട്രീസിൽ ഞാൻ പോയിട്ടുള്ളതാണ്. റഷ്യയിലിനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റൽസാണ്. കാരണം രാവിലെ വർക്കിന് പോകുമ്പോൾ പേരൻസ് കുട്ടിയെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുക. അവിടെ മോണ്ടശ്ശേരി ട്രെയിനിങ് ചെയ്ത് പരിശീലിച്ച ടീച്ചേഴ്സാണ്. അവർ കുട്ടിയുടെ കഴിവ് അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, കുട്ടിയുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കുകയാണ് അവിടെ വെച്ച്. അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആ അവരാണ് തിരിച്ചുവിടുന്നത്. അവൻ്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അവരാണ് തിരിച്ചുവിടുന്നത്. ഇപ്പോൾ ഡിസ്ക് എല്ലാം ഉണ്ട്, ഡിസ്ക് എറിയുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് റിങ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർ കുട്ടി ചെന്നെടുത്തെറിയും, ചിലർ തലവുത്തനം ചാടും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസും അവരുടെ സ്വഭാവം എല്ലാം കണ്ടിട്ടാണ് അവർ തിരിച്ചു. അവരുടെ ഡെയിലി റിപ്പോർട്ടുണ്ട്, അതനുസരിച്ച് കുട്ടി ചാനലൈസ് ചെയ്യും. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. കാരണം ഈ നോക്കുന്ന ഈ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പി എച്ച് ഡി ഹോൾഡർ കൊടുക്കുന്ന സാലറിയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നത് ഈ പ്രീ കെ ജി എൽ കെ ജിയിലുള്ള ടീച്ചേഴ്സിനാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവർ അവരിന്ന് അത്രയും പ്രതീക്ഷിക്കാവും. പക്ഷേ ഇതിനെ ദൂരീകരിക്കാനായിട്ട് നമ്മൾ കേരള സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സ് to 10 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, 10 to 12 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അതിലും ശരീരത്തിന്റെ വളർച്ച നോക്കും വലിയ കുട്ടികൾ. ചില പ്രായമുണ്ട് പക്ഷേ ശരീരത്തിന്റെ വളർച്ചയില്ല. അങ്ങനെയുള്ള കുട്ടികൾ സൈസ് വൈസ് നമ്മൾ എടുത്തിട്ട് അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏജ് വൈസ് പിന്നെ സൈസ് വൈസ് ഇത് രണ്ടും കൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അല്ല അത്ലറ്റിക്സിലായിരുന്നാൽ ഇവരെ ഹൈറ്റ് വരുന്ന നിൽക്കും, എന്തിനു ശേഷം നമ്മൾ അവിടെ ഗ്രൂപ്പാക്കും, 3-4 ഗ്രൂപ്പാക്കും. ഗ്രൂപ്പാക്കിയതിന് ശേഷം അവരെ കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അതിനൊക്കെയുള്ള ഒരു ബോറിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. സെയിം പ്രായത്തിലുള്ള സെയിം ഹൈറ്റുള്ള കുട്ടികളാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം.
1: അവർക്ക് താല്പര്യമുള്ളൊരു കായിക ഇനം ഇതായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നത് വേറെ ഒന്നായിരിക്കും. അത് ആ ഒരു കണ്ടെത്തൽ എങ്ങനെയാണ് പരിശീലകൻ എന്നുള്ള നിലയിൽ?
0: ഇപ്പം ഞാൻ ജീവിലായി ചേർന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കുട്ടികളുണ്ട്. ഓരോ കുട്ടികൾക്കും 20, 25, 30 കുട്ടികൾ വീതം കാണും. നമ്മൾ 15 കോച്ചുണ്ട്, അവിടെ ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോളുണ്ട്, ബാസ്ക്കറ്റ് ബോൾ ഉണ്ട്, ഇത്രയും കോച്ചസ് ഉണ്ട്, ബോക്സിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയാം ഓ അത്ലറ്റിക്സിൻ്റെ നമുക്ക് ഈവൻസ് നമുക്കറിയാം. ആ ഈവൻസിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് അറിയാം ഓരോ കുട്ടികൾക്കും. ആ ക്വാളിറ്റീസ് ഇല്ലാത്ത കുട്ടികൾ വരും. ജനറൽ കുട്ടിയോട് കുട്ടി എന്ന് പറയാം ഞാൻ അത്ലറ്റിക്സ് തരും, കുട്ടി ജനറലാണ് വന്നിട്ടുള്ളത്, പിന്നെ വന്നിട്ട് സ്പെസിഫിക് ഗെയിംസിലും വരും. പക്ഷെ ആ ഗെയിംസിൽ ആ കുട്ടിക്ക് നേടാവുന്നതിനേക്കാളും നന്നായിട്ട് ഇൻഡിവിജ്വൽ ഇനമായ അത്ലറ്റിക്സ് വന്നു കഴിഞ്ഞാൽ നേടാൻ പറ്റും. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ആളിൻ്റെ യൂണിവേഴ്സിറ്റി വരെ പോയി നാഷണൽ മെഡലിസ്റ്റ് ആയ കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോച്ചസ് തമ്മിൽ പറയാം, സാർ എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, എനിക്കൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫിറ്റാവും. ഓക്കെ സാർ, ഒന്ന് ശരി സാർ, വിട്ടേക്കു സാർ. കുട്ടിക്ക് താല്പര്യം ഞാൻ കുട്ടിയോട് പറയാം സാർ. കുട്ടിക്ക് പറയാം നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക. അങ്ങനെ താല്പര്യം ഇവിടെ നമ്മൾ അതിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് സാർ. അത് അങ്ങനെ ചെയ്യണം. നമ്മൾ നോക്കണം നമ്മളെ വന്നിരുന്ന കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവണം. ആ ഭാവിയിൽ കൂടി ഇന്ത്യ എന്ന രാജ്യത്തിന് അഭിമാനമാണ്, കേരളത്തിന് അഭിമാനിക്കണം, ആ പർട്ടിക്കുലർ ഗെയിമിന് ഒരു അഭിമാനിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇവന്റുകൾ ഏതൊക്കെയാണ് ഈ കുട്ടികൾ വന്ന് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ?
0: ബേസിക് ആയിട്ട് ഇപ്പോൾ വന്ന് നമ്മുടെ ഇവിടുന്ന് ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഫാൻ. രണ്ടാമത് വന്നിട്ട് ഫുട്ബോളാണ്. മൂന്നാമത് ഇൻഡിവിജ്വൽ ഗെയിംസിന് ഇപ്പോൾ പ്രിയം കുറഞ്ഞു വരികയാണ്. കാരണം ഇൻഡിവിജ്വൽ ഗെയിംസിന് ഭയങ്കരമായിട്ട് കണ്ണോത്താൻ. അത് ഇൻഡിവിജ്വൽ ഗെയിം ഏതായിരുന്നാലും, അത്ലറ്റിക്സ് ആയിരുന്നാലും ശരി തന്നെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ശരി തന്നെ, സ്വിമ്മിങ് ആയിരുന്നാലും, ബോക്സിംഗ് ആയിരുന്നാലും, റെസ്ലിംഗ് ആയിരുന്നാലും, ഏത് ഗെയിം ആയാലും, ഇൻഡിവിജ്വൽ ഗെയിംസിനെല്ലാം ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് പ്രോപ്പർ കോച്ചിങ് കിട്ടണം. മത്സര ലെവൽ മനസ്സിലാക്കണം. ആ ലെവലിൽ ഞാൻ എന്ത് എങ്ങനെയാണ് ഇനി പെരുമാറേണ്ടത്? അത് നാഷണൽ വരയ്ക്കും ഒക്കെ, അത് കഴിഞ്ഞ് ഇന്റർനാഷണലിൽ പോകുമ്പോൾ രീതി മാറും. കാരണം അവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാതിരിയുള്ളതല്ല.
1: സ്കൂളുകളിൽ ചില ചെറിയ മത്സരങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളെക്കാളും ഒക്കെ അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ വരുന്ന ഒരുപാട് കഴിവുള്ള ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ
0: മുഖ്യധാരയിലേക്ക്
1: വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വേനലവധി പരിശീലന ക്ലാസ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിൽ എത്തിക്കാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായിക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യം. കാരണം നമ്മളെ കാണുന്നുണ്ട് പല കോമ്പറ്റീഷനിൽ വരുമ്പോൾ സ്കൂളിൽ ഒരു പി ടി പിരീഡ് പോലും ഇറങ്ങാതെ എപ്പോഴും പഠിപ്പിച്ചാണ്. പക്ഷേ ഇൻബോൺ ക്വാളിറ്റി അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഇവർ ചെയ്യാറുണ്ട്. പക്ഷേ ചില കുട്ടികൾ ഇതിലൊന്നും ഉൾപ്പെടാതെ നിന്നിട്ട് അവർ ഇവരെക്കാളും നല്ല പെർഫോം ചെയ്യും. ആ ഇൻബോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്. ഓരോ ഗെയിമിനും അതിൻ്റെ ടാലൻറ്റ് എഡ്യൂ നടത്തണം എന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്. നമുക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ഗവൺമെൻറ് തലത്തിൽ സ്വീകരിച്ചാലേ പറ്റുള്ളൂ.
1: ഒരു കായിക പരിശീലകൻ എന്ന നിലയിൽ, ഒരു അത്ലറ്റിക് കോച്ച് എന്നുള്ള നിലയിൽ മാതാപിതാക്കളോടും കുട്ടികളോടും സാറിന് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്?
0: നിങ്ങളുടെ കുട്ടികളുടെ, അതായത് ഒരു പേരൻ്റ് എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ ടാലൻറ്റ് എന്താണെന്ന് ഒരു പേരൻറ്റിനെ കൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ട്രയാംഗിൾ മൂവ്മെന്റ് ആണ്. കുട്ടിയുടെ ബന്ധം നടക്കുന്നത് വീട്, സ്കൂള്, കളിക്കളം, ഈ മൂന്നുമായിട്ടുള്ള ഒരു ട്രയാംഗിൾ ഒരു മൂവ്മെന്റിൽ പേരൻസും ടീച്ചേഴ്സും കുട്ടിയും കോച്ചും ഇവർ വന്നിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരിക്കണം. ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അറിയണം, ആ ഡെവലപ്മെന്റ് അറിയണം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ പേരൻസിനെക്കാലം കൊന്നറിയുന്നത് അധ്യാപകർക്കാലം നന്നായി അറിയുന്നത് അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പോർട്സിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് പേരൻസ് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ചുറ്റുപാടുകൊണ്ടാണ്. മരുന്ന് ഡ്രഗ്സ് എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് കായികമാണ് എൻ്റെ മരുന്ന്, കളിയാണ് എൻ്റെ മരുന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഈസ് മൈ മെഡിസിൻ, സ്പോർട്സ് ഈസ് മൈ ലൈഫ്. എന്ന് പറയുന്നത്. അത്

0: അത് ഡ്രഗ്സിനായിരുന്നാലും ശരി, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കില്ലിംഗ് മെഡിസിൻ ആണ്, അത് ആരോഗ്യം നല്ലതല്ല. മെഡിസിൻ ഉപയോഗിക്കുന്ന ഉള്ളി ആരോഗ്യ സംരക്ഷണത്തിനാണ്, അസുഖത്തിനാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രോട്ടീനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലറിനായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങും ബോക്സിങ്ങ്, അത് കഴിഞ്ഞിട്ട് പവർ ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള അടുത്ത് ഒരുപാട് പ്രോട്ടീൻ ആവശ്യം പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പേരൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, അവൻ എന്തിനാണ് അഭിരുചിയുള്ളതെന്ന്. അത് പഠിക്കാത്ത കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവന് വഴക്ക് പറയാണ്ട് അവൻ്റെ എൻബോൺ ടാലൻ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷേ അക്കാഡമിക് എക്സലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ ഇല്ല, സ്പോർട്സിൽ വന്നെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും. ഇപ്പം മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ സ്കൂളുകളിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് അതുകൊണ്ട് ഒരു മുൻകൈ എടുക്കുന്നുണ്ട്. സ്പോർട്സിൽ വന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തപസ്യാണ്. ഞാൻ കാണുന്നത് എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവാലയം. ഞാൻ എൻ്റെ കുട്ടികളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് വരിക, പോവുക, വേറൊന്നും നോക്കണ്ട. സ്പോർട്സ് തന്നെയാണ് എൻ്റെ വീക്ക്നസ്.
1: വേനലവധിക്കാല കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം ആകാശവാണിയോട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.
0: താങ്ക് യു സോ മച്ച് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
1: ശുഭദിനാശംസയോടെ വന്ന ഒരു സന്ദേശം പ്രസക്തമായി തോന്നി. സത്യത്തെക്കുറിച്ചായിരുന്നു. അതിങ്ങനെ, സത്യമെന്നത് ശസ്ത്രക്രിയ പോലെയാണ്. വേദനിപ്പിക്കും, പക്ഷേ വേദന പൂർണ്ണമായി മാറ്റപ്പെടും. എന്നാൽ നുണയോ വേദന സംഹാരി ഗുളിക പോലെ. തൽക്കാലം ശമനം തരും, പക്ഷേ ആവർത്തിക്കും പ്രശ്നങ്ങൾ. ശരിയാണ്, സത്യം പറഞ്ഞാൽ പറഞ്ഞ വാക്ക് സംഭാഷണം ഓർത്തുവെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നുണയോ പറഞ്ഞതെന്താണെന്ന് കൃത്യമായി ഓർത്തുവെക്കണം, തെറ്റിപ്പോവാതിരിക്കാൻ. കൃത്യമായി ആ നുണ തന്നെ നിലനിർത്തിയാലേ മുന്നോട്ട് പോകാനാകൂ. നിലനിർത്താനാണെങ്കിലോ പല പ്രാവശ്യം ആലോചിച്ച് പുതിയ പല നുണകളും ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ നാണക്കേടില്ലാതെ നിലനിർത്താൻ കഴിയൂ. പിന്നെ മുഖഭാവവും മറ്റും ഒട്ടും വ്യത്യാസമില്ലാതെ ഇരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. സത്യത്തിന് ഈ പ്രശ്നമൊന്നുമില്ല, സ്വതന്ത്രമായി നടക്കാം. എന്ത് പ്രശ്നം അതിനാൽ വന്നാലും ഒരു പ്രാവശ്യമേ വരൂ. സത്യം മറ്റുള്ളവർക്ക് വലിയ വേദനയുണ്ടാക്കുന്നതാണെങ്കിൽ പക്ഷേ പറയാതിരിക്കുകയും ആവാം. നമ്മെ അടിമകളാക്കുന്ന തെറ്റിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കാൻ സത്യത്തിന് മാത്രമേ കഴിയൂ. ഈ സത്യത്തെ അന്വേഷിച്ചാണ് ഗാന്ധിജിയെ പോലുള്ള മഹാരഥന്മാർ പുറപ്പെട്ടത്. ഈ സത്യത്തെ അദ്ദേഹം ദൈവം എന്ന് വിളിക്കുകയും ചെയ്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ഗാന്ധിജിയുടെ പുസ്തകം സ്മരണീയമാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ വാഴ്ത്തുന്നത് തന്നെ തികഞ്ഞ സത്യവാദിയായിട്ടാണ്. പക്ഷേ മഹായുദ്ധം വന്നപ്പോൾ ആ യുദ്ധത്തിൽ ജയിക്കാനുപയോഗിച്ച തന്ത്രങ്ങളിൽ ഒന്ന് സത്യം മാത്രം പറയുന്ന അദ്ദേഹത്തെ ഉപയോഗിച്ച് ദ്രോണാചാര്യരെ നിർവീര്യനാക്കാനായി അശ്വത്ഥമ ഹത എന്നുറക്കയും കുഞ്ചല എന്ന് പതുക്കെയും പറയിപ്പിക്കുന്നതായിരുന്നു. ഇതിൽ യുധിഷ്ഠിരൻ മാനസികമായി ഒരുപാട് വേദനിച്ചു. ഒരു വശത്ത് സർവദാ പൂജിതനായ ഗുരുനാഥനെ വാക്കുകളിലൂടെ വഞ്ചിക്കുകയെന്നത്, മറ്റൊരു വശം താൻ ഇന്നുവരെ ദൈവമായി കണക്കാക്കിയ സത്യത്തെ സ്വാർത്ഥലാഭത്തിനായി ദുരുപയോഗം ചെയ്യുക എന്നത്. എന്നാൽ ആ തന്ത്രം വിജയിച്ചു. ഒരിക്കലും തോൽപ്പിക്കാനാവാത്ത വില്ലാളി വീരനായ ദ്രോണാചാര്യരെ മാനസികമായി തളർത്തി വിജയം അദ്ദേഹത്തിനുമേൽ സ്ഥാപിച്ചു. ഒരു ആനയെ അശ്വത്ഥമ കുഞ്ചല എന്ന് തൽക്കാലം നാമകരണം നടത്തി അതിനെ വധിച്ച് ന്യായീകരണം പറഞ്ഞ വാക്കിനു വരുത്തി യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഉറക്കെ അശ്വത്ഥമ ഹത എന്നും കുഞ്ചല എന്ന ആന എന്ന് പതുക്കെയും. പിന്നെ മഹാഭാരത യുദ്ധത്തിൽ ഇത്തരം വ്യതിയാനങ്ങൾ പലതുണ്ട്. ആത്യന്തികമായി ധർമ്മം ജയിക്കണം എന്ന തത്വത്തിലൂന്നിയാണ്. ഭീഷ്മദ്രോണാദികൾ പാണ്ഡവപക്ഷത്ത് നിന്നില്ല എന്നത് ശ്രീ മഹാഭാര

0: മഹാഭാരതത്തിലെ ഏറ്റവും മുഖ്യമായ ധർമ്മ സമസ്യയാണ്. ഭീഷ്മപർവത്തിലെ ഒരു പ്രസ്താവനയിലാണ് ഈ സമസ്യയ്ക്ക് ഉത്തരം പറഞ്ഞു കാണുന്നത്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തദർത്ഥോ ന കസ്യചിത് ഇതി സത്യം മഹാരാജ ബദ്ധോ സ്മ്യർത്ഥേന കൗരഹ. വ്യക്തി അർത്ഥത്തിന് ദാസനാവുന്നു, അർത്ഥം ആരുടെയും ദാസത്വം വഹിക്കുന്നില്ല, ഇത് സത്യം. അർത്ഥം മൂലം അവരെല്ലാം കൗരവരോട് ബദ്ധരായിരുന്നു. അർത്ഥം എന്ന പദത്തിന് ഇവിടെ വിപുലമായ വിവക്ഷയാണ് ഉള്ളത്. നാനാവിധമുള്ള പ്രതിജ്ഞാബദ്ധത, സത്യം പറയണം, അസത്യം പറയരുത്, ചൂഷണത്തിലോ മോഷണത്തിലോ ഏർപ്പെടരുത്, അപരന് ദ്രോഹമാകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്നിവ പൊതുവെ ധർമാധർമ്മ വിവേചനത്തിൽ പ്രസക്തങ്ങളാകുന്നു. എന്നാൽ ഏത് വ്യക്തിയും സാഹചര്യവശാൽ എത്തിപ്പെടുന്ന ചില അവസ്ഥകൾ, അവ മറ്റുള്ളവർ പ്രേരിപ്പിച്ചതും ആകാം. യുധിഷ്ഠിരന്റെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ. എന്നാൽ സത്യവാദിയും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ ചൂതുകളിയുടെ ലഹരിയിൽ ആമഗ്നനും ആകൃഷ്ടനും ആയത് ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു എന്നതും സ്മരണീയമാണല്ലോ. സത്യത്തിൻ്റെ മുഖം ഹിരൺമയ പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. സത്യം വദ ധർമ്മം ചര.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ. ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Renuka. Suvendu Adhikari took oath as the first BJP Chief Minister of West Bengal today. Governor R.N. Ravi administered the oath of office and secrecy to Mr. Adhikari at a grand ceremony held at the Brigade Parade Grounds in Kolkata. Along with him, five other MLAs including Dilip Ghosh, Agnimitra Paul, Ashok Kirtanya, Nisit Pramanik and Shudhiram today were sworn in as cabinet ministers. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, Chief Ministers of various NDA and BJP ruled states, BJP President Nitin Naveen and several other leaders of BJP attended the ceremony. The swearing-in ceremony was held on Pochishe Boishak, marking the 165th birth anniversary of poet Guru Rabindranath Tagore. The BJP registered a decisive victory in the recent state assembly elections, securing 207 seats in the 294-member house and ending the 15-year rule of the Trinamool Congress, which was reduced to 80 seats. In Tamil Nadu, TVK Chief C. Joseph Vijay today met Governor Rajendra Arlekar at Lok Bhavan in Chennai and staked claim to form government with the support of 120 MLAs. Mr. Vijay is set to take oath as the Chief Minister of Tamil Nadu tomorrow. Tamilaga Vetri Karagam, TVK, which emerged as the single largest party with 108 seats in the recent assembly polls, achieved the majority mark of 118 in the 234-member house required to form a new government in the state by securing backing from Congress, left parties, Vidudalai Sirithagai Kachi, VCK and the Indian Union Muslim League, IUML. Vijay, who won from two assembly constituencies, will have to vacate one seat, reducing TVK's strength to 107. The combined strength of the supporting parties, including Congress with five MLAs and CPI, CPIM, VCK and IUML with two MLAs each, stands at 13. The top brass of the Congress party today held a meeting in New Delhi to discuss government formation in Kerala. The meeting convened by Congress Chief Mallikarjun Kharge at his residence was attended by senior party leader Rahul Gandhi, party general secretary in charge of the state Deepa Dasmunshi, general secretary organization KC Venugopal and senior Kerala leaders Ramesh Chinnitala and VD Satheesan. The party said Congress Chief Mallikarjun Kharge and Rahul Gandhi will take the final decision on the new Kerala Chief Minister and the name will be announced very soon. Prime Minister Narendra Modi will visit Karnataka and Telangana tomorrow. Mr. Modi will first travel to Karnataka to participate in the 45th anniversary celebrations of the Art of Living in Bengaluru. He will also inaugurate the newly constructed Dhyan Mandir at the Art of Living International.